നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 29-ാം തീയതി, 2026 ജൂൺ 12, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 36 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. സംസ്ഥാനത്ത് നിപ ഷിഗെല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ

0: മുരളീധരൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരുന്നതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ ഇരിട്ടി ബാരാപൂൾ മിനി ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൊയിലാണ്ടി തിരുവങ്ങൂർ നരസിംഹമൂർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അത്തോളി കൊങ്ങന്നൂർ പൊയിലിൽ 16-കാരനായ വിഘ്നേഷ് ആണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം.
1: News Rainbow.

0: ആരാധന.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

I stand for truth. Truth will never ally itself with falsehood. Even if all the world should be against me, truth must prevail in the end. ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. സത്യം ഒരിക്കലും കള്ളവുമായി സഖ്യം ചേരുകയില്ല. ലോകം മുഴുവൻ എന്നെ എതിർത്താലും അവസാനം സത്യം ജയിച്ചേ തീരൂ. ഇത് സ്വാമി വിവേകാനന്ദൻ്റെ ശക്തിയുള്ള ഊർജമുള്ള വാക്കുകളാണ്. അതുപോലെ തന്നെ ദാ ഇതെല്ലാം സത്യമാണ്. ഇത് ആകാശവാണി കൊച്ചി 107.5 മോർണിംഗ് ഷോ ബെഡ് കോഫിയാണ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. എല്ലാവർക്കും ലവ്ലി മോർണിംഗ്. സത്യവും ന്യായവും ഒക്കെ മറന്ന് സ്വന്തം ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കിടയിൽ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ശരിക്കും എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? ചിലപ്പോൾ ചില താൽക്കാലിക മെച്ചങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ സ്ഥായിയായ യഥാർത്ഥമായ നേട്ടങ്ങൾ ഒരിക്കലും ഉണ്ടാകാറില്ല എന്നതാണ് സത്യം. എന്ന് മാത്രമല്ല, അവസാനം അത് നമ്മളെ നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കൂ. ഓക്കെ, ഈ ഒരു ചെറിയ കഥ കൂടി ഒന്ന് കേട്ടോളൂ. പലവിധ ദുശീലങ്ങളും ഉണ്ടായിരുന്ന ഒരാൾക്ക് തൻ്റെ ഈ സ്വഭാവം ഇല്ലാതാക്കണം എന്ന് വലിയ ആഗ്രഹം. ഇതിനായിട്ട് ആൾ ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ചു. തൻ്റെ മോശം ശീലങ്ങളിൽ ഏതാണ് ആദ്യം ഉപേക്ഷിക്കേണ്ടതെന്ന കൺഫ്യൂഷനും അവതരിപ്പിച്ചു. ഗുരു അപ്പോൾ കൊടുത്ത ഉപദേശം ഇതായിരുന്നു: സത്യം മാത്രം പറയുക, കള്ളം പറയാതിരിക്കുക. ശരി, ഗുരു പറഞ്ഞതുപോലെ അനുസരിക്കാം എന്ന് സത്യം ചെയ്ത് ആൾ വീട്ടിലേക്ക് മടങ്ങി. രാത്രിയായപ്പോൾ പതിവ് പോലെ മോഷണത്തിനിറങ്ങണം എന്ന ചിന്ത വന്നു പുള്ളിക്കാരന്. എന്നാൽ ഗുരുവിന് കൊടുത്ത വാഗ്ദാനം കക്ഷി ഓർമ്മിച്ചു. മോഷ്ടിച്ചിട്ട് ഞാൻ ഗുരുവിനെ കാണാനിടയായാൽ

അദ്ദേഹത്തോട് എന്തു പറയും? മോഷ്ടിച്ചോ എന്ന് അദ്ദേഹം ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാവില്ലേ? മോഷ്ടിച്ചു എന്ന് പറയേണ്ടി വന്നാലോ? പിന്നതായി ചെയ്തതിനൊക്കെ ഫലമില്ലാതെയാകും. കള്ളൻ എന്ന ലേബൽ വീണ്ടും ചാർത്തി കിട്ടുകയും ചെയ്യും. ചിന്ത ഇത്തരത്തിലെല്ലാം പോയപ്പോൾ അയാൾ മോഷണം പൂർണ്ണമായും അവസാനിപ്പിക്കാം എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ തെറ്റുകൾ ചെയ്യാൻ പ്രലോഭനമുണ്ടായപ്പോൾ സത്യം പറയണം, കള്ളം പറയാതിരിക്കണം എന്ന ഗുരുവിൻ്റെ ഉപദേശം അയാൾ ഓർമ്മിച്ചു. അങ്ങനെ അയാളുടെ ഓരോ ദുശീലവും മാറി എന്നതാണ് കഥ. പ്രിയപ്പെട്ടവരെ, നമുക്കും സത്യത്തെ തന്നെ എപ്പോഴും മുറുകെ പിടിക്കാം. അങ്ങനെയല്ലേ വേണ്ടത്? യെസ്, അത് അഭിമാനത്തിനും സന്തോഷത്തിനും മാത്രമേ വഴിയൊരുക്കൂ എന്നതിൽ ഒരു സംശയവും വേണ്ട. കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. നമ്മുടെ സമയം 7 മണി വരെ.

Miracles occur naturally as expressions of love. The real miracle is the love that inspires them. In this sense, everything that comes from love is a miracle. സ്നേഹത്തിന്റെ ഭാവാവിഷ്കാരം എന്ന തലത്തിലാണ് അത്ഭുതങ്ങൾ പ്രകൃത്യാ സംഭവിക്കുന്നത്. ഈ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പ്രചോദനമാകുന്ന സ്നേഹം തന്നെയാണ് അപ്പോൾ യഥാർത്ഥ മഹാത്ഭുതം. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ്. യെസ്, സ്നേഹത്തിൻ്റെ ഈ മുഖത്തെ നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത് മാരിയൻ വില്യംസൺ. ഇവർ ഒരു പ്രശസ്ത സെൽഫ് ഹെൽപ്പ് ഓതറാണ് കേട്ടോ, പിന്നെ പ്രാസംഗികയാണ്, സാമൂഹ്യ പ്രവർത്തകയുമാണ്. വില്യംസൺ എഴുതിയ ഒരു പുസ്തകം, എ റിട്ടേൺ ടു ലവ്, റിഫ്ലക്ഷൻസ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് എ കോസ് ഇൻ മിറക്കിൾസ്. ഇത് 92 ഇറങ്ങിയ പുസ്തകമാണ്. 1992 ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലറായിരുന്നു ഈ ബുക്ക്. അതുപോലെ പ്രശസ്തമായ ഓപ്ര വിൻഫ്രേ ഷോയിൽ ഒരു കാലത്ത് സ്ഥിരം സാന്നിധ്യമായിരുന്നു മാരിയൻ വില്യംസൺ. ഓപ്രയുടെ ആത്മീയ ഗുരു എന്നുവരെ അവർ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഓക്കെ, വില്യംസന്റെ പ്രശസ്തമായ മറ്റ് പുസ്തകങ്ങളുടെ ടൈറ്റിൽസ് കൂടി കേട്ടോളൂ. എ വുമൻസ് വേർത്ത്, എമ്മ ആൻഡ് മമ്മി ടോക്ക് ടു ഗോഡ്, എൻചാന്റഡ് ലവ്, എവ്രി ഡേ ഗ്രേസ്, ദ ഗിഫ്റ്റ് ഓഫ് ചേഞ്ച്, എ പൊളിറ്റിക്സ് ഓഫ് ലവ്, ടിയേഴ്സ് ടു ട്രയംഫ്. കേട്ടത് ബിറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ്. ഇനി രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ്, ദെൻ നമ്മളുടെ മൂന്നാമത്തെ സെഗ്മെന്റ്. സ്റ്റേ വിത്ത് ആകാശവാണി, റെയിൻബോ FM 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: You are listening to Rainbow FM Kochi 107.5. 107.5.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ശ്രദ്ധയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിക്കപ്പെടണമെന്നില്ല, അതുപോലെ പരിഗണിക്കപ്പെടേണ്ട എല്ലാ സംഗതികളും ശ്രദ്ധയിൽ വരണമെന്നുമില്ല. നോട്ട് എവറിത്തിങ് ദറ്റ് കൗണ്ട്സ് ക്യാൻ ബി കൗണ്ടഡ് ആൻഡ് നോട്ട് എവറിത്തിങ് ദറ്റ് ക്യാൻ ബി കൗണ്ടഡ് കൗണ്ട്സ്. ഈ പ്രസ്താവനയുടെ ഉടമസ്ഥാവകാശം ആൽബർട്ട് ഐൻസ്റ്റൈനും പിന്നെ സോഷ്യോളജിസ്റ്റായ വില്യം ബ്രൂസ് കാമറോണിനും ഒക്കെ ചേർത്ത് കണ്ടിട്ടുണ്ട്. ആരുടേതും ആയിക്കോട്ടെ, അതിനെ ബന്ധപ്പെടുത്തി ഒരു സംഭവമാണ് ബെറ്റ്കോഫി ഇപ്പോൾ പറയാൻ പോകുന്നത്. ബുദ്ധിപൂർവമായ അനാലിസിസ് എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു നല്ല എക്സാമ്പിൾ. രണ്ടാം ലോകയുദ്ധം നടക്കുന്ന സമയം, സഖ്യകക്ഷികളുടെ ഫൈറ്റർ പ്ലെയിൻസ് ശത്രുപക്ഷത്തിന്റെ ആന്റി എയർക്രാഫ്റ്റ് ആയുധങ്ങൾ കൊണ്ട് കൂടുതലായി ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. സഖ്യകക്ഷികളുടെ എയർഫോഴ്സ് ഓഫീസേഴ്സ് എല്ലാം കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുത്തു, പ്ലെയിനുകളിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് കവചം നിർമ്മിക്കണമെന്ന്. എന്നാൽ പ്ലെയിനിൻ്റെ ഏത് ഭാഗത്ത് ഈ കവചം സെറ്റ് ചെയ്യണമെന്ന് ആർക്കും ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മൊത്തമായിട്ട് കവചം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ടെക്നിക്കലി പ്ലെയിനിന് ഇനി ഏതാനും കിലോ വെയിറ്റ് കൂടിയേ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഫുൾ ബോഡി കവറിങ് പറ്റില്ല. അതുകൊണ്ട് എൻജിനീയേഴ്സിൻ്റെയും മാത്തമാറ്റീഷ്യൻസിൻ്റെയും ഒക്കെ ഒരു വിദഗ്ധ ഗ്രൂപ്പിനെ നിയോഗിച്ചു എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കാൻ. അവരാദ്യം എന്ത് ചെയ്തു, യുദ്ധരംഗത്ത് പോയി തിരിച്ചു വന്ന ഫൈറ്റർ പ്ലെയിൻസിൻ്റെ അവസ്ഥ വിശദമായി പരിശോധിച്ചു. അതായത് ആക്രമിക്കപ്പെട്ടു വന്ന എയർക്രാഫ്റ്റ്സിൻ്റെ അവസ്ഥ. ആ പരിശോധനയിൽ കണ്ടെത്തിയത് പ്ലെയിനുകളുടെ എൻജിൻ്റെ ഭാഗത്തേക്കാളും വാൽ ഭാഗത്താണ് കൂടുതൽ വെടിയുണ്ട കൊണ്ട ദ്വാരങ്ങൾ എന്ന്. അതുകൊണ്ട് ഏറ്റവും അധികം ബുള്ളറ്റ് ആക്രമണം നേടുന്ന വാൽ ഭാഗത്താകട്ടെ കവചം വയ്ക്കുന്നത് എന്ന ധാരണയിലെത്തി ആ സംഘം. പക്ഷേ കൂട്ടത്തിൽ ഒരാൾ അതിനെ ശക്തിയായി എതിർത്തു, എബ്രഹാം വോൾഡ് എന്ന മാത്തമാറ്റീഷ്യൻ.

അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നേരെ വിപരീതമാണ്. ബുള്ളറ്റ് ദ്വാരങ്ങൾ ഏറ്റവും കുറവുള്ള ഭാഗത്ത്, അതായത് എഞ്ചിൻ്റെ ഭാഗത്ത്, അവിടെയാണ് ബുള്ളറ്റ്സിനെ പ്രതിരോധിക്കുന്ന കവചം വേണ്ടത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എല്ലാവർക്കും കൺഫ്യൂഷനായി. അപ്പോൾ വോൾട്ട് വിശദീകരിച്ചു കൊടുത്തു, നമ്മൾ അനലൈസ് ചെയ്തത് യുദ്ധരംഗത്ത് നിന്നും മടങ്ങിയെത്തിയ ഫൈറ്റർ പ്ലെയിൻസിനെയാണ്. അവയിൽ നമ്മൾ ഏറ്റവും കുറവ് ബുള്ളറ്റുകൾ കൊണ്ടതായി കണ്ടെത്തിയത് എഞ്ചിൻ ഭാഗത്താണ് അല്ലേ? ഇതിൽ നിന്നും മറ്റൊരു കാര്യം ക്ലിയറാണ്, എഞ്ചിൻ്റെ ഭാഗത്ത് വെടികൊണ്ട പ്ലെയിൻസ് തിരിച്ചെത്തിയിട്ടേയില്ല, അവയെല്ലാം തകർക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എഞ്ചിൻ ഭാഗമാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഡേറ്റയും അദ്ദേഹം വിവരിച്ചു കൊടുത്തു. പിന്നെ മറ്റൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു. ആർമി ഹോസ്പിറ്റലിലെ റിക്കവറി റൂമിൽ പോയാൽ കാലിൻ്റെ ഭാഗത്ത് ബുള്ളറ്റ് കൊണ്ട ആളുകളെ ധാരാളം കാണാൻ പറ്റും. നെഞ്ചിൻ്റെ ഭാഗത്ത് ബുള്ളറ്റ് ഏറ്റവരേക്കാൾ കൂടുതലായിട്ട്. കാരണം എന്താണ്? നെഞ്ചിൽ വെടിയേറ്റവർ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സാധ്യത വളരെ കുറവാണ് എന്നത് തന്നെ. യെസ്, മികച്ച കാഴ്ചപ്പാടിലൂടെ ഏബ്രഹാം വോൾട്ട് പ്രസന്റ് ചെയ്ത ഈ റെക്കമെൻഡേഷൻസ് വളരെ വേഗം തന്നെ അധികാരികൾ നടപ്പിലാക്കി. രണ്ടാം ലോകയുദ്ധത്തിൽ മാത്രമല്ല, പിന്നീട് വന്ന കൊറിയൻ വോറിലും വിയറ്റ്നാം വോറിലും ഒക്കെ ഈ തന്ത്രം നേവിയും എയർഫോഴ്സും ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. മാത്സ് പഠിക്കുന്നതിൻ്റെ ഗുണം കണ്ടോ? കണ്ടോ? അതുകൊണ്ട് അയ്യോ മാത്സ് എന്ന് പറയാതെ നല്ല മിടുക്കരായിട്ട് അത് പഠിച്ചോളൂ കുട്ടികളെല്ലാവരും. അപ്പോൾ ഉണ്ട് ബെഡ് കോഫി ഉണാകാശവാണി റെയിൻബോ FM 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ഭാരങ്ങൾ താങ്ങാൻ കഴിയാതെ തളരുന്നവരെ സഹായിക്കുമ്പോൾ സ്വന്തം ഭാരങ്ങൾ ചുമക്കാൻ നമ്മളും കരുത്ത് നേടുന്നു. When we find others who need help with their burdens, we also find the strength to carry out our own. ഇതിന്റെ ഉദാഹരണമായി ഒരു പഴയ നാടോടി കഥയാണ് ബെഡ് കോഫി ഇനി പറയുന്നത്. ആൻഡ് ഇത് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ്. രാജാവിന് ഇരട്ട കുട്ടികളാണ്, ആൺകുട്ടികളാണ്. ഈ കുമാരന്മാർ രണ്ടുപേരും യുവാക്കളായ സമയം. അടുത്ത രാജാവിനെ നിശ്ചയിക്കണമല്ലോ. ഇവരിൽ ആരെയാണ് അടുത്ത രാജാവായി കിരീടധാരണം നടത്തേണ്ടത് എന്നൊരു സംശയം രാജാവിന്. ഇരട്ട കുട്ടികളാണ്, കാണാനും ഒരുപോലെയാണ്, സ്വഭാവം ഒരുപോലെയാണ്. എന്തായാലും ഇവരെ ഒന്ന് പരീക്ഷിക്കണം. ഒരു ദിവസം അദ്ദേഹം രാജാവ് രണ്ടുപേരെയും തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. മക്കളെ, വലിയ താമസമില്ലാതെ നിങ്ങളിൽ ഒരാളെ രാജാവായി വാഴിക്കാനാണ് എൻ്റെ തീരുമാനം. പുറമെ നിന്ന് കാണുമ്പോൾ വലിയ പകിട്ടൊക്കെ തോന്നുമെങ്കിലും രാജഭരണം എന്നാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചുമതലകളും ഭാരങ്ങളും ഏറെയാണ്. നിങ്ങളിൽ ആർക്കാണ് അവ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സാമർഥ്യമെന്ന് എനിക്കറിയണം. അതിനായി ഞാൻ രണ്ടുപേരെയും രാജ്യത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു പ്രദേശത്തേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സേവകനുണ്ടാകും. അയാൾ നിങ്ങളുടെ ചുമലിൽ ഒരേ ഭാരമുള്ള വസ്തുക്കൾ വച്ചു തരും. രണ്ടാൾക്കും ഒരേ ഭാരം, ഭാരത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു രാജാവിന് ചേർന്ന രീതിയിൽ അത് ചുമന്നുകൊണ്ട് ആദ്യം ഇവിടെ എത്തുന്നയാൾക്ക് കിരീടാവകാശം നൽകണം. അതാണ് എൻ്റെ തീരുമാനം. പിതാവ് എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കുമാരന്മാർക്ക് മനസ്സിലായില്ല. എങ്കിലും രണ്ടാളും ഒരുമിച്ച് യാത്രയായി രാജ്യത്തിൻ്റെ അറ്റത്തുള്ള ആ പ്രദേശത്തേക്ക്. പരസ്പരം നല്ല സ്നേഹമുള്ള കുട്ടികളാണ് രണ്ടുപേരും. അവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറേ ദൂരം ചെന്നപ്പോൾ വയസ്സായ അവശയായ ഒരു സ്ത്രീ തലയിൽ ഭാരമുള്ള എന്തോ ചുമന്ന് വളരെ കഷ്ടപ്പെട്ട് നടന്നു പോകുന്നത് കണ്ടു. അപ്പോൾ കുമാരന്മാരിൽ ഒരാൾ പറഞ്ഞു, നമുക്കിവരെ സഹായിച്ചിട്ട് പോകാം എന്ന്. ആ, നമ്മുടെ ചുമലിലേക്ക് ഇതിലും വലിയ ഭാരമാണ് വരാൻ പോകുന്നത്. നീ അതിനെപ്പറ്റി ചിന്തിക്കേ. വരൂ വരൂ, ഇവരെ സഹായിച്ച സമയങ്ങളല്ലേ. ഇതായിരുന്നു ഇരട്ട സഹോദരന്റെ പ്രതികരണം ഇത് കേട്ടപ്പോൾ. ഇത് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വേഗം മുന്നോട്ട് പോയി. പക്ഷേ മറ്റേയാളുണ്ടല്ലോ, സ്ത്രീയെ സഹായിക്കാൻ മനസ്സുണ്ടായ ആള്. അയാൾ ആ സ്ത്രീയുടെ ചുമട് തൻ്റെ തോളിലേക്ക് വച്ച് അവരെ പോകേണ്ടിടത്ത് കൊണ്ടുവന്നാക്കി. പിന്നീട് യാത്ര തുടർന്നത് തനിച്ചാണ്. സഹോദരൻ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നല്ലോ. ആ യാത്രയിൽ സഹായ മനസ്ഥിതിയുള്ള ഈ രാജകുമാരനുണ്ടല്ലോ മറ്റു മൂന്ന് പേരെ കൂടി കണ്ടുമുട്ടി. സഹായം ആവശ്യമുള്ള മൂന്ന് പേരെ. കണ്ണു കാണാത്ത ഒരാൾ അയാളെ വീട്ടിലെത്തിച്ചു. അതുപോലെ വഴി തെറ്റി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി. അവനെ കുഞ്ഞിനെ തേടി കരഞ്ഞു വിളിച്ച് ഓടി നടന്ന അച്ഛനമ്മമാരുടെ അടുത്തെത്തിച്ചു. മൂന്നാമത്തെയാൾ ഒരു കർഷകനായിരുന്നു. വണ്ടിച്ചക്രം ചളിയിൽ പൂണ്ടത് പൊക്കിയെടുക്കാൻ സഹായത്തിന് ആരെയെങ്കിലും നോക്കി നിൽക്കുന്ന ഒരു കർഷകൻ. ഇവരുടെ കാര്യങ്ങളെല്ലാം നേരെയാക്കി രാജകുമാരൻ രാജ്യാതിർത്തിയിൽ നിൽക്കുന്ന രാജസേവകനടുത്തെത്തി. മൂപ്പരവിടെ എത്തിയപ്പോഴേക്കും മറ്റേ കുമാരൻ ഭാരവും ചുവന്ന് വേറൊരു വഴിയെ തിരികെ പോയി കഴിഞ്ഞിരുന്നു. ഈ കുമാരനും ഭാരം ചുമലിലേറ്റി തിരിച്ചുള്ള യാത്ര തുടങ്ങി. നടന്ന് നടന്ന് കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ അവിടെ നിൽപ്പുണ്ട്.

നമ്മുടെ ബ്രദർ കുമാരൻ. ആളുകളെ സഹായിച്ച കുമാരൻ വളരെ ഈസിയായി ഭാരം ചുമന്നുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അവിടെ ആദ്യത്തെ സഹോദരൻ ചോദിച്ചു, നീ ഇതെങ്ങനെ ഇത്ര എളുപ്പം ചുമന്നുകൊണ്ട് വന്നു? ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അച്ഛനോട് ചോദിക്കുകയും ചെയ്തു ഈ ഭാരമൊക്കെ ചുമന്നുകൊണ്ട് വരാൻ പറഞ്ഞത് എന്തിനാണെന്ന്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നുവെന്ന്. അപ്പോഴേക്കും രാജാവ് പുറത്തേക്ക് വന്നു. രണ്ടാമതെത്തിയ മകനോട് ബുദ്ധിമുട്ട് തോന്നിയോ എന്ന് ചോദിച്ചു. ഏയ് ഇല്ല ഇല്ല, എന്നെ കൊണ്ട് ചുമക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ ഭാരം. ഇത് കേട്ടപ്പോൾ മറ്റേ കുമാരൻ, ആദ്യമെത്തിയ കുമാരൻ, ഒന്ന് സംശയിച്ചു ഇവന് കുറവ് ഭാരമാണോ കൊടുത്തതെന്ന്. അതേസമയം രാജാവിൻ്റെ ശബ്ദം ഉയർന്നു. നീ പോയ വഴിക്ക് 4 വ്യക്തികളെ അവരുടെ ഭാരം ചുമക്കാനും വഴി കാണിക്കാനും ഒക്കെ സഹായിച്ചില്ലേ? അതിൽ നിന്നുമാണ് ഈ ഭാരം ചുമക്കാനുള്ള കരുത്ത് നീ നേടിയത്. 2 ആൾക്കും ഒരേ ഭാരമാണ് ഞാൻ തന്നതും. നീ സഹായിച്ചവരെല്ലാവരും ഞാൻ ഏർപ്പാടാക്കിയവരാണ്. കുമാര, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കുന്ന നീ തന്നെ അടുത്ത രാജാവ്. യെസ് ബഡീസ്, ഗെറ്റ് ബിസി ഹെൽപ്പിംഗ് അതേഴ്സ്. ഒരു ഫോൺ കോളോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കോ ആയാൽ പോലും അത് അവരിലും നിങ്ങളിലും ഉണ്ടാക്കുന്ന ഇഫക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ സ്വന്തം ഉത്തരവാദിത്വങ്ങളും ഭാരങ്ങളും, എന്തിന് ഏകാന്തത പോലും, നിങ്ങൾക്ക് കുറെ കൂടി ഈസിയായി മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു സൈക്കോളജി വിദഗ്ധർ. അത് സ്വയം പരീക്ഷിച്ച് കണ്ടുപിടിച്ചോളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നല്ലൊരു ദിവസത്തിനായുള്ള ആശംസ കൂടി പറയുന്നുണ്ട് ഞാൻ, സുരേഷ് കഞ്ഞിരക്കാട്. ഹാവ് എ ലവ്ലി ഡേ മൈ ഡിയേഴ്സ്. അൻടിൽ വി മീറ്റ് അഗൈൻ, ടേക്ക് കെയർ.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 8:35 സവാരി ടൈമാണ്. യാത്രാവിശേഷങ്ങളുമായി 10 മണി വരെ ആസ്വദിക്കാം സവാരി ടൈം. 10 മണിക്ക് കേൾക്കാം വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം വാട്സപ്പ്. 11 മണിക്ക് ശ്രുതിലയം. 12 നിങ്ങളുടെ ഇഷ്ടങ്ങളുമായി എത്തുന്ന യുവർ ചോയ്സ്. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 NCERT സ്പോൺസർഡ് പ്രോഗ്രാം കേൾക്കാം ഉമംഗ്. 3 മണിക്ക് വിവിധ ഭാരതി ഡൽഹി റിലേ. 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: അല്പസമയത്തിനകം കേൾക്കാം കൈതാരത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് സി ബി സുബ്രഹ്മണ്യം തിരഞ്ഞെടുത്ത ഒരുപിടി ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.
0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. കൈതാരത്ത് നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് സി ബി സുബ്രഹ്മണ്യം തിരഞ്ഞെടുത്ത ഒരുപടി ഗാനങ്ങളാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ ആസ്വദിക്കാൻ പോകുന്നത്. കൂടെയുണ്ട് റെയിൻബോ ആർ ജി രാജൻ സോമസുന്ദരം. തേക്കിപ്പാട്ടത്ത് കോട്ടയ്ക്കകത്ത് പുറം ലോകം കാണാൻ കഴിയാതെ ബന്ധനസ്ഥനായി കഴിയുന്ന ധീരനായിട്ടുള്ള അമ്പു. അമ്പുവിന് കൂട്ടുപോലും കാട്ടിലെ കടുവയാണ്. ബന്ധം ബന്ധനം എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ടുള്ള തടവാണ് കേട്ടോ. അപ്പോൾ ഒടുവിൽ അങ്ങനെ രണ്ടു നാൾ കഴിഞ്ഞാൽ ലോകനാർക്കാവിൽ കൊടിയേറ്റമാണ്. അവിടെ തൊഴുതു മടങ്ങിയെത്തിയാൽ 14-ാം പക്കം അമ്പുവിന്റെ പിറന്നാളാണ്. അപ്പം അന്ന് അമ്മ തമ്പുരാട്ടി എല്ലാം വ്യക്തമാക്കുമെന്ന് സത്യം ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് അച്ഛൻ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതിരിക്കുകയാണ് കേട്ടോ അമ്മ. അപ്പോൾ സന്തോഷത്താൽ അമ്മയെ കെട്ടിപ്പുണർന്ന അമ്പു പിന്നീട് ദൃശ്യത്തിൽ പൂജാമുറിയിൽ ഗോകുലപാലകനായി ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുന്ന കണ്ണൻ്റെ പ്രതിമയിൽ അമ്മയും മകനും ചേർന്ന് പൂജ ചെയ്യുന്ന രംഗങ്ങളാണ്. പരിചാരകർ അപ്പുറത്ത് പൂജാമുറിയിൽ ഓടക്കുഴൽ ഊതിയും ആരാധനയിൽ മുഴുകി തന്നെ ഇരിക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു നാൾ പോകുമെന്ന കണ്ണൻ്റെ ചൊടിയിൽ ഉമ്മ വയ്ക്കുമെന്നും സ്വപ്നം കണ്ട് ഭക്തിരസത്തിൽ ആ ഗാനം മണിനാഥത്തോടൊപ്പം മുഴങ്ങുന്നു. ചിത്രം ഒതേനന്റെ മകൻ. ഗാനരചന വയലാർ, ദേവരാജൻ ഈണം പകർന്നിരിക്കുന്നു. പാടിയത് യേശുദാസ്.

1973 കാലചക്രം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് ദേവരാജന് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ കേട്ടത്. യേശുദാസ് പാടി പ്രേം നസീർ അഭിനയിച്ച ഒരുപിടി ഗാനങ്ങളുമായിട്ടാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. കൈതാരത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് സി ബി സുബ്രഹ്മണ്യം തിരഞ്ഞെടുത്ത ഒരുപിടി ഗാനങ്ങൾ. ഒരിക്കൽ വീട്ടിൽ കുഞ്ഞിനെയും കൊണ്ട് നടന്ന് ഗോപി ഇങ്ങനെ പാടുകയാണ്. അന്നൊരിക്കൽ രാധിക പാടിയ അതേ ഗാനം. കരിനീര പട്ടു വിരിച്ച മാനത്ത് ചന്ദ്രിക ചിരി തൂകി നിൽക്കുന്നു. പൂക്കൾ നിറഞ്ഞ വീടിന്റെ മുറ്റത്തെ പൂന്തോട്ടം. മഞ്ഞ ഉടുപ്പിട്ട് ജിമിക്കി കമ്മലണിഞ്ഞ ഒരു കൊച്ചുമിടുക്കി. ഓമനത്തും തുള്ളുമ്പോൾ നീ കുഞ്ഞിനെ എടുത്ത് നിത്യ ഹരിത നായകൻ പാടുകയാണ്. വെണ്ണിലാൽ പാലിൽ കുതിർന്നൊരു താരാട്ടുഗാനം. മനോഹരിത തുളുമ്പി നിൽക്കുന്ന നാലുകെട്ട് തിളങ്ങുന്ന തൂണുകൾ, ശാരദയുടെ രൂപകൽപ്പന ചെയ്ത വീടിന്റെ ഉൾവശം. ഇങ്ങനെ ദൃശ്യങ്ങൾ കണ്ണിന് കുളിർമ നൽകിക്കൊണ്ടേയിരിക്കുന്നു. 1977 വിഷുക്കണി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് സലീൽ ചൗധരി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

കള്ളിപ്പാലകൾ പൂത്തു അല്ലേ. 1971 ഈ ഗാനം പുറത്തിറങ്ങുന്നത്. വയലാർ ദേവരാജൻ ശില്പികൾ ഒരുക്കി, യേശുദാസ് പഞ്ചവൻ കാട് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. തികച്ചും നാടകീയമായിട്ടുള്ളൊരു ജീവിതം. രണ്ടാം അമ്മയുടെ ക്രൂരത സഹിക്കാനാവാതെ ചന്ദ്രൻ എന്ന ആൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെത്തുന്നത് തെരുവിലാണ്. അവിടെ അവനെതിരേറ്റത് മറ്റൊരു ഇതേപോലെയുള്ളൊരു കുട്ടി അച്ചു. അച്ചുവും സമാനമായിട്ട് ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിയതാണ്. പിന്നീട് അവർ പോക്കറ്റടി സംഘത്തിന്റെ പിടിയിൽ അകപ്പെടുന്നു. അവർ വലുതാകുമ്പോൾ അനുജൻ ദാമു നൽകുന്ന ഒരു കൊട്ടേഷന്റെ ഭാഗമായി ചന്ദ്രൻ റീന എന്ന പെൺകുട്ടിയെ വിവാഹം

വിവാഹം ചെയ്യുകയാണ്. അപ്പോൾ ഒരിയെ ഒരിക്കൽ കളിയാക്കി വിട്ട റീനിയെ കളിയാക്കുന്നതിനും പകരം വീട്ടുന്നതിനുമൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മനസ്സ് മാറി ചന്ദ്രൻ റീനിയെ സ്വീകരിക്കുന്നു. അവളും എല്ലാം തിരിച്ചറിഞ്ഞ് അവനെ തന്നെ സ്വീകരിക്കുകയാണ്. റീനയെ കൂട്ടി അവൻ്റെ ആളുകൾ തെരുവിൽ താമസിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ അവിടെ പരിചരിച്ച ഒരിക്കൽ അദ്ദേഹം പരിചരിച്ച ഒരു കുഷ്ഠരോഗി ചന്ദ്രൻ നൽകാൻ കുറച്ചധികം പൈസ അവിടെ ഏൽപ്പിച്ചിരുന്നു. ഈ പണം സ്വീകരിക്കാതെ അത് അവർക്കെല്ലാം പകുത്തു നൽകാൻ തുടങ്ങുമ്പോൾ അവർ തല്ലിടുകയാണ് പണത്തിന് വേണ്ടി. ആ സമയം അവരോടായിട്ട് പാടുന്നതാണ് ഈ ഗാനം. ചന്ദ്രനായി പ്രേം നസീർ വേഷമിട്ടിരിക്കുന്നു, അച്ചുവായി അടൂർവാസിയും. ചിത്രം പിക് പോക്കറ്റ്. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം എം കെ അർജുനൻ, പാടിയത് യേശുദാസ്.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട്

0: പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G summit on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും യുഎയുടെ സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2-ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക

0: പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ്ഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5.

0: 1975 ശ്രീകുമാരൻ തമ്പി രചിച്ച് എം കെ അർജുനൻ പിക്നിക് എന്ന ചിത്രത്തിന് വേണ്ടി ഈണം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പാട്ടുകൾ എഴുതി ദാസേട്ടൻ പാടി, പ്രേംനസീർ അഭിനയിച്ച ഗാനങ്ങൾ എന്ന് എഴുതി പേരും സ്ഥലവും വെച്ച് ഫോൺ നമ്പറും വെച്ച് എഴുതിയാണ് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ,
1: ഹലോ സാറേ,
0: നമസ്കാരം. സ്വാഗതം, കൊച്ചിയിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ.
0: പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരിക്കും അല്ലേ?
1: അതെ അതെ അതെ, ഭയങ്കര മഴയായിരുന്നു. 6 മണി മുതൽ 7:30 വരെ ഭയങ്കര മഴയായിരുന്നു.
0: അതെ അല്ലേ? മഴ
1: മൊബൈലിന്റെ അടുത്ത് തന്നെ
0: ഇരിക്കുകയായിരുന്നു. ഇന്നലേക്ക് ഒരു അല്പം ആശ്വാസം വൈകിട്ടൊക്കെ കണ്ടിരുന്നു അല്ലോ അല്ലേ?
1: ഇന്നലെ ഉണ്ടായില്ല, ഇനി അന്ന് ഉണ്ടായില്ല.
0: അതെ, അപ്പോ ഇന്ന് മഴ വീണ്ടും എത്തി അല്ലേ? ഓക്കെ, ഒരല്പം മാറി എന്നാന്ന് തോന്നുന്നു. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്ന പോലെയാണ് മഴയുടെ ഒരു വരവ് കണ്ടിട്ട്. അതെ, ശരി ശരി ശരി, തീർച്ചയായിട്ടും അതെ. മഴ നമുക്കൊരല്പം മാറി നിൽക്കുമ്പോ വലിയൊരു ആശ്വാസം തന്നെയാണ്, തുടർച്ചയായിട്ടുള്ള മഴ ഇങ്ങനെ പെയ്യുമ്പോ അല്ലെ. പിന്നെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? കത്തിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ.
1: വൈഫിന്റെ പേര് ഇന്ദിര.
0: ആ
1: പിന്നെ രണ്ട് മക്കള്, മുത്തമോൻ വൈശാഖ്,
0: വൈശാഖ്. ആ
1: മോള് വർഷ,
0: വർഷ.
1: രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര് ശില്പ,
0: ശില്പ.
1: മോക്കട ഭർത്താവിന്റെ പേര് രാഹുൽ,
0: രാഹുൽ. ഓക്കെ,
1: മോക്കൊരു കുട്ടിയുണ്ട്, രാഹുൽ.
0: ആണോ? എത്ര വയസ്സായി?
1: അതിപ്പോ

0: നാല് വയസ്സ്.
1: അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും
0: കുത്തുവയ്പ്പില്.
1: ആ എല്ലാവരും അടുത്ത് തന്നെയാണോ?
0: ആ മോൻ ചെറായി എന്നായിട്ട് കേൾക്കണത്.
1: ചെറായി എന്നാണ്. ആ
0: മോ പുതുവയ്പ്പിലും കൊടുത്തേക്കുന്നു.
1: അത് ശരി ശരി. ഓക്കെ.
0: വൈഫ് പിന്നെ പണിയൊന്നുമില്ല, പിന്നെ ചെറിയൊരു കടയുണ്ട് വീട്ടില്.
1: ആണോ വീടിനോട് ചേർന്ന് തന്നെ?
0: വീട്ടിൽ തന്നെയാണ്. അപ്പൊ
1: അത് ശരി.
0: അത് നോക്കും.
1: ഓക്കെ ഓക്കെ. എന്തൊക്കെയാണ്, സ്റ്റേഷനറി ഐറ്റംസ് ആണോ അതോ?
0: സ്റ്റേഷനറി മറ്റേ പലചരക്ക്
1: എല്ലാം ഉണ്ട് അല്ലേ? പലചരക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അതെ അല്ലേ? അപ്പൊ അവിടെ ഒരു റേഡിയോ കാണണ്ടതാണല്ലോ. അതെ അല്ലേ? ഓക്കെ. അപ്പൊ യേശുദാസ് പാടി, പ്രേംനസീർ പാടി അഭിനയിച്ച ചിത്രങ്ങളാണ് കൂടുതൽ ഇഷ്ടം.
0: അതെ അതെ അതെ അതെ അതെ. ആ പാട്ടുകൾ, പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ. ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അത് കഴിഞ്ഞാൽ കഴിഞ്ഞു.
1: എന്തോ
0: എന്നും മനസ്സിൽ നമുക്ക് നിൽക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മള് പലപ്പോഴും ഈ പാട്ടുകൾക്കൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക്

0: ആ പാട്ടുകൾ പഴയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ. ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അത് കഴിഞ്ഞാൽ കഴിഞ്ഞു.
1: എന്തോ
0: എന്നും മനസ്സിൽ നമുക്ക് നിൽക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് പലപ്പോഴും ഈ പാട്ടുകൾക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ രംഗം തന്നെ ഓടിയെത്തുന്നു എന്നുള്ളതാണ്. അന്നത്തെ എത്രത്തോളം സിങ്കായിട്ടാണ് അന്ന് അദ്ദേഹം അത് പാടി അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് ഒരിക്കലും വേറൊരാളാണത് പാടിയെന്നോ ചിത്രം കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ യേശുദാസിന്റെ ശബ്ദത്തിൽ വരുമ്പോൾ നമുക്ക് ദാസേട്ടന്റെ ശബ്ദം മാത്രമാണ് നമ്മുടെ മനസ്സിലും കാതുകളിലും കേൾക്കുക. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ? അപ്പൊ ഇന്ന് സ്വാഗതം കൊച്ചിയിലെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓക്കെ.
0: സെക്യൂരിറ്റി ആയിട്ട് പോകുന്നുണ്ട്.
1: പോവാണല്ലേ?
0: ചോയ്സിന്റെ ഒരു കമ്പനി ഉണ്ട് ചെറുവയപ്പില്ലേ, അവിടെ പോകണം.
1: ശരി ശരി ശരി.
0: അപ്പൊ 8 മണിക്കൂർ ഡ്യൂട്ടികളാ, ഉച്ചക്ക് കയറിയാതെ ഈ ആഴ്ച എനിക്ക് ഉച്ചക്കാണ്, 2:30 കയറിയിട്ട് 10:30 ഇറങ്ങും.
1: ഓ, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പാട്ടുകൾ ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലേ?
0: വീട്ടിലായാലും എവിടെയായാലും നമുക്ക് പാട്ട് കേൾക്കാം.
1: എന്നിരുന്നാലും വീട്ടിൽ ഈ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് കേൾക്കാനുള്ള ഒരു സുഖം അത് പുറത്തു കിട്ടില്ല അല്ലേ?
0: സമയവും പോണതറിയില്ല, നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ കേട്ടിട്ടിരിക്കും. പഴയ പാട്ടുകളാണ് ഞാൻ കേൾക്കുന്നത്.
1: അതല്ലേ,
0: പിന്നെ നമ്മ യൂട്യൂബിലാണെങ്കിലും പഴയ പാട്ടുകളെ ഞാൻ കേൾക്കുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട്
0: നല്ലതായില്ല, ഇടക്കാല നല്ലതൊക്കെ ഉണ്ട്.
1: അതെ അതെ അതെ,
0: നല്ല പാട്ടുകളൊക്കെ ഉണ്ട്.
1: തീർച്ചയായിട്ടും. അതെ അതെ, എല്ലാം നമുക്ക് ചേർത്ത് നിർത്തേണ്ടത് തന്നെയാണ്. അതെ അതെ അതെ. അപ്പോ കാര്യം എല്ലാത്തിലും വരികളും ഈണവും ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അത് മാറ്റി നിർത്താൻ കഴിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട്, എന്തോ ഇപ്പോ റെയിൻബോയിലുള്ളത് രാജൻ സോമസുന്ദരാണ്.
0: ഓക്കെ. അപ്പൊ
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയാം. അവിടെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ, വിട്ടുപോകരുത്. ഓക്കെ. അപ്പോ ബാക്കി പാട്ടുകൾ കൂടി വരുന്നു, കേട്ടുകൊണ്ടേയിരിക്കാം കേട്ടോ.
0: ഓക്കെ സാറേ.
1: ഓക്കെ.

അല്പസമയത്തിന് മുമ്പ് നമ്മൾ 1974 പുറത്തിറങ്ങിയ അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. കടത്തുവള്ളം തുഴഞ്ഞ് താളത്തിൽ ഓളങ്ങളെ വകഞ്ഞു മാറ്റിയെത്തുന്ന കെട്ടുവള്ളം, തുഴകുത്തി നീങ്ങുന്ന ചരക്കുവള്ളത്തിൽ കൈയുള്ള ബനിയനും ലുങ്കി വണിഞ്ഞ യുവാവിന്റെ വേഷത്തിൽ നായകൻ പ്രേംനസീർ, മങ്ങിയ വെളിച്ചത്തിൽ ശരരാന്തർ വിളക്കിന്റെ വെട്ടത്തിൽ ആ പാട്ടുകൂടി തെളിഞ്ഞു വരുന്നു. കൂട്ടുതുഴക്കാരനായി നടൻ ആലമ്മൂടനുണ്ട്. സൂര്യൻ തീർക്കുന്ന പൊന്നോളങ്ങൾ വകഞ്ഞ് കരയിൽ നിന്ന് കരയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കേരനിരകൾക്കിടയിലൂടെ, പൊന്നുവാരൻ വലക്കോരുകുട്ടയുമായി നിൽക്കുന്ന ചീനവലയ്ക്കടയിലൂടെ ആ പാട്ടും വള്ളവും നീങ്ങുന്നു. കൈതപ്പുഴ കായലിലെ കാറ്റിന്റെ ലാളനേറ്റു വളരുന്ന കന്നിയോളത്തിന്റെ കാണാക്കുട്ട നിറയെ കക്കയാണോ കവിതയാണോ കറുത്ത പൊന്നാണോ എന്ന സംശയമാണ് ത്രിവേണി എന്ന ചിത്രത്തിലെ ഗാനം.

1970 പുറത്തിറങ്ങിയ വിവാഹിത എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ദേവരാജൻ ഗാനശില്പികൾ ഒരുക്കി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസ് പാടി, പ്രേംനസീർ പാടി അഭിനയിച്ച ഒരുപിടി ചലച്ചിത്ര ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഗതം കൊച്ചിക്ക് ഒരു പ്രത്യേക കൗതുകം തോന്നി. അതിൽ ഒരു ഗാനം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഒരു ഇത്തിരി പ്രയാസകരമാണല്ലേ. എങ്കിൽ കൂടി അങ്ങനെ ഏതെങ്കിലും ഒരു ഇഷ്ടഗാനം ഒരു ഗാനമായിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ അത് പങ്കുവയ്ക്കാം. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ. പണ്ട് പട്ടാളത്തിൽ പോയ ഒരാൾ തിരികെ വന്നില്ലെങ്കിൽ അയാൾ പിന്നീട് ഒരിക്കലും വരില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷയോടെ ജീവിത അവസാനം വരെ അവരെ കാത്തിരുന്നവരും അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഇവിടെ ആമിന ഇബ്രാഹിമിനെ കാത്തിരിക്കുന്നു. ആൾ പോയിട്ട് 7-8 വർഷമായിരിക്കുന്നു. എന്നാൽ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട ഇബ്രാഹിം അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലോടിയെത്തിയെങ്കിലും അവർക്ക് തമ്മിൽ ഒന്നിക്കാനാകാത്ത ചില സാഹചര്യങ്ങൾ വില്ലനാകുകയാണ്. യൂസഫ് അലി കേച്ചേരി ഗാനരചനയും സിനിമാ സംവിധാനവും നിർമ്മാണവും നടത്തിയ ചിത്രമാണ് മരം. നാളുകൾക്ക് ശേഷം ആമിനയുടെ മനസ്സ് ഒരുക്കുന്ന നിലാവ്. അല്പം ദൂരെ മാറിക്കഴിഞ്ഞിരുന്ന ഇബ്രാഹിമും കനവിൽ എത്തുകയാണ്. ജുബയിട്ട നേരിയ മീശയുള്ള നായകൻ പാടുകയാണ്. കല്ലായിപ്പുഴയിൽ നീന്തി തുടിക്കുന്ന വെണ്ണിലാവ്, നിലാവിറ്റി നിൽക്കുന്ന ചെറു പൂമരകളും, നിലാവിൻ്റെ വെണ്മ ശകലം കടം വാങ്ങി ഒളിച്ചിരിക്കുന്ന രാവിൻ്റെ ഇരുളും, സുറുമ എഴുതിയ തട്ടമിട്ട് കൈനിറിയെ തിളങ്ങുന്ന വളയും, പട്ടുകുപ്പായവുമിട്ട് നാണിച്ച് ആമിനാരികിൽ ഇടയ്ക്ക് പാട്ടിൻ്റെ താളത്തിനൊത്ത് വളകിലുക്കി കൈകൊട്ടാനും ഒക്കെ ഒപ്പം ചേരുന്നു. നായകനായി പ്രേംനസീർ, നായിക ജയഭാരതി. 1973 യൂസഫ് അലി കേച്ചേരി രചിച്ച് ദേവരാജന് ഇടം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

1978 തച്ചോളി അമ്പു എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ചു. കെ രാഘവൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസ് പാടി, പ്രേം നസീർ പാടി അഭിനയിച്ച ഇഷ്ടഗാനം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒട്ടേറെ പേര് അവകാശവാദങ്ങളൊക്കെ ആയിട്ട് എത്തുന്നുണ്ട് കേട്ടോ. ഇന്ന ഗാനമായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു കൗതുകം ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ സ്വാഗതം കൊച്ചി ചോദിക്കുകയാണ്, ഏറ്റവും ഇഷ്ട ഗാനം അതിൽ ഏത് തിരഞ്ഞെടുക്കാനായിരിക്കും നമുക്ക് സാധിക്കുക? വനത്തിൽ വസിക്കുന്ന മുടുകർ ജാതിയും ഇരുളൻ ജാതിയും ഉണ്ട്. അപ്പോൾ അവർ അന്യോന്യം വൈരം മനസ്സിൽ സൂക്ഷിച്ച് ജീവിച്ചു വരുന്നവരാണ്. പക്ഷേ നഞ്ചൻ്റെ മകൾ പൊന്നിയെ ഇരുളർ മാരന് സ്നേഹമാകുകയാണ്. അപ്പോൾ ചുവന്ന പരമ്പരാഗത വനവാസികളുടെ വേഷം ചുറ്റി പൊന്നി അവനെ കാത്തിരിക്കുന്നു. ഒരു വലിയ കൊട്ടവഞ്ചി ചുവന്ന് മാരൻ അവിടെ എത്തുകയാണ്. പിരിച്ചു വച്ച മീശയും ഉറച്ച ശരീരവും കമ്മലണിഞ്ഞ സുന്ദരനായി മാരൻ, കൈനിറയെ വെള്ളവളകളും കഴുത്തിൽ മഞ്ഞ നിറമുള്ള ചരടും ധരിച്ച് സുന്ദരിയായി പൊന്നിയും, അരുവിയിലും പുഴയിലും വനമാകുകയും ആടിപ്പാടി നടക്കുകയാണ് പൊന്നി എന്ന ചിത്രത്തിൽ നായകനായി കമൽഹാസൻ, നായികയായി ലക്ഷ്മി. 1970

ശ്രോതാവിൻ്റെ താല്പര്യപ്രകാരമാണ് ഇപ്പോൾ ഈ ഗാനം നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. പൊന്നി എന്ന ചിത്രത്തിൽ മാർഗഴി എന്ന് തുടങ്ങുന്ന ഗാനം. അപ്പോൾ ആ ഒരു ഗാനം മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ലിസണറിൻ്റെ താല്പര്യം കൂടി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. ഇന്ന് സി ബി സുബ്രഹ്മണ്യം കൈതാരത്ത് നിന്ന് തിരഞ്ഞെടുത്തയച്ച ഒരു പിടി ഗാനങ്ങളാണ് ആസ്വദിച്ചത്. നാളെ മലപ്പുറത്ത് നിന്ന് ഉള്ള റെയിൻബോ ശ്രോതാവ് പരിമള തിരഞ്ഞെടുത്ത ഒരു പിടി ഗാനങ്ങളാണ് നാളെ രാവിലെ 7 മണിക്ക് ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ. ഇനി കേൾക്കാം പാടുന്ന പുഴ എന്ന ചിത്രത്തിൽ 1968 ശ്രീകുമാരൻ തമ്പി രചിച്ച് വിദക്ഷിണമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

എട്ട് പതിനഞ്ചിന് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം, 8:30 തിരികെ എത്താം സവാരി ടൈമുമായി. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ഹായ്, ഹലോ, നമസ്കാരം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31:20. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. കീഴിലെ കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന രോഗ കീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് CELKAU.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നാളെ, അതിനുശേഷം പുതിയ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നില്ല. അപ്പോൾ നാളെയാണ് അവസാന ദിവസം കേട്ടോ, June 13. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും ഈ ജൂൺ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.

0: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടെ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് ഇന്റേൺഷിപ്പോട് കൂടിയിട്ട് റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC +2 ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് കേട്ടോ, 7994929681. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7994929681. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിയന്ത്രണത്തിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് കടവിൽ പ്രവർത്തിക്കുന്ന OP ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായിട്ട് PSC അംഗീകരിച്ച് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, മറ്റ് യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോട് കൂടി സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നേരിട്ടോ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടെ കാര്യാലയം 2nd floor പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് മാർക്കറ്റ് ജംഗ്ഷൻ അടിമാലി എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ ലഭ്യമാക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് June 12 ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് നേരിട്ട് 5 മണിക്ക് മുൻപായിട്ട് എത്തുകയാണെങ്കിൽ ഒരു അവസരമാണുള്ളത്. ഫോൺ നമ്പറുണ്ട്, 04864224399. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 04864224399. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെക്ഷനിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് പ്രോഗ്രാമിന് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10th class വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ പ്രോഗ്രാമിന് 6 മാസമാണ് കാലാവധി. അപ്പോൾ വിശദ വിവരങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30. ജില്ലയിലെ പഠന കേന്ദ്രം ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലക്കോടം തൊടുപുഴ. ഫോൺ നമ്പറുണ്ട്, 9656300978. ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 35:03. ഇനി കേൾക്കാം.
1: On the move. Let's groove. Savari time is live.

0: ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 39:33. അപ്പോൾ അല്പം തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമൊക്കെ. ഒരല്പം ഇരുട്ടിയതിന് ശേഷം മഴ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇന്ന് ഒരു മഴ ദിവസമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പം അങ്ങിങ്ങായിട്ടൊക്കെ ഇരുണ്ട് മോടി ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സവാരി ടൈമിലൂടെയാണ്. നമുക്ക് 10 മണി വരെയാണ് സവാരി ടൈമിൻ്റെ സമയം. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. അപ്പോൾ പോകുന്ന യാത്രയെ വിശേഷങ്ങളും നമ്മുടെ പോകുന്ന വഴിയെക്കുറിച്ചും ട്രാഫിക്കിൻ്റെ അപ്ഡേറ്റ്സും അങ്ങനെ എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട 1990s ശേഷമുള്ള ഒരു ഇഷ്ട ഗാനവും കൂടി അങ്ങ് പങ്കുവെച്ച് നമുക്ക് 10 മണി വരെ യാത്ര ചെയ്യാം റെയിൻബോ FM 107.5. നമുക്കൊരു ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. ഹലോ, സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ആണല്ലേ.
2: ഞങ്ങളൊരു 40 പേരാണ് അന്ന് ജോയിൻ ചെയ്തത്. അതിൽ ഒരു 25 പേരെ ഞങ്ങൾക്ക് ഇന്ന് കണ്ടുകിട്ടി. ഞങ്ങള് തൃക്കോണത്ര ഒരു ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടുകയാണ്.
0: അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചെന്ന് അങ്ങനെ പഴയ ഒരു ഒത്തുചേരലും ഓർമ്മകളൊക്കെ ആയിട്ട് പങ്കുവെച്ച്.
2: ഓർമ്മകൾ പങ്കിടാനായിട്ട്?
0: അതെ, തീർച്ചയായിട്ടും. പഴയ രജിസ്റ്റർ തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടോ?
2: വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്,
0: ഹാജർ എടുക്കും.
2: അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കിട്ടി.
0: അതെല്ലേ, ഓക്കെ.
2: പാലക്കാട് നിന്നൊരു കൃഷ്ണദാസ് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കുറെ പാടുപെട്ടു. എനിക്ക് പാലക്കാട് കുറെ കോണ്ടാക്ട് ഉള്ളവര് വഴി അദ്ദേഹം ആദ്യം താമസിച്ചിരുന്ന സ്ഥലം അതൊക്കെ അന്വേഷിച്ച് അവിടെ നിന്ന് കോണ്ടാക്ട് വഴി വേറെ സ്ഥലത്ത് പോയി. പിന്നെ അങ്ങനെ തപ്പി കിട്ടി.
0: വലിയൊരു അന്വേഷണം തന്നെയാണല്ലോ ഇനി പിന്നിൽ നടന്നിട്ടുള്ളത്.
2: ഭയങ്കര അന്വേഷണമായിരുന്നു. അദ്ദേഹം ഇന്നിപ്പോ ജോയിൻ ചെയ്യും. അദ്ദേഹം 6 മണിക്ക് അവിടെ നിന്ന് തിരിച്ചതായിട്ട് ഞങ്ങളെ അറിയിച്ചു.
0: അറിയിച്ചിട്ടുണ്ട് അല്ലേ?
2: അറിയിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എല്ലാവരും വലിയൊരു യാത്രയെ തന്നെയാണ്, നമ്മുടെ പഴയ ഓർമ്മകളിലേക്കും തിരികെ ഓർമ്മകളിലേക്കും നടക്കാൻ വേണ്ടിട്ട് അല്ലേ.
2: 48 വർഷത്തെ ഓർമ്മകളാണ്.
0: കൊള്ളാം.
2: പല ലെവലിലേക്ക് ഉയർന്നവരും ഞങ്ങൾക്ക് കുറച്ചുപേരെയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു, 1-2 പേരെ.
0: അതെ അതെ, തീർച്ചയായിട്ടും. അത് തീർച്ചയായിട്ടും ഒരു വേദനയാണ്. പക്ഷെ നമുക്ക് ഈ ഒരുമിക്കൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ഒരു വലിയ പ്രേരണയാണ്. ജീവിതത്തിന് ഒരുപാട് സന്തോഷം നമുക്ക് എന്താണ് ഒരു

0: വലിയ ഊഷ്മളതയായിരിക്കും നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളും നൽകാം.
1: നല്ലൊരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് കിട്ടും
0: തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും അങ്ങനെ പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയാണ് ഒരുമിച്ച് നീങ്ങുന്നതെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്
1: കേട്ടോ ഉള്ളത്.
0: അതെല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഞങ്ങൾ ഒത്തുകൂടുന്നതിന്റെ ഇതായിട്ട് കാറ്റാടി തണലത്തും എന്നുള്ളൊരു പാട്ട്.
0: ക്ലാസ്മേറ്റ്സിലല്ലേ?
1: അതെ അതെ.
0: ഓക്കെ,
1: ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകിച്ച് കൃഷ്ണദാസിനും ഒരു ആശംസകൾ താങ്കൾ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കൃഷ്ണദാസ് അല്ലേ?
1: അതെ.
0: കൃഷ്ണദാസ്
1: 78 ബാച്ച് എഫ് എ സി ടി അമ്പലമേട്.
0: 78 ബാച്ച് അമ്പലമേട് എഫ് എ സി ടി അല്ലേ?
1: എല്ലാവരും 64 വയസ്സിന് മുകളിലുള്ളവരാണിപ്പോ.
0: അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് കാറ്റാടി തണലും തണലത്തരം അതിലും ഉണ്ട്. മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. അപ്പൊ മറ്റുള്ളൊരു തീർച്ചയായിട്ടും ആ

0: കേൾക്കുന്നതിന്റെ ഇതായിട്ട് കാറ്റാടി തണലത്തും എന്നുള്ളൊരു പാട്ട്
1: ക്ലാസ്മേറ്റ്സിലെ അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ,
0: ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകിച്ച് കൃഷ്ണദാസിനും ഒരു ആശംസകൾ താങ്കൾ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും.
1: തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കൃഷ്ണദാസ് അല്ലേ?
0: അപ്പൊ
1: കൃഷ്ണദാസ്
0: 78
1: ബാച്ച് അമ്പലമേട് എഫ് എ സി ടി അല്ലേ?
0: എല്ലാവരും 64 വയസ്സിന് മുകളിലുള്ളവരാണ് ഇപ്പോ.
1: അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് കാറ്റാടി തണലും തണലത്തര മതിലും ഉണ്ട്. മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. അപ്പൊ മറ്റുള്ളൊരു തീർച്ചയായിട്ടും ആ സൗഹൃദത്തിന്റെ ഇതില്ലല്ലേ. ഓക്കെ. അല്ല, ഈ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എന്തിനോടും ആകാം, സൗഹൃദത്തിനോടാകാം അല്ലേ? അപ്പോ ആ ഒരു സൗഹൃദത്തിന്റെ ഒരു ഊഷ്മളതയും സന്തോഷവും ഒക്കെ ഒരുമിച്ച് കൂടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും പാട്ട് വരുന്നു കേട്ടോ.
0: ഞങ്ങൾക്ക് ഒരു സെക്കൻഡ്, കൊല്ലത്തു നിന്ന് ഒരാൾ ജോയിൻ ചെയ്തിട്ട്, ഒരു മോഹൻകുമാർ, പത്തനംതിട്ട ഒരു രാജൻ, ഇവർക്കൊക്കെ പ്രത്യേക ഒരു ആശംസ താങ്കൾ അറിയിച്ചാൽ വളരെ നന്നായി.
1: തീർച്ചയായിട്ടും. കൊല്ലത്തുനിന്ന്
0: മോഹൻകുമാർ,
1: കൊല്ലത്തു നിന്ന് മോഹൻകുമാറും പിന്നെ
0: പത്തനംതിട്ടയിൽ നിന്ന്
1: രാജനും അല്ലേ? ഓക്കെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് 2006 ശരത് വയലാർ എഴുതി, അലക്സ് പോൾ സംഗീതം നൽകി, വിധു പ്രതാപ്, രജു ജോസഫ്, രമേശ് ബാബു, സിസിലി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് വരുന്നത് കേട്ടോ.
0: കൊച്ചി എഫ്എമ്മിനോട് വളരെയധികം നന്ദിയുണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കൂടെയുണ്ട് ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ, ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ.
0: ഞാൻ എന്ന് എഫ്എമ്മിനോട് കൂടെയുണ്ട്. രാവിലെ 6 മണിക്ക് വെക്കും, രാത്രി 11 മണിക്ക് ഓഫ് ചെയ്യുള്ളൂ.
1: അങ്ങനെ പാടുള്ളൂ, എപ്പോഴും കൂടെ ഉണ്ടാവണം ഈ സൗഹൃദം.
0: അയൽവാസികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് രാവിലത്തെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ. അവർക്കൊക്കെ അതിൽ പ്രത്യേകം അവര് വന്ന് എന്നോട് പറയും.
1: അതെ അല്ലേ? അപ്പൊ അവരോട് പ്രത്യേകം അന്വേഷണവും സ്നേഹവും ഒക്കെ അറിയിക്കണം കേട്ടോ.
0: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നു. അപ്പോ ഹാപ്പി ജേണി. എന്തായാലും നിങ്ങളുടെ ഒത്തു കൂടൽ ആ ഒരു ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ കേട്ടോ.
0: Thank you very much.
1: Okay.

ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്, സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി FM Rainbow 107.5 Musically yours.

0: ഇനിതു ഇനിതു വാഴ്ക്കയൂരു കാർത്തികിന്റെ സൂപ്പർ ട്രാക്കാണ് നമ്മൾ കേട്ടത് അല്ലേ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി തുടരുന്നു. സവാരി ടൈമാണ് 10 മണിവരെ. അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ്?
1: ശോഭന,
0: ചേർത്തലയിൽ നിന്നല്ലേ. എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ ചേർത്തലയിൽ?
1: മഴയാണല്ലേ.
0: അപ്പൊ ഇന്നലെ മഴ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സന്തോഷമൊക്കെ മുഖത്ത് കണ്ടിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇന്ന് ഒരു ചെറിയൊരു തെളിച്ച ഇന്നലെ കണ്ടപ്പോ നമ്മൾ സന്തോഷിച്ചു. അപ്പൊ വീണ്ടും മഴ എത്തിയിരിക്കുകയാണ്. അപ്പൊ മഴ നല്ല ശക്തിയായിട്ടുണ്ടോ അതോ ചെറിയ രീതിയിലുള്ള മഴയാണ്?
1: രാവിലെ ഒന്ന് പെയ്തു നിന്നു. ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. അപ്പൊ ഓഫീസിലേക്ക് വിളിച്ചാൽ ചിലപ്പോ ക്ലിയർ ആവില്ല. അതാണ് ഞാൻ.
0: ഓഫീസ് എവിടെയായിട്ടാണ്? ഓഫീസ്
1: ഓഫീസ് ഞാൻ PHC ചേർത്തല സൗത്ത്, അത് അരിപ്പറമ്പം, അല്ല ഇവിടെ അർത്തുങ്ങൾ എന്ന് പറയും.
0: ഓക്കെ, നമുക്കപ്പോ ഓക്കെ. അവിടെ ഈ പണി നടക്കുന്നതിന്റെ ഒക്കെ ബാധിക്കുന്നുണ്ടോ ആ പ്രദേശത്ത്?
1: ഇപ്പൊ എല്ലാവർക്കും വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടാണ്.
0: ആണല്ലേ.
1: നമ്മള് ഫീൽഡ് വർക്ക് ഉണ്ട്. ഞാൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആണ്. അപ്പൊ
0: ഓ ശരി,
1: ഫീൽഡിലൊക്കെ പോണം.
0: ഫീൽഡിൽ പോണം അല്ലേ.
1: നമുക്ക് സർവേ ഒക്കെ ഉണ്ട്.
0: ഓക്കെ. അപ്പൊ ഇപ്പോൾ നമുക്ക് ഈ മഴയ്ക്ക് മുമ്പേ നമുക്ക് അത് തീരെയാണോ, അത് എപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക?
1: എന്താ
0: സർവേ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു
1: തീർച്ചയായിട്ടും
0: കർശനമായിട്ട് കൊടുക്കുന്ന.
1: ഇപ്പൊ മഴ ആയതുകൊണ്ട് വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ജനങ്ങൾക്കും
0: ബുദ്ധിമുട്ടാണ്.
1: നമുക്കും ബുദ്ധിമുട്ടാണ്.
0: ഓക്കെ, കർശനമായിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശം ഒന്ന് പറയാമോ?
1: ഇപ്പൊ മഴക്കാലല്ലേ, നല്ലോണം ശ്രദ്ധിക്കണം.
0: തീർച്ചയായിട്ടും
1: രോഗങ്ങളും വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ ഒരുപാട് കൂടുന്നുണ്ട്.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും അതൊക്കെ.
1: പിന്നെ ഇപ്പൊ അടുത്ത സമയത്ത് ഷിജെല്ലോസിസ് എന്ന് പറഞ്ഞിട്ട്,
0: അതെ അതെ,
1: രോഗം. നമ്മളിപ്പോ ആറട്ടുപുഴ ഒക്കെ പടർന്ന് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ സംബന്ധിച്ച് ഭയങ്കര ഒരു
0: പ്രശ്നമാണ്.
1: കേസ് കൂടുന്ന സമയമാണ്.
0: തീർച്ചയായിട്ടും
1: ഞങ്ങൾ അതിന്റെ ക്ലാസ്സുകളൊക്കെ എടുത്തു. ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങള് സ്കൂളിലൊക്കെ പോയി ക്ലാസ് കൊടുത്തായിരുന്നു.
0: അതെ അല്ലേ.
1: പത്താം തീയതി ഞങ്ങള് ഇവിടെ ഫിഷറി സ്കൂളിൽ പോയിട്ട് ക്ലാസ് കൊടുത്തായിരുന്നു. ഞങ്ങള് എല്ലാ ഞങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും
0: ആരോഗ്യ
1: പ്രവർത്തകര്.
0: ഓക്കെ, ട്രാഫിക് നിങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ടോ? സമയത്തിന് എത്താൻ ബുദ്ധിമുട്ടും?
1: ഞാൻ ഹൈവേയിൽ പോവാറില്ല. ഞാൻ മറ്റേ സൈഡ് റോഡ് ബൈ റോഡിലാണ്.

0: പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അതൊരു വലിയ ആശ്വാസമാണ്. അപ്പൊ കൃത്യസമയത്തിന് തന്നെ എല്ലായിടത്തും എത്താനൊക്കെ സാധിക്കുന്നുണ്ട് അല്ലേ.
1: ഇനിയിപ്പോ യാത്ര പോക്കിനും വരുന്നുണ്ട്, ഇപ്പൊ ട്രാൻസ്ഫർ ആയിട്ടിരിക്കുകയാണ്.
0: ആണോ?
1: ഇനിയിപ്പോ ഏത് ജില്ലയിൽ കിട്ടുന്ന, ഇടുക്കി ജില്ലയാണ് കരട് വന്നത്. അപ്പൊ ഞാനിപ്പോ അപ്പീല് കൊടുത്തിരിക്കുകയാണ് വേറെ അടുത്ത ജില്ല തരണം എന്ന് പറഞ്ഞിട്ട്.
0: ശരി ശരി ശരി.
1: അപ്പൊ അതിനി ഒരു അടുത്ത യാത്ര തുടങ്ങാൻ പോണതേ ഉള്ളു, പിന്നെ പ്രൊമോഷന്റെ ആയിരിക്കുകയാണ്. അപ്പൊ അന്നും ജില്ല വിട്ട് പോകേണ്ടി വരും.
0: അതെ അല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, രണ്ട് മക്കള്.
0: ഓക്കെ.
1: മോള് ഡോക്ടറാണ്.
0: ആണോ? ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ? ആ പറഞ്ഞോളൂ.
1: മോള് പി ജിക്ക് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നു. പി ജി എൻട്രൻസിന് വേണ്ടി MBBS കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു.
0: അതെ അല്ലേ. ഓക്കെ, അപ്പൊ പ്രത്യേക അന്വേഷണം ആശംസയൊക്കെ കൊടുക്കണം
1: കേട്ടോ. ചേട്ടൻ ഇന്ന് എക്സൈസിലാണ്.
0: ശരി. അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ
0: ഓക്കെ ഓക്കെ. 2006 എന്താണ്, 1996 ആണ് പുറത്തിറങ്ങിയത്. തൂവൽ കൊട്ടാരം അല്ലേ. അതെ. അപ്പോ കൈതപ്പുറം രചിച്ചു, ജോൺസൺ സംഗീതം പകർന്ന്, യേശുദാസും ലേഖാർ നായർ രവീന്ദ്രൻ എന്നൊക്കെ ചേർന്ന് പാടിയ ഗാനമാണ്. പക്ഷെ നമുക്ക് ഇവിടെ യേശുദാസ് പാടിയ ഗാനമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സന്തോഷം, കേട്ടുകൊണ്ടേയിരിക്കുക. സവാരി ടൈം. ഓക്കെ, പാട്ട് വരുന്നു കേട്ടോ.
1: ശരി, താങ്ക് യു.

0: വീട്ടു ചെലവിനുള്ള പണം തരും മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്
1: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: You are listening to Rainbow FM Kochi 107.5.
4: 107.5.

0: സവാരി ടൈമാണ്. അപ്പോൾ 10 മണി വരെയാണ് നമുക്ക് യാത്ര തുടരുന്നത് സവാരി. അപ്പോൾ 0484242801 04842424281 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ 90കൾക്ക് ശേഷമുള്ള 1990കൾക്ക് ശേഷം പുറത്തിറങ്ങിയ ചലച്ചിത്ര ഗാനങ്ങളുമായിട്ടാണ് നമ്മൾ സവാരി ടൈം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ,
1: ഹലോ,
0: സ്വാഗതം സവാരി ടൈമിലേക്ക്. ഇതാരാണ്?
1: ഞാൻ വാസന്തി.
0: എവിടുന്നാണ്?
1: ഞാൻ തൃശ്ശൂർ പാലക്കൽ നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, പിന്നെ ലക്ഷ്മി ഉണ്ടോ? ഇല്ല അല്ലേ.
1: അത്
0: കലക്കി. അപ്പൊ വാസനയും പിന്നെ ലക്ഷ്മി, അത് കൊള്ളാം, അത് കലക്കിയല്ലോ. അപ്പൊ ഈ നിങ്ങളെ കണ്ടിട്ടാണോ ഈ സിനിമയ്ക്ക് പേരിട്ടത്? അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഞാൻ, എന്റെ ഹസ്ബൻഡ്, രണ്ട് പെൺമക്കൾ.
0: ഓക്കെ, ഹസ്ബൻഡിന്റെ പേര്
1: സുധീർ.
0: ഓക്കെ, അപ്പോ ഇന്ന് യാത്ര എങ്ങോട്ടാണ്?
1: വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ്.
0: ആ ശരി, ഓക്കെ. അപ്പോ ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയി. അപ്പൊ അവിടെ എത്ര മണിക്ക് എത്തും?
1: അവിടെ ഒരു 9:30 കൂടി എത്തും.
0: അതെ അല്ലേ, ഓക്കെ. ഇപ്പൊ നിലവിൽ അവിടെ ട്രാഫിക് എങ്ങനെയാന്ന് അറിയാമോ?
1: ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലോ, ഭയങ്കര ബ്ലോക്കാന്ന് പറയുന്നുണ്ട്.
0: അതെ അല്ലേ, ബ്ലോക്കാണ്.
1: പാലക്കലാണ് ഞങ്ങളുടെ സ്ഥലം.
0: പാലക്കൽ
1: പ്രോപ്പറല്ലേ.
0: ഓക്കെ,
1: അവിടെ ഇപ്പഴും ഭയങ്കര ബ്ലോക്കായിരിക്കും.
0: പാലക്കൽ ബ്ലോക്ക് ഉണ്ട് അല്ലേ?
1: നല്ല ബ്ലോക്കാ അത്തരത്തിൽ.
0: ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയുണ്ട്? മഴയുണ്ടോ?
1: ആ, ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടെ.
0: ചെറുതായിട്ട് പെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എന്റെ മോളുടെ കുട്ടിക്ക്, മോളുടെ കൺമണി എന്നാണ് പേര്, 3 വയസ്സായിട്ടുള്ളൂ. ആൾക്ക് ഭയങ്കര ഇഷ്ട പാട്ടിനോട്.
0: ആണോ? കൺമണി.
1: കൺമണി.
0: ഓക്കെ, കൺമണി അടുത്തുണ്ടോ?
1: കൺമണി അടുത്തുണ്ട്.
0: ആണോ? കൊടുത്ത സംസാരിക്കോ.
1: കൺമണി സംസാരിക്ക്. ഹലോ,
0: ഇത് കൺമണിയാണോ? ആ, എന്താ വിശേഷം? എന്താ ചോദിക്കണേ? അങ്ങോട്ട് വരുന്ന ഒരു പാട്ട് പറഞ്ഞു വിടാട്ടോ, ഒരു പാട്ട് അങ്ങോട്ട് വിടണ്ട് കേട്ടോ. അത് ശരി. അപ്പൊ പള്ളിച്ചട്ടമ്പിയില് പാട്ടാണ് ചോദിച്ചിരിക്കണ അല്ലേ? ആണല്ലേ, ഓക്കെ. എങ്ങനെയാണ്, അംഗൻവാടിയിലേക്ക് പോകുന്നുണ്ടോ? അതോ
1: അംഗൻവാടിയിൽ പോകാൻ ഭയങ്കര
0: മടിയാണ്? അത് ശരി. അപ്പൊ ഇതിൽ നമുക്ക് അറിയിപ്പ് കൊടുക്കാം, കൺമണി എത്രയും പെട്ടെന്ന് അംഗൻവാടിയിലേക്ക് എത്തണം. അവിടെ മിഠായും പായസവും ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ കൂട്ടുകാരികളൊക്കെ മിസ്സാവൂലേ? അപ്പൊ കൂട്ടുകാരെയും കൂട്ടുകാരികളൊക്കെ
1: അങ്ങനെ അവിടെ ചെന്നുകഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല, വീട്ടിൽ വന്ന പായസം നന്നായി കഴിക്കും.
0: ആ ശരി.
1: അവിടെ ചെന്ന കളിക്കും, പക്ഷെ ഭക്ഷണം ഒന്നും കഴിക്കില്ല.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഒരു അല്പം കടി കഴിയുമ്പോഴൊക്കെ മടിയൊക്കെ മാറും നമുക്ക് തന്നെ.

0: മടിയാണ് ജോലിക്കൊക്കെ പോവാൻ, പിന്നെയാണ് കുട്ടികൾ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ യാത്ര കാര്യം അടുത്താണെങ്കിൽ പോലും സുഖകരമായിട്ട് സന്തോഷകരമായിട്ടും യാത്ര ചെയ്യട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയും കൂടി കൂട്ടിച്ചേർക്കണം കേട്ടോ. ഓക്കെ,
1: എന്റെ മോള് ശ്രീലക്ഷ്മി നന്നായിട്ട് പാടും, ലക്ഷ്മി
0: ആണല്ലേ. അത് ശരി ശരി. ആ അടുത്ത് ആ
1: അവൾ നേരം സാറിന് രണ്ടുപേരെ അവളെ
0: ആ ഒന്ന് പെട്ടെന്ന് ഒരു രണ്ടുപേര് പാടിക്കോളൂ.
1: രണ്ടുപേര്.
0: ആ

0: ആഹാ, ശ്രീലക്ഷ്മിയാണ് പാടിയതല്ലേ? ആ ശ്രീലക്ഷ്മിയാണ് പാടിയതല്ലേ?
1: അതെ അതെ.
0: ആ നന്നായിട്ട് പാടി. എന്താ, എന്തിനും ചെയ്യുന്നുണ്ടോ, ജോലി ചെയ്യുന്നുണ്ടോ?
1: അല്ലേ, അവളെ ബികോം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമായില്ലോ.
0: ആ ശരി. ആ ആ ആ
1: കുട്ടിയൊന്ന് സ്കൂളിൽ പോയി തുടങ്ങിയാലാണ് പോവാൻ പറ്റുക.
0: അതെ അല്ലേ. അപ്പൊ ഒന്നും സംസാരിക്കാതെ അങ്ങ് പോയല്ലേ? ഓക്കെ, അപ്പൊ പാട്ട് നന്നായി എന്ന് പറയണം. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ സെലക്റ്റഡ് ആയിട്ടുള്ള പാട്ട് വരുന്നു കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: You are listening to Rainbow FM 107.5, musically yours.

0: ക്ലോക്കിൽ 9 മണി കഴിഞ്ഞ് 29 മിനിറ്റും 4 സെക്കൻഡും. സവാരി ടൈം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. അപ്പൊ അടുത്ത കോളർ ലൈനിൽ ചേരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്? അരൂരിൽ നിന്ന് ഷമീറാണ് അല്ലെ? എന്ത് ചെയ്യുന്നു? ആണല്ലേ. ഓക്കെ, അപ്പോ അതിന്റെ പ്രൊഡക്ഷൻ ആയിട്ടാണോ അതോ സെയിൽസ് ആണോ? സെയിൽസ് ആണല്ലേ. ഓക്കെ, അപ്പോ ഇന്ന് യാത്ര എങ്ങോട്ടാണ്? ചേർത്തല വരെ പോണോ അല്ലേ. ഓക്കെ, അപ്പൊ അരൂരിൽ നിന്ന് ചേർത്തലേക്കുള്ള യാത്ര എങ്ങനെയാണ്? അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ, കാലാവസ്ഥ എങ്ങനെയുണ്ട്? എപ്പോ
1: വേണമെങ്കിലും
0: കാർമേഘത്തിന്റെ നോട്ടം കണ്ടിട്ട് എന്തോ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പോലെ അല്ലേ. അയ്യോ, എന്തായാലും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നമുക്ക് വലിയ അപകടമൊന്നും ഇല്ലാത്ത മഴയായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇരുണ്ട് മൂടിയ കാലാവസ്ഥ പരക്കെ അതെ അതെ ശരി. അപ്പോ അതെന്തായാലും കൊള്ളാം. അപ്പൊ ട്രാഫിക് ഒന്നും അവിടെ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ അല്ലേ?
1: ട്രാഫിക് ഉണ്ടാവും, മറ്റേ മേൽപ്പാലത്തിന്റെ പരിപാടി നടക്കുമ്പോ ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടാവും.
0: ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്തെങ്കിലും ആവശ്യത്തിനും അത്യാവശ്യത്തിനൊക്കെ ഒരു അല്പം ബ്ലോക്കും കൂടി അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന വിവരം. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് സത്യം സുന്ദരത്തിലെ ഒരു പാട്ടാണ്.
0: ആഹാ, അതെല്ലേ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ പാട്ടല്ലേ? ആഹാ, 2000-ൽ പുറത്തിറങ്ങിയ പാട്ട്. കൈതപ്രം രചിച്ച്, വിദ്യാസാഗർ സംഗീതം നൽകി, ബിജു നാരായണൻ പാടിയ പാട്ടല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: കാരണം നഷ്ടങ്ങൾ അത് എന്തുമാത്രം വലുതാണെന്നോ നമുക്കത് ആ ഒരു സോങ്ങിലൂടെ മാത്രല്ല തിരിച്ചറിവ് തരുന്ന ഒരു സോങ്.
0: കളി തുമ്പിയെ പോലെ കല്ലെടുക്കുന്ന നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിരുന്ന പുഞ്ചിരിച്ച് ചിറക് വിടർത്തിയിരുന്ന അച്ഛൻ എന്നൊക്കെ പറയുമ്പോ നമ്മൾ അറിയാതെ മനസ്സ് വല്ലാത്തൊരു അവസ്ഥയിലായി പോലെ. അതെല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഓർമ്മകളിലാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. അതെ, നമ്മളോടൊപ്പം സ്നേഹമായിട്ടും സാന്ത്വനമായിട്ടും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അത് കാണുന്നില്ല, കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും
1: വലിയൊരു നഷ്ടം തന്നെയാണ്.
0: സത്യം സത്യം.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. ഈ പൈസ കൊടുത്ത് കിട്ടാത്ത സ്ഥാപനങ്ങളില്ലല്ലോ, പക്ഷെ അച്ഛനമ്മമാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
1: നഷ്ടപ്പെട്ടു പോയാൽ കിട്ടൂല.
0: തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും പാട്ട് നമുക്കൊരു സാന്ത്വനം തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ആ പാട്ട് വരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം സവാരി ടൈമിൽ ഒപ്പം ചേർന്നതിന്. ഓക്കെ, അപ്പോൾ പാട്ട് വരുന്നു. ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

സവാരി ടൈം തുടരുമ്പോൾ സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 42 മിനിറ്റും 2 സെക്കൻഡും. ഇപ്പോൾ സവാരി ടൈമിൽ അടുത്ത കോളർ ചേരുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം, സ്വാഗതം സവാരി ടൈമിലേക്ക്. ഇതാരാണ്? ബിജോ. എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണ് അല്ലേ? ഓക്കെ, യാത്രയിലാണോ? ഓക്കെ, കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർക്ക് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് വഴിയൊക്കെ? എങ്ങനെയുണ്ട് ട്രാഫിക്? എങ്ങനെയാണ് ആണല്ലേ? എവിടെ എത്തി ഇപ്പൊ നിലവില്?

0: കലൂരാണ് എത്തിയിരിക്കുന്നത്.
1: കലൂര്.
0: ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട്,
1: അതെ.
0: പുറത്ത് മഴയും ഉണ്ട് അല്ലേ?
1: മഴ ഇല്ല, മൂടി കെട്ടിയിട്ടാണ്
0: നിൽക്കുകയാണ്. ആ
1: അതെ, മഴയില്ല.
0: ആ, അതൊരു ചെറിയ ആശ്വാസം. ഓക്കെ, തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്. അതെ അല്ലേ, നിർത്താതെ നിർത്താതെ ഹോൺ അടി കേട്ടോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ അതെ അതെ,
1: ഇപ്പൊ നാലും മൂന്നും ലൈനായിട്ടാണ്
0: വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ.
1: ഇപ്പോഴും ഇതിനൊരു സിസ്റ്റം കൊണ്ടുവരാൻ ഇവിടെ ഭരണകർത്താക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ,
0: നമ്മള് ഈ തീർച്ചയായിട്ടും ഓരോ യാത്രികരും വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വരിയിലൂടെ യാത്ര ചെയ്താൽ കൃത്യമായിട്ട് തന്നെ സമയത്തിന് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അത് കൃത്യമായിട്ട് തന്നെ അത് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്

0: കാര്യമാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വരിയിലൂടെ യാത്ര ചെയ്താൽ കൃത്യമായിട്ട് തന്നെ സമയത്തിന് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അത് കൃത്യമായിട്ട് തന്നെ അത് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്
1: നമുക്കില്ലേ സത്യത്തിൽ.
0: അതെ അതെ. അപ്പോൾ റോട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് നിന്ന് നമ്മളൊരു പബ്ലിക് സ്ഥലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവർക്കും സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഓർമ്മപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ അല്ലേ. അത് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.
1: നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മൾ സമ്മതിക്കില്ല.
0: അതെ, നമ്മൾ ഒരിക്കലും അതിന്,
1: അതായത് രണ്ട് ലൈനിൽ പോകേണ്ട വണ്ടികൾ മൂന്ന് ലൈനും നാല് ലൈനും പോരാത്തിന് ബസ്.
0: അതെ അതെ,
1: ബസ്സുകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്.
0: അതെല്ലേ,
1: ഓട്ടോറിക്ഷ ബൈക്ക് ഇവരൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ലൈൻ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്.
0: തീർച്ചയായിട്ടും നമുക്കിത് കേൾക്കുന്നവരെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ
1: പുതിയൊരു ഗവൺമെന്റ് വന്നിട്ടുണ്ട്, ഇതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യണത് ഇതുവരെയും കണ്ടിട്ടില്ല.
0: തീർച്ചയായിട്ടും നമുക്ക്
1: എഴുതി കിട്ടണില്ല, കാരണം ഞാൻ ഡെയിലി യാത്ര ചെയ്യണതാണ്. ഇപ്പൊ തന്നെ എന്റെ മുന്നോടെ ഒരു പ്രൈവറ്റ് ബസ് ക്രോസ് ചെയ്തിട്ട് കൊടുക്കാം.
0: അതെ അല്ലേ,
1: എന്താ പറയാ, വണ്ടി നിർത്തിയ ആളെ കയറ്റാൻ വേണ്ടിട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇത് തൃശ്ശൂര് നമുക്ക് എത്ര മണിക്കാണ് എത്തേണ്ടത് ശരിക്കും?
1: എനിക്ക് എത്തേണ്ടത് ഒരു 12 മണിക്ക് എത്തണം, പക്ഷെ എനിക്ക് തോന്നണല്ലേ എത്തുന്നു
0: അല്ലേ. നമുക്ക് ചാലക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ബ്ലോക്കിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അല്ലേ.
1: തൊട്ട് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം, അവിടെ പണി നടക്കുന്നതാണ്.
0: അതെ,
1: പക്ഷെ നമ്മളിത് മലപ്പുറം ചെയ്യണതാണ്, എടപ്പള്ളി വൈറ്റില ഭാഗം എല്ലാം നമ്മൾ മനുഷ്യര് തന്നെ ഉണ്ടാക്കണ ബ്ലോക്കാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് ഓർമ്മപ്പെടുത്താനേ നമുക്ക് സാധിക്കുള്ളൂ. ഓരോ നിമിഷവും നമ്മൾ ഓർമ്മപ്പെടു,
1: ചെയ്യാൻ പറ്റണ അധികാരികളുടെ മുന്നിൽ എത്തിക്കാം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നമുക്ക് എനിക്കോ താങ്കൾക്കോ,
0: അതെ അതെ,
1: നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല.
0: അതിപ്പോ ഓരോരുത്തരും
1: ഡിസിപ്ലിൻ പോയാലും വേറെ ആള് വന്ന് കുത്തിയേറ്റും ഫ്രണ്ടിൽ കൂടെ.
0: അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശ്രമിക്കാം.
1: പോണതാണ് അറിയാം എങ്ങനെയാ വണ്ടി ഓടിക്കേണ്ടത്.
0: അതെ,
1: അത് മാത്രല്ല നമ്മുടെ റോട്ടിൽ ലൈൻ പോലും ഇല്ല
0: സത്യത്തില്.
1: തൊട്ട് എടപ്പള്ളി വരെ ഈ ടൂ ലൈൻ ആണെങ്കിൽ ടൂ ലൈൻ പോലും ഇല്ല, ലൈൻ പോലും മാർക്ക് ചെയ്തിട്ടില്ല, സൈൻ ബോർഡ് ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിട്ട് പോവാം, അതുമില്ല.
0: അതെ അല്ലേ,
1: മനുഷ്യർ ഡിസിപ്ലിൻ അല്ല.
0: ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് സമർപ്പിക്കാം എല്ലാവരുടെയും ശ്രദ്ധയിലേക്കും. അതുപോലെ അത് കാണേണ്ടവരും തിരിച്ചറിയേണ്ടവരും അതിനുള്ള നടപടി എടുക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ന് ഏത്, അതെ ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എന്താവോ എന്താവോ എന്റെ നെഞ്ചിൽ സൂചി കുത്തിയ പോലെ എന്നുള്ളൊരു.
0: ഓക്കെ, ഞാൻ വിചാരിച്ച ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്താവോ ഇത് എന്താവോ എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പാട്ടും ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ആ പാട്ട് വരുന്നു കേട്ടോ. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം ഒപ്പം ചേർന്നതിന്. അപ്പൊ സുരക്ഷിതമായിട്ടും സന്തോഷകരമായിട്ടും യാത്ര തുടരൂ. 2017 പുറത്തിറങ്ങിയ പാട്ടാണ്. സന്തോഷ് വർമ്മ രചന നിർവഹിച്ച്, ജസ്റ്റിൻ വർഗീസ് സംഗീതം നൽകി. സൂരജ് സന്തോഷ് പാടിയ പാട്ട് കേട്ടോ. ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

മോഹൻകുമാർ ഫാൻസിൽ മാരി വില്ലായി പ്രിൻസ് ജോർജ് മ്യൂസിക് ചെയ്ത് പാടിയ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 27 സെക്കൻഡ്. അപ്പോൾ സവാരി ടൈം ഒരു പാട്ടകലത്തിൽ ഇവിടെ തരികയാണ് കേട്ടോ. അപ്പോൾ യാത്രാ വിശേഷങ്ങളും നമ്മുടെ യാത്രാ ക്ലേശങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. എന്തായാലും അങ്ങിങ്ങായിട്ട് മഴയ്ക്കുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. ചില സ്ഥലങ്ങളിൽ മഴ ചാറിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ചില സ്ഥലങ്ങളിൽ ബ്ലോക്ക് ഉണ്ട്, ചില സ്ഥലങ്ങളിൽ ക്ലിയർ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്തേ മതിയാകും. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് സവാരി ടൈമാണ്. കൂടെ ഉണ്ടായിരുന്നു റെയിൻബോ ആർജി രാജൻ സ്വാമിസുന്ദരം. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ടു ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമഗ്ര വികസനത്തിനും പ്രത്യേക പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗങ്ങളെ ചെറുക്കാൻ വ്യക്തി ശുചിത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി പി കെ ബഷീർ. മഴക്കാല മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിന് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. എണ്ണക്കുരു കൃഷിയെക്കുറിച്ച് ഗവേഷണാധിഷ്ഠിത അറിവ്, കർഷകരുടെ മൊബൈൽ ഫോണുകളിൽ എത്തിക്കുന്ന ഓയിൽ സീഡ്സ്, കിസാൻ മിത്ര, വാട്സപ്പ് അധിഷ്ഠിത AI ഉപദേശക സേവനം ഇനി മുതൽ ലഭ്യമാകും. സൌജന്യമായി വിള ഉപദേശങ്ങൾ ആക്സസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ നിലവിൽ വന്നതിന്റെ ശതാബ്ദി വർഷത്തിൽ യാത്രക്കാർ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ഉറപ്പു നൽകിയതായി PP സുനീർ MP. അങ്ങാടിപ്പുറം വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിന് 17,34,00,000 രൂപ അനുവദിച്ചതിന് MP ജനറൽ മാനേജറെ നന്ദി അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. 1-2 ദക്ഷിണ കൊറിയയുടെ വിജയം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. WhatsApp on Rainbow FM Kochi 107.5, musically yours.

0: 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നല്ല ചെറിയ ചെറിയ എന്താ നനുത്ത മഴയുടെ തുള്ളികളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. കുറച്ച് എന്താ പറയാ, ചിലപ്പോ നല്ല ശക്തിയിൽ, ചിലപ്പോ ലൈറ്റ് ആയിട്ട് പെയ്യുന്ന മഴ.
1: ഇപ്പൊ ഇപ്പോ നിലവിൽ ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ട് പല സ്ഥലങ്ങളിലും. എന്നാൽ മഴ ഒരു ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം.
0: അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണ് മഴയുടെ കാര്യം. നമ്മുടെ ജൂണിലെ മഴകൾ അങ്ങനെയല്ലേ?
1: തീർച്ചയായിട്ടും ജൂണിലെ മഴയിൽ
0: മിഥുനം കർക്കിടകം ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ ഇങ്ങനെയാണ്
1: മഴ. ഇല്ലെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ മഴ വരുമ്പോ പക്ഷെ മഴ ഓടിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഒരു രീതി.
0: അതെ അതെ. അപ്പൊ വാട്സപ്പിലേക്കാണ് കടന്നിരിക്കുന്നത് നിങ്ങളുടെ
1: പെരുമഴയായിരിക്കും.
0: മെസ്സേജുകളുടെ പെരുമഴ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കട്ടോ. എന്തായാലും ഇനി നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുടെ സമയമാണ്. അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ആണ് ചെയ്യേണ്ടത്. 8547341407 എന്ന നമ്പറിലേക്ക് നിങ്ങൾ
1: 8547341407.

0: ആ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചോളൂ നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് വെച്ചിട്ട്.
1: അതെ.
0: പാട്ട് ഏത് സിനിമയിലെയാണ്, ഫസ്റ്റ് ലൈൻ, ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ വെച്ചിട്ട് കഴിക്കുക. പിന്നെ 90s മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള പാട്ട് കഴിക്കാൻ പ്രത്യേകം ഓർക്കണം കേട്ടോ.
1: അതെ അതെ,
0: ഫസ്റ്റ് പാട്ട് മനോഹരമായിട്ടുള്ളൊരു ഗാനം നമ്മൾ
1: ആസ്വദിച്ചു
0: കേട്ട്
1: കഴിഞ്ഞത്.
0: കഴിഞ്ഞിരിക്കുകയാണത്. മഴയുള്ള പുലരിയിൽ ശുഭദിനം നേർന്നുകൊണ്ട് വെള്ളിക്കുളങ്ങരയിൽ നിന്നും സുലോചനയായിരുന്നു കേട്ടോ ആവശ്യപ്പെട്ടത്. സലീം കുമാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം
1: പാട്ട്.
0: അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണത്. ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ മെസ്സേജസ്, കുറച്ച് മെസ്സേജ്
1: തരാമോ?
0: അങ്ങോട്ട് വായിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: സുഖാണോ, ഞാൻ അനുപമ, എനിക്ക് നല്ല വിഷമമുണ്ട്. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് വായിച്ചില്ല, കുഴപ്പമില്ല, ഇന്നെങ്കിലും വായിക്കണേ. മൂവാറ്റുപുഴയിൽ നിന്നാണ് അയക്കുന്നത്. ആദം ജോണിലെ ഈ കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു എന്നുള്ള പാട്ട് എല്ലാ കൂട്ടുകാർക്കുമായിട്ട് വച്ച് തരുമോ എന്നാണ് അനുപമ ചോദിച്ചേക്കണേ. എന്തായാലും ദാ ഇന്ന് എന്തായാലും വയ്ക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്ത പാട്ട് ആ ഒരു ഗാനം തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ കുറേ കുറേ മെസ്സേജസ് വന്ന് ശാരിക, ശ്രീമൂ ശാരിക രവി ശ്രീമൂല നഗരത്തു നിന്നും, കിഴക്കൻ പത്രോസ് മൂവിയിലെ പാതിരാക്കിളി എന്നുള്ള പാട്ട് വെച്ചൊരു പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്ലീസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് റെയിൻബോ, ഞാൻ ജയ അഖിലേഷ് കളമശ്ശേരിയിൽ നിന്നാണ്, ഞാൻ എന്നും കേൾക്കാറുണ്ട് പാട്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇന്നലെ മെസ്സേജ് വായിച്ചു പാട്ട് വെച്ചു തന്നില്ലേ. ഏതോ ജന്മകൽപ്പനയിൽ നിന്നുള്ള പാട്ട്, അത് പാളങ്ങൾ എന്നുള്ള മൂവിയിലത്തെ പാട്ടാണ്, 80s-ലേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് യുവർ ചോയ്സിൽ വെക്കുക കേട്ടോ. ആ പ്രോഗ്രാമിലേക്കൊക്കെ വിളിച്ചൊക്കെ ചോദിക്കുക. ഈ ഒരു പ്രോഗ്രാമിൽ കുറച്ചുകൂടി പുതിയ പാട്ടുകൾ ചോദിക്കുക. പിന്നെ ഇന്നലെ എന്റെ പിറന്നാളായിരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു മെസ്സേജ് അങ്ങോട്ട് വേഗം ഓടിപ്പോയി. ഓക്കെ, അതെനിക്കിഷ്ടമുള്ളൊരു പാട്ട് വെക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ്. ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, റേഡിയോ പ്രേമിയാണ്, ഒത്തിരി വർഷങ്ങൾ പിന്നിടുന്നു റേഡിയോ ശ്രോതാവായിട്ട്. ശാഖാനഗരത്തിൽ നിന്നുള്ള പാട്ട്, കുറച്ചൊരാളുടെ പാട്ടാണല്ലോ. ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? കുമാരി വിശ്വനാഥാണ്.
1: എന്തായാലും നമുക്ക് ബിലേറ്റഡ് പിറന്നാൾ.
0: അതെ അതെ, വൈകിയാണെങ്കിലും ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ കുമാരി വിശ്വനാഥ്. ആലുവയിൽ നിന്നായിരുന്നു കേട്ടോ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇനി അങ്ങോട്ട് മെസ്സേജ് തുടങ്ങാൻ നമുക്ക് പാട്ടിന് ശേഷമാവാ അല്ലേ. നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാണ്. 10 മണി അടങ്ങി, 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ്, 10:10 എന്നുള്ള ആ അത് തെളിഞ്ഞ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഭയങ്കര ആവേശം തോന്നി.
1: ക്ലോക്കിൽ ചിരിക്കുന്ന സമയമാണ്.
0: അതെ അതെ അതെ, 10:10 എന്ന് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഒരു ഇഷ്ടം തോന്നി. അപ്പൊ അതുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. ട്യൂണിങ് മാറ്റാതെ കാതോർത്തോളൂ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി പാട്സാ. ഞാൻ RJ വിജയുണ്ട് കൂടെ.

മനോഹരമായിട്ടുള്ളൊരു പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ കേട്ടുകൊണ്ടാട്ടോ തിരികെ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഗാനം വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലിനിയാണ്. തൃക്കാക്കരയിൽ നിന്നാണ് ലിനി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങളിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലേക്ക് നിങ്ങൾ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അങ്ങനെ മെസ്സേജ് അയച്ചാൽ മതിയാകും എന്നുള്ളതാണ്. പാട്ടേതാണ്, അതിന്റെ ഫസ്റ്റ് ലൈൻ, സിനിമയുടെ പേരൊക്കെ വെച്ച് നിങ്ങളുടെ പേരും സ്ഥലവും വ്യക്തമായിട്ട് വെച്ച് തന്നെ അയച്ചോളൂ. കുറേ കുറേ മെസ്സേജസ് ഇപ്പം തന്നെ വന്നിരിക്കുകയാണ്, പെട്ടെന്ന് തുടങ്ങും എന്ന് തന്നെയാണ് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. രാജൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, കോട്ടയം അതിരമ്പുഴയിൽ നിന്നാണ്. നിങ്ങൾക്ക് സുഖമാണോ? മഴക്കാലം എന്ത് സുഖം അല്ലേ, ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് വേണ്ട പാട്ട് ചട്ടക്കാരി എന്നുള്ള പുതിയ പടത്തിലെ കാറ്റും മഴയും വച്ച് തരണമേ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ തൃപ്തി അടഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തായാലും അങ്ങനെ എന്തോ കുറേ മെസ്സേജ് വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പുള്ളി. എന്തായാലും അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്കൊരു പാട്ട് വേണം, ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ എന്നുള്ള പാട്ട്, ഗസൽ മൂവിയിലെ റിസ്വാൻ നോട്ട് പറവൂർ എന്നുള്ള ഒരു ഐ ഡി നാട്ടോ വന്നിരിക്കുന്നത്. എല്ലാ റെയിൻബോ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജാസു എന്ന് വിളിക്കുന്ന ജാസ്മിൻ നൌഷാദിൻ്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം എന്ന സ്വന്തം ധീനാബി, റിപ്സാന, ഹസീന, സൂറ സൽന, സുമയ്യ, സിഫ്ന, ഫർസാന, മുബീൻ, അഫ്സൽ ആൻഡ് സാലിഹ്. എടവനക്കാട് നിന്നാണ് ഈ ഒരു മെസ്സേജ്. ജാസ്മിൻ നൌഷാദിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണേ. പിന്നെ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, സുഖമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആശ തൊടുപുഴയിൽ നിന്നും ഷേക്സ്പിയർ എം എ മലയാളം മൂവിയിലെ അക്കം പക്കം കാറ്റിൽ കുപ്പി വളക്കിലിക്കും എന്നുള്ള പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, കുറേ മെസ്സേജസ് വന്നുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ നീങ്ങിപ്പോവും. എന്താണ്, വാട്സപ്പിൽ നേരത്തെ മെസ്സേജ് ഇട്ടു, ചോദിച്ചു, പാട്ട് കിട്ടിയില്ല. എന്തെങ്കിലും ഒരു പാട്ട് വെച്ചൊരു വേഷം മൂവിയിലെ കേൾക്കാത്തൊരു സംഗീതം എന്നുള്ള പാട്ടാണ്.

എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സവിത സുരാജ് പൂച്ചാക്കലിൽ നിന്നാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. പ്രണാമം മൂവിയിലെ ഗാനം താളം മറന്ന താരാട്ട് കേട്ട് എന്നുള്ള പാട്ട്, ആ ഒരു പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബ ചെറായി പള്ളിപ്പുറത്ത് നിന്നും വച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇന്നലെ മെസ്സേജ് അയച്ചു, എടുത്തില്ല, എൻ്റെ മകൻ്റെ പിറന്നാളാണ്. മുത്തേ മുത്തേയിലെ കണ കൺമണി എന്നുള്ള പാട്ട് പ്ലീസ്, സ്മിത മണിലാലാണ് കുളിമുട്ടത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. മോന് ബർത്ത്ഡേ ആശംസ നേരുകയാണേ. പിന്നെ അതുപോലെ മറ്റൊരു മെസ്സേജ്, മധുരരാജ മൂവിയിലെ മോഹമുന്തിരി വാറ്റിയ രാവ് എന്നുള്ള പാട്ട് ദിവ്യ സന്തോഷ കൊടുങ്ങല്ലൂരിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബഷീർ അബു ആലപ്പുഴയിൽ നിന്നും, സോറി, ആലപ്പുഴയിൽ നിന്നും ബഷീർ അബു, അത് തന്നെ, പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് മാത്രമായിട്ടൊരു മെസ്സേജ് അയച്ചിരിക്കുക കേട്ടോ. ചാലക്കുടിയിൽ നിന്നും പഞ്ചമി രാജീവം വിടരും എന്നുള്ള പാട്ട്, അതൊക്കെ 80s ഗാനമാണ്. കഴിവതും നമ്മൾ 90s മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള പാട്ട് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ഒരു 80s ഉള്ള പാട്ടുകളൊക്കെ ഇനിയും സമയമുണ്ട്, ഉച്ചയ്ക്കൊക്കെ ഉള്ള സമയം ഒക്കെ അങ്ങനെയുള്ള ആ ഒരു 80 കാലഘട്ടത്തിലേക്ക് പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു പാട്ടിൽ ഒരു 90s മുതൽക്ക് ഇങ്ങോട്ടേക്ക് റീസെൻ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു ഗാനത്തിലേക്ക് പോകുന്നു. നല്ലൊരു മനോഹരമായിട്ടുള്ള ഗാനത്തിലേക്കാണ്. മനോജ് തെന്നിലാപുരമാണ് ആ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാക്ക് പോട്ട് മൂവിയിലെ മനോഹരമായിട്ടുള്ളൊരു ഗാനം. 10 കഴിഞ്ഞ് 25 സമയം. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രിയ ഗാനങ്ങളിലൂടെ. പാട്സപ്പ്.

10 മണി കഴിഞ്ഞ് 36 മിനിറ്റ് സമയം വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളിലൂടെയാണ് നിങ്ങൾ വാട്സാപ്പിലൂടെ അയക്കുന്ന പാട്ടുകൾ തന്നെയാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ. ഇപ്പോൾ കേട്ട പാട്ട് അത് വയലാർ നീലിമംഗലത്ത് നിന്ന് അഭിലാഷ് അശോകാണ് മൊഹറം മൂവിയിലെ ടിപ്പ് ടിപ്പ് ബർസാപ്പാനി എന്നുള്ള പാട്ട് വെച്ചു വരൂ. ഈ മഴ ദിനത്തിൽ ഓരോ മനസ്സിലും പെയ്തിറങ്ങട്ടെ മെലഡി സംഗീതത്തിന്റെ മഴത്തുള്ളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പ് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞ അഭിലാഷ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ധാരാളം മെസ്സേജസ് ഞാൻ വായിക്കാനായിട്ട് ഇങ്ങനെ കാത്തു കിടക്കുകയാണെന്ന് പറയാട്ടോ. ആദ്യമായതൊക്കെ അയച്ച മെസ്സേജസിന്റെ മേളിലേക്ക് പുതിയ പുതിയ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് ഞാൻ കുറച്ച് മെസ്സേജസ് വായിക്കാം. സുരേഷ് NADയിൽ നിന്നും അയച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, പാട്ട് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടില്ല. അതുപോലെ ജയങ്കർ ഒരു എന്താ പ്രിയപ്പെട്ട സാറായ മജ്നു സാറിൻ്റെ ജന്മദിനമാണെന്ന് സാറിന് എല്ലാവിധ ആശംസകളും. June 13 ബർത്ത്ഡേ, അഡ്വാൻസ് ആയിട്ട് ആശംസകൾ നേർന്നുകൊണ്ട് സിന്ദൂരരേഖ എന്ന മൂവിയിലെ പ്രണതോസ്മി ഗുരുവായൂർ എന്നുള്ള ആ ഒരു പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മട്ടാഞ്ചേരി കൊച്ചിയിൽ നിന്നാണ് ഞങ്ങളും നേരത്തെ തന്നെ അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് തന്നെ വിഷസ് നേരുകയാണ്. പിന്നെ അതുപോലെ മാഗി ജോർജ് ദിൽ ഹേ കിമാൻ തനഹി എന്നുള്ള ആ ഒരു സിനിമയിലെ പാട്ട്, അല്ലെങ്കിൽ മേനെ പ്യാർ കിയയിലെ ദിൽ ദിവാന എന്നുള്ള പാട്ട് വെച്ച് തരൂ, ഹിന്ദി പാട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. കരിനീല കണ്ണഴകി എന്നുള്ള പാട്ട് കണ്ണകിയിലെ ആതിര പൂഞ്ഞാർ അടിവാരത്ത് നിന്നും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പാട്ട്, അതുപോലെ ഒരു മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് നഗര എന്താ പ്ലീസ് പ്ലേ ഞങ്ങ 4 പേര് എന്നുള്ള മൂവി അല്ലേ, കറുപ്പ് ഊർ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടാട്ടോ, അല്ല അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് അല്ലേ, ഫ്രം ദ മൂവി Jailer 2. ജോസഫ് CA ചാലക്കുടിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത മെസ്സേജ്,

ആനി ബിജു കൊരട്ടിയിൽ നിന്നും അധിപൻ മൂവിയിലെ ശ്യാമമേഘമേ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്, വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലീപ പുരുഷോത്തമൻ ഏത് മഴയിലും എന്നുള്ള പാട്ട് ഉദാഹരണം സുജാത മൂവിയിലെ മഴ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സ്പിരിറ്റ് മൂവിയിലെ ഈ ഗാനം എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കളമശ്ശേരി കുസാറ്റിൽ നിന്നും പ്രിയ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ആകാശഗോപുരം എന്നുള്ള ആ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും സരിതയല്ല കേട്ടോ, സോറി, സനിതയാണ്. അക്കച്ചിയുടെ കുഞ്ഞാവ മൂവിയിലത്തെ സുന്ദരിക്കുട്ടി എന്നുള്ള പാട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്, മീനുവിന് വേണ്ടിയിട്ട് വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ പ്രതീക്ഷ രമേശ് വെള്ളൂരിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വചനം മൂവിയിലെ നീർമണി പീലിയിൽ എന്നുള്ള പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത പാട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും ഫാത്തിമ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഉള്ളടക്ക മൂവിയിലെ പാതിരാമഴ ഏതോ എന്നുള്ള പാട്ട്, അടുത്ത പാട്ട് ആ ഒരു ഗാനമാട്ടോ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ള മെസ്സേജസ് കുറേ ഇങ്ങനെ ഞാനിങ്ങനെ വിട്ടു പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. കാരണം ഓരോ മെസ്സേജ് വായിക്കുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് അടുത്തടുത്ത മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. ഇനിയിപ്പോഴും ഒരു പ്രാവശ്യം കൂടി നമുക്ക് തിരിച്ച് വന്ന ശേഷം മെസ്സേജ് വായിക്കാം. സമയം വേഗം വേഗം ഓടിപ്പോവുകയാണ്. 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു സമയം. കാതോർക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.

10 മണി കഴിഞ്ഞ് 49 മിനിറ്റ് സമയം കേട്ടോ. വാട്സപ്പിന്റെ സമയം അങ്ങനെ ഏകദേശം ഇങ്ങനെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. 11 മണി വരെയാണ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കാനുള്ള ഒരു സമയമെന്ന് പറയുന്നത്. ഇപ്പോൾ കേട്ട പാട്ട് അരൂക്കുറ്റിയിൽ നിന്നും സീതു ആണ് ആവശ്യപ്പെട്ടത്. രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടും വച്ച് തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തായാലും സന്തോഷമായി കാണും സീതുവിനെന്ന് വിചാരിക്കുന്നു. ഒരുപാട് മെസ്സേജസ് ഇന്ന് റെക്കോർഡാണെന്ന് പറയാം. ധാരാളം മെസ്സേജസ് അങ്ങനെ വന്നിരിക്കുകയാണ്. വായിക്കാൻ വിട്ടുപോയ ധാരാളം മെസ്സേജസ്. ഭീഷ്മാചാര്യ മൂവിയിലെ പാട്ട് നസീറ പള്ളുരുത്തിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പറന്നു പൂങ്കുയിൽ എന്ന മൂവിയിലത്തെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷ ജോൺസൺ നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് അകലെ ആരോ പാടും എന്നുള്ള പാട്ട് അകലെ മൂവിയിലത്തെ, അല്ലെങ്കിൽ തേരേലിയെ എന്നുള്ള പാട്ട് വീർസര മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് മൗനം സ്വരമായി ആയുഷ്കാലം എന്നുള്ള പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പേര് വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം മൂവിയിലെ പാട്ട് വിനീത ഷിബു പൂച്ചാക്കലിൽ നിന്നും നിന്റെ കണ്ണിൽ വിരുന്ന് വന്നു എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുമ രാജേന്ദ്രൻ ചോദിച്ചിട്ടുണ്ട് ഒരു മെയ്മാസ പുലരിയിലെ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി എന്നുള്ള പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ബിനാരാജ് ആയിക്കാട് അയാൾ കഥ എഴുതുകയാണ് ഏതോ നിദ്രതൻ എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നും എൻ്റെ മോൾ അൻവിക്ക് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഗിരിജ ഓൾറെഡി വായിച്ചിട്ടുള്ള മെസ്സേജാട്ടോ. കങ്ങരപ്പടിയിൽ നിന്ന് സതീഷ് ഒരു പാട്ട് വെച്ച് തരുമോ. മണിച്ചേട്ടൻ പാടിയിട്ടുള്ള അമ്പലപ്പുഴ കടവിൽ വെച്ചോ ഏത് സിനിമയിലെ പാട്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. നമസ്കാരം ഉണ്ടട്ടോ എല്ലാ കൂട്ടുകാർക്കുമായി. ലൂസിഫർ മൂവിയിലെ ജോൾസിനെ പാടിയിട്ടുള്ള റഫ്താര പാട്ട് സീതാരമേശ് കടകരപ്പള്ളിയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാമ്പ്രയിൽ നിന്നും സിന്ധു നാരായണൻ കൂടെയുണ്ട് നല്ല പാട്ടുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും പറഞ്ഞു. സൽമാ ജമാലുദ്ദീൻ സ്വയംവര പന്തൽ മൂവിയിലെ തന്നനം പാടി എന്നുള്ള ആ ഒരു പാട്ടിലെ ഗുൽമോഹറിലെ കാനനത്തിലെ ഇതിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരിപാടി കേട്ടുകൊണ്ട് കൂടെയുണ്ട് വിനിയമ്മയും പുഷ്പയും താളവട്ടം സിനിമയിലെ പാട്ടല്ലേ. ഓക്കെ, മഞ്ഞുമ്മലൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്. വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് പേര് വെക്കാതെ ആരാണ്ടൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. എനിക്കൊരു പാട്ട് വെച്ച് ഒരു ചിത്രം വീണ്ടും ചലിക്കുന്ന ചക്രം അല്ലേ, അതൊക്കെ 80സിലെ ആട്ടോ. ജി ജിഷ് കടമക്കുടി ഓ ശാരിക എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ റെക്കോർഡ് മെസ്സേജസ് ആണ്. സോണിക മോഹൻ എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഷാരോളിൽ വിരിയും എന്നുള്ള പാട്ടല്ലേ, ഒരു പാട്ട് കൂടിക്കാഴ്ചയിലെ പാട്ട് വെച്ച് ഒരു ആക്ടർ ജഗദീഷിൻ്റെ ബർത്ത്ഡേ ആണെന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അല്ലെങ്കിൽ പ്രായക്കര പാപ്പാൻ്റെ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കൊക്കും പൂഞ്ചിറകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സമയം 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ് കേട്ടോ. നമുക്ക് ഇന്ന് റെക്കോർഡ് മെസ്സേജ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് കുറച്ചൊക്കെ ഒരു പരിധിയുണ്ട്. നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയ ഗാനങ്ങളിലൂടെ വാട്സപ്പ്.

10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കും കേട്ടോ സമയം. വാട്സപ്പിന്റെ സമയം അങ്ങനെ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. കുറേ കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു, കുറേ പേരുടെ പാട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. കുറേ ഇനിയുണ്ടെന്നറിയാം. എന്തായാലും പരിഭവിക്കരുത്, നെക്സ്റ്റ് പ്രോഗ്രാമിലൊക്കെ ഉണ്ട്. യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ പാട്ടുകൾ ചോദിക്കാം, ഇഷ്ടഗാനങ്ങളൊക്കെ ചോദിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു പാട്ടിന് ശേഷം റെയിൻബോ ന്യൂസിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ശ്രുതിലയം, നല്ല മെലോഡിയസ് ആയിട്ടുള്ള മലയാളം പാട്ടുകൾക്കായിട്ടുള്ള സമയമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഇന്റലിജൻസ് മേധാവി പി വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGP നിയമിച്ചു. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കടേഷാണ് പുതിയ ക്രൈംബ്രാഞ്ച് മേധാവി. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കോഴിക്കോട്ടെ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ ഭരണകൂടം. 43-കാരനായ രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചത്. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്ന് കാനഡ ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ന്യൂസ് റെയിൻബോ.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി FM റെയിൻബോ 107.5.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ഹായ്, ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. സമയം കൃത്യം 12 മണി കഴിഞ്ഞാൽ 1:17 ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. റെയിൻബോയിലൂടെ സുന്ദര ഗാനങ്ങളിലൂടെയുള്ള യാത്ര ഇനിയും അങ്ങനെ തുടരുകയാണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ടുള്ള സമയമാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക്. 2 മണി വരെയുള്ള സമയത്ത് യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടുക. ഫോണിലൂടെയാണ് നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടത് കേട്ടോ പാട്ടുകൾ. 0484242811 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അങ്ങനെ വിളിച്ചോളൂ, പാട്ടുകൾ ചോദിച്ചോളൂ. അപ്പം ഈ ഒരു ഉച്ച സമയത്ത് നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ നിങ്ങളുടെ വിശേഷമൊക്കെ കേട്ടിരിക്കാനായിട്ട് കൂടെ ഞാൻ ചേരുകയാണ് ആർ ജി വിജി. അപ്പം കാതോർക്കുക, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കും കേട്ടോ സമയം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ കേൾക്കേണ്ട സമയമാണിപ്പോൾ. യു ആർ ചോയ്സിലേക്ക് നിങ്ങൾ ഫോണിലൂടെ വിളിച്ചിട്ടാണ് പാട്ട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇങ്ങനെയാണ്, 0484242811 ആ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തോളൂ, ഇഷ്ടഗാനം ആവശ്യപ്പെട്ടോളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോളർ ഇഷ്ടഗാനം പറയാനായിട്ട് കാത്തിരിക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. കുറച്ച് വോയിസ് വളരെ കുറവായിട്ടാണ് ഇവിടെ കേൾക്കുന്നത്. നന്ദികേശ് അല്ലേ? ആ, തൊണ്ടയടപ്പുണ്ട്, മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് അല്ലേ, എല്ലാവർക്കും ഓരോരോ അസ്വസ്ഥതകളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നന്ദികേശ് എവിടെയാ സ്ഥലം പറഞ്ഞത്? നെട്ടൂര് അല്ലേ. നമ്മുടെ റെയിൻബോയുടെ പാട്ടുകൾ ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ? ബിസിനസ്സാണ് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പം വീട്ടിലിരിക്കുന്നും ഒക്കെ അല്ലേ, ബിസിനസ് എന്ന് പറയുമ്പോൾ യാത്രാ വേളകളിലും ഒക്കെ കടയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പാട്ട് കേൾക്കുന്നതിനോ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്നതിനോ ഒന്നും ബാധിക്കുന്നില്ല എപ്പോഴും അല്ലേ. റെയിൻബോ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? കുടജാദ്രിയിൽ നിന്നുള്ള പാട്ട് അല്ലേ, നല്ല പാട്ടാണ്. നീലക്കടമ്പ് റിലീസാവാത്ത മൂവിയാണെങ്കിൽ പോലും അതിലെ എല്ലാ പാട്ടുകളും തന്നെ സൂപ്പർ പാട്ടുകളാണ്, നല്ല നല്ല പാട്ടുകളാണ്, എല്ലാം ഹിറ്റാണ്. ഈ ഒരു പാട്ട് മാത്രമല്ലല്ലോ, ദീപം എന്നുള്ള പാട്ട്, ദീപം കയ്യിൽ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ. പിന്നെ ഹലോ, ആ അതുപോലെ തന്നെ, അതുപോലെ എന്തോ, ഞാൻ വിജി വിജി. പിന്നെ അതുപോലെ ഞാൻ പറയുമായിരുന്നു, അതിലെ പാട്ടുകളെല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാന്ന് പറയുമായിരുന്നു. അപ്പോ വീട് വൈറ്റില, നെട്ടൂരിൻ്റെ ഒക്കെ അടുത്തായിട്ടൊക്കെ വരും. എന്തായാലും ശബ്ദം കുറവായതുകൊണ്ടേ ഞാനിങ്ങനെ അയ്യോ എന്താണ് എന്താണെന്ന് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുവാണ്. കാരണം വോളിയം തീരെ കുറവായിട്ട് എനിക്ക് തോന്നുകയാണ് ശബ്ദം. അപ്പോൾ കൂടുതൽ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടഗാനത്തിലേക്ക് പോവാം. കുടജാദ്രിയിൽ കുടികൊള്ളും, മനോഹരമായിട്ടുള്ള ആ ഒരു നല്ലൊരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ ഒരു പാട്ടിലേക്ക് പോവാണ്. ഓക്കെ, കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ.
2: കുടികൊള്ളും മഹേശ്വരി, ഗുണരായിനി സർവ

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 17 മിനിറ്റ്, 18 മിനിറ്റിലേക്ക് ഇതാ കടക്ക് കാട്ടുക സമയം. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഉച്ചവേളയിൽ ഇങ്ങനെ നല്ല സംഗീതം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ റെയിൻബോ. നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫോണിലൂടെ ആട്ടോ വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത് യുവർ ചോയ്സിലേക്ക്, 0484242481 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇഷ്ടഗാനം ആവശ്യപ്പെടാവുന്നതാണ്. അതാ അടുത്ത കോളർ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: എന്റെ പേര് ലിനി.
0: ലിനി, എവിടെയാണ് സ്ഥലം?
1: എന്റെ നാട് വർക്കലയാണ്.
0: വർക്കലയാണ് അല്ലേ?
1: അതെ അതെ. ഞങ്ങള് ഫാമിലി ആയിട്ട്, ഞാന് ഹസ്ബൻഡും മോനുണ്ട്, 4 വയസ്സായി. ഞങ്ങള് കുറച്ച് നാളായിട്ട് കളമശ്ശേരിയിലാ ഹസ്ബൻഡിന് വർക്ക്
0: ചെയ്യുന്നത്.
1: ഞാന് മുന്നേ ഇൻഫോ പാർക്കിലായിരുന്നു, അതൊരു 6 വർഷമായി.
0: അതെ അല്ലേ?
1: അതെ അതെ.
0: അപ്പൊ സ്വന്തം സ്ഥലം വർക്കലയാണെങ്കിലും ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ, വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എറണാകുളത്ത് അല്ലേ. അപ്പൊ ഒരു കുഞ്ഞാവയുടെ ശബ്ദം കേൾക്കുന്ന പോലെ.
1: സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ പനി അടിച്ചു.
0: അത് ശരിയാട്ടോ. ഈ തുടക്ക സമയമാകുമ്പോഴേക്കേ പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോ ഉള്ള പ്രശ്നം അതാണ് അല്ലേ
1: എല്ലാവർക്കും.
0: അതെ അതെ, അത് ശരിയാണ്, എല്ലാവർക്കും അങ്ങനെയാ.
1: കാരണം
0: അതെ അതെ, ആ ഒരു തണുപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും അത് കുഴപ്പമില്ല, മാറും. 2 ദിവസമൊക്കെ റെസ്റ്റ് ചെയ്ത് ശരിക്കും മാറിയിട്ട് വിട്ടാ മതി കേട്ടോ. ഒരു മോനേ ഉള്ളോ? പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടില്? പറഞ്ഞോളൂ.
1: ഒരാളേ ഉള്ളൂ.
0: ആ, പിന്നെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു അല്ലേ?

0: അതെ അതെ, കളമശ്ശേരിയിലാണ് വർക്ക് ചെയ്യുന്നത്.
1: ജോലി ചെയ്യുന്നുണ്ടോ?
0: ഞാനിപ്പോ വർക്ക് ചെയ്യുന്നില്ല, മോനൊക്കെ ഉള്ള കാരണം വർക്ക് ചെയ്യുന്നില്ല. അല്ലാതെ ഞാൻ മുന്നേ HDFC ബാങ്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു.
1: അതെ അല്ലേ, ഓക്കെ ഓക്കെ. ഇനിയും ചെയ്യാം, മോനൊരു ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ ആവുമ്പോ അല്ലേ കുറച്ചുകൂടി വലുതാവും, വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റെയിൻബോയിലൂടെ കേൾക്കുന്നു പാട്ടുകൾ അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ, സന്തോഷം. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടതെന്ന്?
0: എനിക്ക് എന്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിക്കുന്നത്.
1: ആ,
0: ചന്ദന മണിവാതിൽ പാതിക്കാരി
1: നല്ല പാട്ടാണത്, പപ്പയ്ക്ക് ഇഷ്ടപ്പെടും അല്ലേ?
0: ആ, പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: പപ്പ എവിടെയാണ്?
0: പപ്പയും അമ്മയും ഇപ്പൊ വന്നിട്ടുണ്ട്. ഇവിടെ
1: വന്നിട്ടുണ്ടോ? അത് ശരി, അത് നന്നായി.
0: അപ്പോ ഞാന് മുന്നേ പറയും, ഞാന് മിക്കപ്പോഴും എനിക്ക് സമയം പോവാനുള്ള ഒരേ ഒരു വഴി റെയിൻബോ കേൾക്കുന്നതാണ്.
1: പിന്നെ
0: ഒരുപാട് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ കൂടെ കേൾക്കുമ്പോ, ആ
1: അതെ അതെ,
0: ഇതിലെ കൂടെ കേൾക്കുമ്പോ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് മനസ്സിൽ തന്നെയൊക്കെ ഇരിക്കുമ്പോ.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിലേക്ക് മെസ്സേജ്
0: ചെയ്യാണ്ടിരിക്കുവായിരുന്നു.
1: അതെ അതെ,
0: പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി. അപ്പൊ പപ്പയോ പറഞ്ഞു, പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്.
1: അതെ അതെ,
0: നല്ലൊരു റെയിൻബോയിൽ കൂടെ കേൾക്കുവാണെങ്കിൽ ഒരുപാട്
1: മനോഹരമായിട്ടുള്ള പാട്ട്. ഒരു കവിത തന്നെയാണ് ഏഴശ്ശേരി രാമചന്ദ്രൻ, അതുപോലെ രവീന്ദ്രൻ മാഷിന്റെ മ്യൂസിക്കില് ജി വേണുഗോപാലന്റെ ആലാപനത്തിലാണ് ആ പാട്ട് വരുന്നത് കേട്ടോ. നല്ല പാട്ടാണ്. നമ്മുടെ താരാ കല്യാൺ, അതുപോലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെയാണ് രംഗത്ത്. കേൾക്കുന്നില്ലേ? ഓക്കെ, മോനവിടെ ബഹളം ഉണ്ടാക്കുകയാണ്. എന്തായാലും പാട്ട് കേൾക്കാം നമുക്ക്. അച്ഛന് വേണ്ടിട്ട്, പപ്പയ്ക്ക് വേണ്ടിട്ട് സമർപ്പിക്കുകയാണ് പാട്ട് കേട്ടോ. കേട്ടോളൂ,
0: വിത്ത്
1: ഫാമിലി ആയിട്ട് കേട്ടോളൂ. ഓക്കെ,
0: താങ്ക് യു.

0: 12 മണി കഴിഞ്ഞ് 26 മിനിറ്റ് സമയം. നല്ലൊരു ഉച്ച നേരം അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം, ചിലവർ നേരത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം, ചിലവർക്ക് സമയമാകുന്നതേ ഉണ്ടാവുള്ളൂ. എന്തായാലും പുറത്ത് മഴയുണ്ടോ വെയിലാണോ ഒന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ സ്റ്റുഡിയോയ്ക്ക് അകത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ മഴയായിരിക്കാം, ചിലപ്പോൾ വെയിലായിരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ടുന്ന നേരമാണ് ഇപ്പോൾ മുതൽ 12 മണി മുതൽ 2 മണി വരെ കേട്ടോ. 0484242 എന്ന 01 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അങ്ങനെ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണത്? ഹലോ. ആ ഉറക്കെ പറഞ്ഞോളൂ, ഉറക്കെ ഉറക്കെ ഉറക്കെ പറഞ്ഞോളൂ.
1: ഹലോ.
0: ആ ആരാ?
1: ഞാൻ കുളിമുട്ടത്ത് നിന്ന് സ്മിത മണിലാൽ എന്ന് വിളിക്കുന്നു.
0: സ്മിത മണിലാൽ അല്ലേ? എന്താ സ്ഥലപ്പേര് പറഞ്ഞത്? കുഴിമുട്ടം.
1: കുളിമുട്ടം തൃശ്ശൂർ ജില്ലയിൽ.
0: ആ കേട്ടിട്ടില്ല കേട്ടോ സ്ഥലത്തിന്റെ പേര്. തൃശ്ശൂരാണല്ലേ അത്?
1: തൃശ്ശൂരാണ്.
0: കൊടുങ്ങല്ലൂർ അടുത്താണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഏകദേശം മനസ്സിലായി. അപ്പം എന്താണ് പിന്നെ സ്മിത വിശേഷം? ഇന്ന് എന്തൊക്കെയാണ്?
1: വെറുതെ
0: ആരുടെ? ഓ മോന്റെ
1: പിറന്നാളാണ്
0: അല്ലേ. ഓ മോന് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണേ. മോനുണ്ടോ അടുത്ത്? സ്കൂളിൽ പോയോ? അത് ശരി. അപ്പൊ വൈകിട്ട് വന്നിട്ട് ബർത്ത്ഡേയുടെ കേക്ക് ഒക്കെ കട്ട് ചെയ്യായിരിക്കും അല്ലേ. ആ മോന്റെ പേര് പറഞ്ഞോളൂ.
1: മോന്റെ പേര് വിശ്വാമിത്ര.
0: വിശ്വാമിത്ര. ഓയ്യോ വെറൈറ്റി വെറൈറ്റി തേടി തേടി പോവാണ് ആൾക്കാർ പേരിടാൻ വേണ്ടിട്ട്. അതെ, ആരും കേട്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പൊ എനിക്ക് അറിയില്ല വേറെ ആൾക്കാർക്കൊക്കെ ഉണ്ടോ, വേറെ കുട്ടിയൊക്കെ. അതെ അതെ അതെ. വിസ്മയ മോള്, മോളുടെ പേരല്ലേ. കുട്ടികളുടെ ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കണേന്നൊക്കെ പറഞ്ഞോളൂ.
1: മോള് 10-ാം ക്ലാസ്സിലാണ്. 5-ാം ക്ലാസ്സിലാണ്.
0: മോൻ 5-ാം ക്ലാസ്സിലാണ്. 5-ാം ക്ലാസ്സുകാരന് ആന്റിയാണ്. ബർത്ത്ഡേ ആണ് ഇന്ന് അല്ലേ. ഓക്കെ, പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: ഞങ്ങളുടെ അച്ഛനും മക്കളും മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ.
0: ഇപ്പൊ വീട്ടില് സ്മിത മാത്രമേ ഉള്ളോ?
1: ആ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ പോയിരിക്കുന്നത്. ചേട്ടന്റെ പേര് മണിലാൽ എന്നാണ്.
0: മണിലാൽ. ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് ഏതാണ് ബർത്ത്ഡേ സ്പെഷ്യൽ?
1: കാണാ കൺമണി. അതെ
0: അതെ, എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടാണ് അല്ലേ. പാട്ട് നമുക്ക് എന്തായാലും കൊടുക്കാലോ. മോനിഷ്ടാണോ? റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ആ നന്നായി. അതായത് അപ്പം മോനൂട്ടാ, ഒത്തിരി ഒത്തിരി പിറന്നാൾ ആശംസകൾ നേരുകയാണ്. നന്നായിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. ദാ മോൻ ഇഷ്ടപ്പെട്ട പാട്ട് അമ്മ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് FM Rainbow. കേക്കാം പാട്ട്? പാട്ട് കേക്കാം. ഓക്കെ, താങ്ക് യു വിളിച്ചതിന്, സന്തോഷം കേട്ടോ. ഓക്കെ.

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങളിലൂടെ. യു ആർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത് 0484242801 എന്ന നമ്പറിലേക്കാണ്. അടുത്ത കോളർ, ഹലോ,
1: ഹലോ,
0: ആരാണിത്?

0: ഞാൻ സരീന ബീവി.
1: ഫരീന ബീവി അല്ലേ?
0: ആ
1: എവിടെയാണ് സ്ഥലം?
0: മൂവാറ്റുപുഴ.
1: മൂവാറ്റുപുഴ. ഓക്കെ, മൂവാറ്റുപുഴ എന്നൊക്കെ നമുക്ക് ധാരാളം ശ്രോതാക്കളൊക്കെ ഉള്ളതാണ്. എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ടോ റെയിൻബോയുടെ?
0: എല്ലാം കേൾക്കാറുണ്ട്.
1: അതെ അല്ലേ, രാവിലെയും മുതൽക്ക് വയ്ക്കും അല്ലേ?
0: രാവിലെ അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആറര ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകണം.
1: ആഹാ, എല്ലാം ഇഷ്ടമാണ്. അപ്പം
0: 3 മണി വരെ അങ്ങ് വെച്ചോണ്ടിരിക്കും.
1: ഓക്കെ, പാട്ടല്ലേ അല്ലേ? പാട്ടിങ്ങനെ കേട്ടിരിക്കുമ്പോ എല്ലാ ജോലികളും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ വീട്ടിൽ? ആരൊക്കെ ഉണ്ട് വീട്ടില്? ഓക്കെ ഓക്കെ, അവരൊക്കെ ഇപ്പൊ വീട്ടിലുണ്ടോ? എല്ലാരും കൊച്ചുങ്ങളൊക്കെ സ്കൂളിലൊക്കെ
0: പോയിട്ടുണ്ട്.
1: അതെ അല്ലേ, ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂന്നോ കേക്കാനായിട്ട്? കന്മദം മൂവിയിലെ അല്ലേ? കന്മദമാണ് മൂവി. നമ്മുടെ ഗിരീഷ് പതഞ്ചേരി, രവീന്ദ്രൻ മാഷിന്റെ ആ ഒരു കൂട്ടുകെട്ടിലെ യേശുദാസിന്റെ ശബ്ദത്തിലുള്ള നല്ലൊരു പാട്ടാണ് അല്ലേ?
0: മോഹൻലാലും മഞ്ജു വാര്യരും.
1: അതെ, അതെ, ആ ഒരു രംഗത്ത് വന്നിരിക്കുന്നത് നല്ല സിനിമയൊക്കെ ആയിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഇപ്പൊ മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ അവിടെ? മഴയുണ്ടോ മൂവാറ്റുപുഴ? മഴ പെയ്യുന്നുണ്ടോ? വെയിലാണോ? അതെയോ, രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. വൈറ്റില കാക്കനാട് ഭാഗത്തൊക്കെ ചെറുതായിട്ട് പെയ്തിട്ടുണ്ട്. വെയിലാണ് അല്ലേ? അപ്പൊ കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു സമയത്തല്ലേ ജോലികളൊക്കെ കുറെ ഉണ്ടാവും. തുണികളൊക്കെ എടുത്ത് ഉണക്കേണ്ട സമയല്ലേ വീട്ടമ്മമാർക്ക്? ഈ മഴക്കാലത്തെ ഒരു പ്രത്യേക എന്താ പറയാ, ഇത്തിരി ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണത് അല്ലേ. തുണികളൊക്കെ എടുത്തിടുക, അടുത്ത മഴ വരുമ്പോഴത്തേക്കും വേഗം എടുത്ത് അകത്തേക്ക് ഇടുക.
0: അപ്പം
1: അത് തന്നെ തുണികളൊക്കെ. അപ്പം നല്ലൊരു മെയിലിനില് കിടന്ന് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെയാണ്. ഈ ചോദിച്ചിരിക്കുന്ന പാട്ടും ഒരു സൂര്യൻ, നല്ലൊരു കത്തിജ്വലിക്കുന്ന സൂര്യന്റെ പാട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിത് ഓർമ്മ വന്നത്, ഈ ഒരു ഉപമ. എന്തായാലും നമുക്ക് ജോലികളൊക്കെ നടക്കട്ടെ കേട്ടാ ഫരീന ബീവി. അപ്പൊ പാട്ടും കേട്ടോണ്ട്. എന്തോ, ഞാൻ വിജി.
0: ഓക്കെ,
1: ഞാൻ ആദ്യമായിട്ടാ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഞാൻ ആദ്യമായിട്ടാ സംസാരിക്കുന്നത് കേട്ടോ ഫരീന ബീവി. ഞാൻ കേട്ടിട്ടില്ല, പേരും അങ്ങനെ കേട്ടിട്ടില്ല. എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിന് സന്തോഷം.

0: 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് സമയം. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട്. യുവർ ചോയ്സിലേക്ക് അടുത്ത കോളർ കൂടി എത്തിയിട്ടുണ്ട് ഇഷ്ടഗാനം പറയാൻ. ഹലോ.
1: ഹലോ,
0: ആരാണിത്?
1: ഞാൻ മുണ്ടൻവേലി അത്തിപ്പുഴ എന്ന സ്ഥലത്ത് നിന്നാണ് ഗ്രേസി.
0: മുണ്ടൻവേലി അത്തിപ്പുഴ അല്ലേ, നല്ല സ്ഥലപ്പേര്. അത്തിപ്പുഴ എന്താണ്?
1: അത്തിപ്പൊഴി.
0: അത്തിപ്പൊഴി കേട്ടിട്ടേ ഇല്ല. അത് എവിടെയാണ് സ്ഥലം?
1: ഇത് തോപ്പുംപടി. അവിടെ നിന്ന് കുറച്ച് പടിഞ്ഞോട്ട് വരണം നമ്മള്.
0: അതെ അല്ലേ,
1: റൂട്ട്.
0: ആ, അത് കേട്ടിട്ടുണ്ട്, തോപ്പുംപടി കണ്ണമാലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളുടെ പേരാണ് അല്ലേ അത്തിപ്പൊഴി എന്നൊക്കെ.
1: ചെറിയ ചെറിയ സ്ഥലങ്ങൾ
0: ഉണ്ടാവും. അതെ അതെ, ഗ്രേസി അല്ലേ, ഗ്രേസി അല്ലേ. ഓക്കെ, എന്താണ്ട് വിശേഷം, ഇങ്ങനെ വിളിക്കാൻ തോന്നിയത്?
1: നല്ല വിശേഷം തന്നെ. ഞങ്ങളുടെ എന്റെ വീട്ടിലെ ഒരു നേവിക്കാരാണ് താമസിക്കുന്നത്, ഹരിയാനക്കാരാണ്.
0: വാടകയ്ക്ക് കൊടുത്തേക്കണോ? മോളിലത്തെ നിലയാണോ അതോ താഴെ എങ്ങനെയാണ് വാടകയ്ക്ക്?
1: മോളിലും ഉണ്ട്, താഴെയിലും ഉണ്ട്. ഇപ്പൊ മോളിലെ ആൾക്കാർ വന്നിട്ടില്ല.
0: അതെ അല്ലേ. ഓ, ശരി.
1: വാടകയില് താമസിക്കണേ. അപ്പൊ അവിടെ ഒരു കുഞ്ഞുമാവയുണ്ട് ഞങ്ങൾക്ക്, 2 മാസം പ്രായമായ.
0: 2 മാസം? ആ, ഓക്കെ ഓക്കെ.
1: അതിന്റെ പേര്, കുഞ്ഞുമാവയുടെ പേര് ദുഷ്യന്ത് എന്നാണ്.
0: ദുഷ്യന്ത്, കൊള്ളാം കൊള്ളാം. ഇപ്പൊ കുറച്ചുമ്പോ വിശ്വാമിത്ര എന്ന് പറഞ്ഞൊരു പേര് കേട്ടതേ ഉള്ളു ഞാൻ. ദുഷ്യന്ത്, വെറൈറ്റി ദുഷ്യന്ത് എന്നൊക്കെ ഉള്ള പേര് പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പോലും എല്ലാവരും വെറൈറ്റി പേരിന്റെ, കുഞ്ഞാവയുടെ പേര് കൊള്ളാം എന്തായാലും അല്ല. എല്ലാവരും മക്കൾക്കിടാനായിട്ടേ വെറൈറ്റി പേര് കണ്ടുപിടിക്കുക എന്ന് പറയായിരുന്നു ഞാൻ ഇതിനു മുന്നേ വിളിച്ച ഒരു കോളറോട്. അത് കേട്ടപ്പോഴാണോ വിളിക്കാൻ തോന്നിയത്? ഓ, അത് ശരി, അത് ശരി. അത് കേട്ടപ്പോ വേഗം വിളിച്ചതാണ് അല്ലേ. കുഞ്ഞാവയുടെ വിശേഷം പറയാം. സന്തോഷായിട്ടുണ്ടാവും. കുഞ്ഞാവയുടെ പാരന്റ്സ് കേൾക്കുന്നുണ്ടാവോ? ആ, അത് ശരി. ഓ, അത് ശരിയാണല്ലോ, പറഞ്ഞേക്കണം കേട്ടോ. പക്ഷെ എന്നാലും കുഞ്ഞാവയുടെ വിശേഷമൊക്കെ റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേക്ക്. ഗ്രേസിയുടെ വീട്ടിലാരൊക്കെയുള്ളെന്ന് പറഞ്ഞോളൂ. മോളുണ്ട്. മോള് പഠിക്കുകയാണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കേണ്ടത് ഈ പ്രോഗ്രാമിലൂടെ? നല്ല പാട്ടുണ്ട്, കാറ്റുതാരാട്ടം എന്നുള്ള പാട്ടല്ലേ. ബിജു തിരുമല, എറ്റിയൂമർ കൂട്ടുകെട്ടിലെ എന്തോരം ഹിറ്റ് പാട്ടുകളാണ് നമുക്കുള്ളത് അല്ലേ. ധാരാളം പാട്ട് ആ ഒരു കൂട്ടുകെട്ടില് ധാരാളം ഹിറ്റുകൾ ഉണ്ട്. അതിലൊരു പാട്ടാണ്, നല്ല പാട്ടാണ്, യേശുദാസ് എസ് ജാനകി.

നല്ലൊരു ഡ്യുവറ്റ് സോങ് ആണ്. അപ്പം ആ പാട്ട് ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ? കുഞ്ഞാവയ്ക്ക് മനസ്സിലാവില്ല ഭാഷ, എന്നാൽ പോലും സ്നേഹത്തോടെ ഗ്രേസി സമർപ്പിക്കുകയാണ് അല്ലേ? അതൊക്കെ ഇഷ്ടമാണ് അല്ലേ? കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്ന മനസ്സാണ് അല്ലേ ഗ്രേസിയുടെ? അതാർക്കാണ് കുട്ടികളെ ഇഷ്ടമല്ലാത്തെ? എന്തായാലും അങ്ങനെ കേട്ടപ്പോ തന്നെ ഒരു ആ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആ ഫാമിലിയിലെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കാനുള്ള ഈ ഒരു മനസ്സിനെ ഉണ്ടല്ലോ, ഞാൻ അഭിനന്ദിക്കുകയാണ് പാട്ട് ചോദിക്കാനുള്ള മനസ്സിന്. ഓക്കെ, സന്തോഷം കേട്ടോ. ഓക്കെ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ആ ഓക്കെ, ദാ പാട്ട് വരുന്നുണ്ട്.

എന്തായാലും അങ്ങനെ കേട്ടപ്പോൾ തന്നെ ഒരു ആ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട്, വാടകയ്ക്ക് താമസിക്കുന്ന ആ ഫാമിലിയിലെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കാനുള്ള ഈ ഒരു മനസ്സിനെ ഉണ്ടല്ലോ, ഞാൻ അഭിനന്ദിക്കുകയാണ് പാട്ട് ചോദിക്കാനുള്ള മനസ്സിനെ. ഓക്കെ, സന്തോഷം കേട്ടോ. ഓക്കെ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ആ ഓക്കെ, ദാ പാട്ട് വരുന്നുണ്ട്.

12:50 ഇനി മലയാളത്തിൽ വാർത്തകളിലേക്കാണ് പോകുന്നത്. വീണ്ടും 1 മണിക്ക് യുവർ ചോയ്സ് തുടരും. ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ് യുവർ ചോയ്സിലേക്ക്, 1 മണി മുതൽ 2 മണി വരെ. കൊച്ചി FM റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലിഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18-ന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
1: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയും നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000 ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. സമയം 1:15 15 seconds ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട് ഇപ്പോൾ മുതൽ 2 മണിവരെ ഇനിയും വിളിക്കാവുന്നതാണ്. 0484-242-1011 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാനായിട്ടും ഇഷ്ടഗാനങ്ങളൊക്കെ വച്ചു തരാൻ ഞാൻ RJ VG കൂടെയുണ്ട്.

0: കേൾക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. സമയം 1 മണി കഴിഞ്ഞ് 7:15 ആയിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാനായിട്ട് വിളിക്കാം. വിളിച്ചിട്ടാണ് ഇതിൽ പാട്ട് ചോദിക്കേണ്ടത്. 0484242281 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്താണ് വിശേഷം? എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കാൻ. ഞാൻ ആർജി വിജിയാണ് ഒപ്പം ഉള്ളത്. അടുത്ത കോളറിലേക്ക് പോവുകയാണേ. ഹലോ.
2: ഹലോ,
1: ആരാണിത്? എന്തോ പറ്റി ശബ്ദത്തിന് ഒരു അടപ്പ്. മഴയൊക്കെ കൊണ്ടോ? അതെ അല്ലേ. എക്കോ ഉണ്ട് കേട്ടോ. കുറച്ച് മാറി നിക്കൂ, കുറച്ചൊന്ന് മാറി നിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്റ്റർബൻസ് വരും. അല്ലെങ്കിലേ ഫോണിന്റെ അടുത്താണെങ്കിൽ, അല്ലെങ്കിൽ സോറി റേഡിയോയുടെ അടുത്തൊക്കെ ആണെങ്കിലേ. ആ, പറഞ്ഞോളൂ, എന്താണ് വിശേഷം? പിന്നെ എന്താണ്?
2: നല്ല വിശേഷം.
1: ആണോ? അയ്യോ, ഇപ്പോഴും കേൾക്കുന്നുണ്ട് ഡിസ്റ്റർബ്. നമുക്ക് സംസാരിക്കാൻ ഒരു തടസ്സമാകും അത്. ഇങ്ങനെ റേഡിയോയിലൂടെ കേൾക്കുക, ആ ശബ്ദം കേൾക്കുകയാണ് തിരിച്ച് തിരിച്ച്. ഇല്ല, പുറത്തേക്കൊന്ന് മാറി നിന്നാ മതി കേട്ടോ. ആ, മൂത്ത സഹോദരനാണോ മരിച്ചു എന്ന് പറഞ്ഞത്?
2: അതെ അല്ലേ. ഞങ്ങളെ വീട്ടിലെ മൂത്ത സഹോദരൻ.
1: അതെ അല്ലേ. അപ്പൊ
2: അതിന്റെ
1: അതെ അല്ലേ. ഓക്കെ.
2: അപ്പൊ അതിന്റെ കിടപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് മരിച്ചത്.
1: അതെ. അപ്പൊ അതിന്റെ ഒരു വിഷമം ഒക്കെ ആയിട്ടിരിക്കുകയാണ്. കൊറേയോ വിളിച്ചിട്ടിപ്പോ?
2: ആറെട്ട് മാസം കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂ.
1: ആ അതെ, നമ്മള് എല്ലാവർക്കും ചാൻസ് കൊടുക്കണമല്ലോ. അതുകൊണ്ടാട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വച്ചിരിക്കുന്നത്
2: കേട്ടോ. എല്ലാവർക്കും വിളിക്കണ്ടേ?
1: അതെ അതെ. ഇഷ്ട ദൂരം പേരാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് അവരുടെ ഇഷ്ടഗാനം. ഏത് പാട്ടാണ് വേണ്ടതെന്ന് കേൾക്കാനായിട്ട്?
2: ക്ലാസ്മേറ്റിലെ എന്റെ കൽബി.

0: ഭക്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ജയിലുകാര. ആ പാട്ട്
1: സൂപ്പർ സൂപ്പർ, പാട്ട് വെച്ചുതരാട്ടോ. ഓക്കെ, സന്തോഷം, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ
0: ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞ 13 മിനിറ്റ് സമയം യുവർ ചോയ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 0484242811 നമ്പറിലേക്ക് വിളിച്ചാൽ മതി നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായിട്ട്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആ പറഞ്ഞോളൂ, ആരാണത്?
1: ഞാൻ
0: എവിടെയാണ് സ്ഥലം?
1: സ്ഥലം പാലക്കാട് ജില്ല മണ്ണാർക്കാട്.
0: മണ്ണാർക്കാട് പൂരം നടക്കുന്ന സ്ഥലമാണോ? ഓ, അത് ശരി. അത്ര പ്രശസ്തമായിട്ടുള്ള സ്ഥലത്ത ആണ് വീട് അല്ലേ? ഇപ്പൊ എവിടെ ശരിക്കും? അവിടെ നിന്നാണ് വിളിക്കുന്നത് ഇപ്പോ?
1: അല്ലല്ല, ഞാൻ ഇപ്പൊ വിളിക്കുന്നത് ആലുവയിലാണ്.
0: ആലുവയിൽ നിന്നാണ് അല്ലേ? അവിടെ വർക്ക് ചെയ്യുവാണോ?
1: ഇവിടെ വർക്ക് ചെയ്യാണ്.
0: അപ്പൊ എങ്ങനെയാ പോയി വരുന്നതും ഒക്കെ? അവിടെ താമസിക്കുന്നത്?
1: അങ്ങനെ 10-15 ദിവസം കൂടുമ്പോ അങ്ങനെയൊക്കെ പോയി വരുന്നത്.
0: അതെ അല്ലേ? ഓക്കെ. ബൈക്ക് യാത്രയാണ് അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ഇവിടെ താമസിക്കുന്നതൊക്കെ വീടുണ്ടോ? വീടെടുത്തിട്ടുണ്ടോ? ഓ, അങ്ങനെയാണ്. ഫാമിലി ഒക്കെ പാലക്കാടാണ് അല്ലേ?
1: ഫാമിലി
0: പാലക്കാട്. ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടിലെന്ന് പറഞ്ഞോളൂ.

0: വൈഫ്, മോൻ, മോള്,
1: എല്ലാവരുമുള്ള ഒരു സന്തുഷ്ട കുടുംബമാണ് അല്ലേ?
0: അപ്പൊ
1: ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത് പ്രോഗ്രാമിലൂടെ?
0: എനിക്ക് നാഗമണത്തൊണ്ടായിട്ട് വന്ന സിനിമയിലെ ജയചന്ദ്രൻ സാർ പാടിയ ഒരു പാട്ട്,
1: നല്ലൊരു പാട്ടാണത് അല്ലേ? മാൻമിഴിയാൾ മനം കവർന്നു എന്നുള്ള പാട്ട്, അർജുന മാസ്റ്ററുടെ നല്ല മ്യൂസിക്. അർജുന മാസ്റ്ററുടെ
0: ഒരുവിധ ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവില്ല,
1: കേട്ടിട്ടുള്ള പാട്ടായിരിക്കും. നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ, ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ റയർ പാട്ടൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരല്ലേ. സ്വാഗതം കൊച്ചിയിലേക്കൊക്കെയുള്ള പാട്ടൊക്കെ അവർ അയക്കണ കേട്ടുകഴിഞ്ഞാൽ എന്തുമാത്രം നല്ല നല്ല നല്ല റയർ സോങ്സ് ആണ്. അതെ അതെ, അതിലൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാരും, ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന പാട്ടാ. അതെ അതെ അതെ അതെ,
0: രാവിലെ രാവിലെയൊക്കെ എനിക്ക് റൂമിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഹോബി രാവിലത്തെ നമ്മുടെ പഴയ ഗാനങ്ങള്
1: കേൾക്കുക എന്നുള്ളതാണ് അല്ലേ? അതെ അതെ,
0: അതൊക്കെ നമ്മള് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും, ഭക്ഷണം
1: ഉണ്ടാകുന്നു. ഈ ഒരു സിനിമ, ഈ നാഗമടുത്ത തമ്പുരട്ടി കണ്ടിട്ടുണ്ടോ ആ മൂവി? അതെ, ഈ ഇടയ്ക്ക് അതിന്റെ ചെറിയ ചെറിയ ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരു ശാപത്തിന്റെ ഒക്കെ കഥ അല്ലേ? അതെ അതെ അതെ അതെ അതെ, നല്ല രസമുള്ള സിനിമയാണ്. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു അല്ലേ? ജഗദീഷ് ശ്രീകുമാറൊക്കെ അഭിനയിച്ചിരുന്നു. ജഗദീഷ് ശ്രീകുമാറൊക്കെ പ്രേംനസീറിന്റെ ഒരു സഹയാത്രികനായിട്ട് കൂടെയുള്ള ഒരു ഫിലിമാണത്. അപൂർവമായിട്ടുള്ള ഒരു മൂവിയാണത് ശരിക്കും പറയുകയാണെങ്കിൽ. ആ അതെ അതെ അതെ, അപ്പം നല്ലൊരു പാട്ടാണ്. അതെ, ഇത് രഥം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും ഒരു മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പാട്ടാണ് പ്രേം നസീറിന്റെ അല്ലെ? ജയഭാരതി ഉണ്ട്, അതാണ് രംഗം. പിന്നെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, ആ സിനിമ പണ്ട് കണ്ടിട്ടുള്ള ഓർമ്മയുണ്ട്. അതുപോലെ ഈ പാട്ട് രംഗമൊക്കെ കാണുന്നതല്ലേ നമ്മളെ എല്ലാരും തന്നെ.
0: അതെ,
1: എന്തോ
0: മാഡത്തിന്റെ വീട് എവിടെയാ?
1: വീട് വായിട്ടില്ല. അപ്പൊ എന്തായാലും അപ്പൊ ഈ പാട്ട് എന്തായാലും കേൾക്കാം. സന്തോഷം വിളിച്ചതിലും ഓർമ്മിപ്പിച്ചതിലും ഈ പാട്ട്.
0: ഓക്കെ
1: ഓക്കെ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: ഒരു മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കും കേട്ടോ സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ പ്രിയ ഗാനങ്ങൾക്കായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്നത് റെയിൻബോ ആണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനൽ. അതിലോട്ട് നിങ്ങൾക്കിപ്പോൾ വിളിക്കാം, യുവർ ചോയ്സിൽ പാട്ട് ചോദിക്കാനായിട്ട്. 0484242481 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി, വിശേഷങ്ങളൊക്കെ പറയാം, ഇഷ്ടഗാനം പറയാം. ആരാണ് അടുത്തതായിട്ട് ഇഷ്ടഗാനം പറയാനായിട്ട് കാത്തിരിക്കുന്നത്? ഹലോ, ആരാണിത്?
4: മുഹമ്മദ്.
3: മുഹമ്മദ് അല്ലെ, എവിടെയാണ് സ്ഥലം?
4: പുതുവൈപ്പ്.
3: പുതുവൈപ്പ് കേട്ടിട്ടുണ്ടത്? പുതുവൈപ്പ് അല്ലെ. ആ, വൈപ്പിൻ. ഓക്കെ, നല്ല മഴയുണ്ടോ ഇന്ന് അവിടെ? മഴയൊക്കെ ഉണ്ടോ? അതെ അല്ലെ, അതെ. ഇന്നലെയും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് കുറച്ച് വെയില് ഇടയ്ക്കൊന്ന് കിട്ടുന്നുണ്ട് അല്ലെ, ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴൊക്കെ ചെറിയൊരു അല്ലെ, അതൊരു ആശ്വാസമാണ്. മുഴുവനും നേരം മഴയായി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാര്യം. ശരി, എന്തൊക്കെയാണെങ്കിലും ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് നന്നായിട്ട് മഴ കിട്ടേണ്ടതാണെങ്കിൽ പോലും ഇടയ്ക്കൊരു വെയില് അല്ലെ, അതൊക്കെ ഒരു സുഖമുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നോ? ഓ, അത് ശരി. അപ്പൊ ഇന്ന് പോയില്ലേ? അത് പോയിട്ട് വന്നതാണോ?
4: പോയില്ലേ
3: അല്ലെ. ഇനിയിപ്പോ കുറച്ചും കൂടി കഴിയുമ്പോ അല്ലെ ട്രോളിംഗ് നിരോധനം ഒക്കെ വരും. പിന്നെ എന്നാലും പോലും നമുക്ക് അടുത്തുള്ളടുത്ത് നിന്നൊക്കെ കിട്ടില്ലേ, ജലാശയങ്ങളിൽ നിന്നൊക്കെ? ഓ, അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണ് കടലിലേക്കൊക്കെ പോവാൻ പിന്നെ ഇപ്പൊ ഇനി പറ്റില്ല അല്ലെ. ഞാൻ പറയണേ, മീനൊക്കെ ഇപ്പൊ നമ്മുടെ ഇപ്പൊ തോടുകളിൽ നിന്ന് വീടുകളിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ലൊരു സമയത്ത് ഇങ്ങനെ ചില മത്സ്യങ്ങളൊക്കെ കയറി വരില്ലേ നമ്മുടെ വീട്ടിലേക്കൊക്കെ, അങ്ങനെ വയലിൽ നിന്നൊക്കെ ചാടി വരുന്നുണ്ടല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ലെ. അങ്ങനെയൊക്കെ മീൻ ലഭ്യത ഇപ്പൊ ഉണ്ട് എന്ന് പറയാ, ഈ മഴക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണത് അല്ലെ, നമ്മുടെ നാടൻ മത്സ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എന്താണ്, പറഞ്ഞോളൂ. മത്സ്യമൊക്കെ വിട്ടിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഏറ്റ്യൂമറിന്റെ സംഗീതത്തിൽ ഇനിയും മിതൽ ചൂടി വരും, അത് ആ പാട്ടാണോ? പൗരുഷം എന്ന് പറഞ്ഞ അടിച്ചപ്പോ തന്നെ കിട്ടിയത് ആ പാട്ടാണ്.

0: അതൊരു നല്ലൊരു റെയർ പാട്ടാണല്ലോ. ലേറ്റ്യൂമർ ന്റെ സംഗീതം കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാം അതിന്റെ ഒരു വെറൈറ്റി. അത് യേശുദാസ് എസ് ജാനകി എന്ന് പറയുമ്പോ ആ ഡ്യുവറ്റ് സോങ്ങും സൂപ്പർ ആയിരിക്കും ലേറ്റ്യൂമറിന്റെ സംഗീതത്തിൽ. അതെ അല്ലേ, നല്ലൊരു അതെ നല്ലൊരു പാട്ടായിട്ട് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ വരാറില്ലെന്നേ ഉള്ളൂ ആ പാട്ട്. എപ്പോഴെപ്പോഴും അങ്ങനെ ആരും ചോദിക്കാറില്ല, പക്ഷെ എന്നാൽ പോലും അതെ അതെ അതെ പക്ഷെ എന്നാൽ പോലും നല്ല പാട്ടാണ്. അപ്പൊ എന്തായാലും ആ പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? അതെ അല്ലേ, വീട്ടിലറിയിക്കേണ്ടെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ.
1: രണ്ട് മക്കള്, ഭാര്യ, ഞാൻ.
0: അതെ, ഇപ്പൊ എല്ലാരും പാട്ട് കേൾക്കാൻ കൂടെ ആരെങ്കിലും ഉണ്ടോ? വൈഫ് ഉണ്ടോ?
1: ഇല്ല, ഞാൻ നമ്മളുടെ ഇവിടെ ഒരു സപ്ലൈ കോൾ ഉണ്ട്, അവിടെ നിന്ന് വിളിക്കുന്നത്.
0: ഓ, അത് ശരി. ഓക്കെ ഓക്കെ.
1: അപ്പൊ
0: ആ അവിടുത്തെ എല്ലാവർക്കും കൂടി ഒരു ഹായ് പറയാ കേട്ടോ, സപ്ലൈ കോൾ എല്ലാവർക്കും.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ ആ പാട്ട് വരുന്നുണ്ടേ, നല്ല പാട്ടാണ്. ഓക്കെ, വിളിച്ചതിന് സന്തോഷം കേട്ടോ. ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞ് 30 മിനിറ്റ് 38 സെക്കൻഡ്സ് ആയിരിക്കും കേട്ടോ. ഇനി അരമണിക്കൂർ കൂടിയുണ്ട് വിളിക്കാൻ, ഇനി വൈകണ്ട എന്നുള്ളതാണ്. യുവർ ചോയ്സിലേക്ക് വിളിക്കാനായിട്ട് 04842428 എന്ന 01 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ, ഇഷ്ടഗാനം ചോദിച്ചോളൂ. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അടുത്ത കോളറിലേക്കാണ് പോകുന്നത്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ.
1: ഞാൻ രതീഷാണ്, മഞ്ഞപ്ര.
0: മഞ്ഞപ്രയിൽ നിന്ന് അല്ലേ? അതെയോ, എന്ത് പറ്റി മഞ്ഞപ്രയിൽ നിന്ന് താമസം മാറിയോ?
1: ഇല്ല, ഞാന് എന്റെ ആർസിഎമ്മിന്റെ ഒരു ബിസിനസ് ഉണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാനും എന്റെ വൈഫ് നയനയും ഞങ്ങളുടെ അടുത്ത വീട്ടിലെ അശ്വതി ടീച്ചറുമായിട്ട് ഇപ്പൊ വിനീത മേഡത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയില്ല.
0: അതെയോ, ഓക്കെ. അപ്പൊ യാത്രയിലാണ്?
1: അതെ അതെ,
0: യാത്രയിലാണ് അല്ലേ. നല്ല പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ,
0: അപ്പം എന്തായാലും ഈ ഒരു യാത്രയിൽ പാട്ട് ഇങ്ങനെ കേട്ടപ്പോഴാണോ ഇഷ്ടഗാനം ചോദിക്കണമെന്ന് തോന്നിയത്?
1: ഞങ്ങൾ കാറിനകത്ത് റെയിൻബോ തന്നെ വെച്ചിരിക്കുന്നത് രാവിലെ മുതൽ.
0: അതെ അല്ലേ, ഓക്കെ.
1: ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങിയതാ.
0: എത്തിയിട്ടില്ല, ഇനി സമയമുണ്ടോ എത്താൻ? എത്തിയോ?
1: ഞങ്ങൾ വീട് ഇല്ല, ഞങ്ങൾ തിരിച്ചു വീടെത്തുമ്പോ ഒരു 6 മണിക്കാവും.
0: ഓ അങ്ങനെ, ഓ ശരി ശരി. അപ്പൊ ലഞ്ചൊക്കെ കഴിഞ്ഞോ?
1: ലഞ്ച് ഇപ്പൊ ജസ്റ്റ് അശ്വതി വീട്ടിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ
0: കഴിച്ചുള്ളൂ. ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പറഞ്ഞോളൂ.
1: എനിക്ക് വേണ്ട പാട്ട് മീന വേനലിൽ എന്നുള്ള പാട്ടല്ലേ.
0: മീനമാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പാട്ട്. പക്ഷേ ആ ഒരു പാട്ട് കേൾക്കുമ്പോ എന്താ രസം എന്നറിയോ? എന്ത് രസമുള്ള നല്ല ഡ്യുവറ്റ് സോങ്. കിലുക്കം മൂവിയിലത്തെ പാട്ടല്ലേ അത്, മീന വേനൽ. അതെ, പിന്നെ എം ജി ശ്രീകുമാർ ചിത്രയുടെ, നമ്മുടെ എന്താ എസ് പി വെങ്കടേഷിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോ എന്താ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ, രസമല്ലേ അത്. അതൊരു പ്രത്യേകതയാണ്, കേൾക്കുമ്പോ തന്നെ എന്തൊക്കെയോ ഒരു നമ്മുടെ ആ ഒരു കഴിഞ്ഞുപോയ കാലം പിടിച്ചെടുക്കാൻ തോന്നിപ്പോവും, അത്ര മനോഹാരിതയാണ്. എന്തായാലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ ആ പാട്ടിന്?
1: സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഇപ്പൊ നമ്മുടെ കേച്ചേരി ആൻഡ് ഷൊർണൂര് ആർച്ചം ഷോപ്പ് നടത്തുന്ന, വാവാസ് ഷോപ്പ് നടത്തുന്ന സുഭാഷ് സാറിനും ഫാമിലി വിനീത മാഡത്തിനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി.
0: അതെ അല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ദാ പാട്ട്, പാട്ടിലേക്ക് പോവാണ്. വിളിച്ചതിന് സന്തോഷം. ഈ യാത്രക്കിടയിലും വിളിക്കാൻ തോന്നിയില്ല, സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു. ഓക്കെ.

0: മനോഹരമായിട്ടുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങനെ മടങ്ങിയെത്തിയിരിക്കുകയാണ് വീണ്ടും ആകാശവാണി കൊച്ചിയുടെ റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായിട്ട് യുവർ ചോയ്സിന്റെ സമയം 2 മണിവരെയാട്ടോ. പെട്ടെന്ന് തന്നെ ഇനിയും വിളിച്ചോളൂ, വൈകിക്കേണ്ട. വിളിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ, ഇഷ്ടഗാനം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിച്ചോളൂ. അടുത്ത കോളർ കൂടി നമ്മുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടഗാനം പറയാൻ വേണ്ടിയിട്ട്. ഹലോ
1: ഹലോ,
0: ആരാണിത്? പറഞ്ഞോളൂ.
1: ഹലോ ഹലോ,
0: എന്തോ ഒരു ശബ്ദം വരുന്നുണ്ട്, നമുക്കൊന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: പിന്നെ എന്റെ പേര് റോസ്ലി ജോസഫ് എന്നാണ്.
0: റോസ്ലി?
1: അതെ.
0: ആ, സ്ഥലം എവിടെയാണ്?
1: നോർത്ത് പറവൂര്, പെരുമ്പടന്ന.
0: പെരുമ്പടന്ന അല്ലേ, ഓക്കെ. എന്തുണ്ട് വിശേഷം റോസ്ലി വീട്ടില്?
1: വിശേഷം ഞങ്ങളുടെ പെരുമ്പടന്ന നോർത്ത് പറവൂര് ഡോൺ ബോസ്കോ പള്ളിയില് ഞായറാഴ്ച ഡോൺ ബോസ്കോ പുണ്യാള എന്റെ വലിയ പെരുന്നാളാണ്.
0: ഓ, അത് ശരി. അതാണല്ലേ.
1: അതെ, അങ്ങനെ ഒരു വിശേഷമുണ്ട്. പിന്നെ എന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ.
0: ഓ, ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. വൈകിയാണെങ്കിലും ആശംസകൾ നേരുക കേട്ടോ മോൾക്ക്. മോളുണ്ടോ അവിടെ?
1: മോളില്ല, മോള് ജോലി പോയേക്കേ.
0: ഓക്കെ ഓക്കെ, വലിയ മോളാണ് അല്ലേ.
1: അതെ അതെ, ഒരു പേരക്കുട്ടിയുണ്ട്.
0: ഓ, അത് ശരി.
1: 1st class പഠിക്കുന്നു.
0: അത് ശരി. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മരുമോൻ. മോള് ഇവിടെയാണ് നിക്കണത്. മോളുടെ ഹസ്ബൻഡ് സൗദിയിലാണ് ജോലി ചെയ്യണത്. 10th അവന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: 10th?
1: അതെ.
0: അപ്പൊ 10ഉം 11ഉം ബർത്ത്ഡേ ആയിരുന്നു. രണ്ടുപേരുടെ അടുപ്പിച്ചായിരുന്നു അല്ലേ? ഓ, അത് ശരി. അതുകൊണ്ടാണ്
1: തുടങ്ങി വാട്സാപ്പിലും സവാരി ടൈമിൽ പള്ളിയിൽ പോയി വിളിച്ചാൽ, പക്ഷെ കട്ടായി പോയി, കിട്ടിയായിരുന്നു, കട്ടായി പോയി. കിട്ടിയില്ല,
0: പാട്ട് കിട്ടിയില്ലേ, നമ്മള് അയച്ചിട്ട് കിട്ടിയില്ല അല്ലേ. അയ്യോ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് അവർക്ക് വേണ്ടിട്ട്?
1: അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ നല്ല പാട്ട്.
0: രണ്ടുപേരുടെയും പേരൊന്ന് പറഞ്ഞോളൂ.
1: മോന്റെ പേര് ജോജോന്ന്, മോളുടെ പേര് ആഷ്നാന്ന്.
0: ആഷ്ന ജോജോ.
1: കുട്ടിയുടെ പേര് അഡ്രിയൽ ജെയിൻ ജോജോ.
0: ഓക്കെ, മോളുടെയും മരുമോന്റെയും അല്ലേ ബർത്ത്ഡേ?
1: അതെ അതെ അതെ.
0: ജോജോ, ആഷ്ന ഇവർക്ക് വേണ്ടിയിട്ട് അമ്മ റോസ്ലി ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ടാണ്. മനോഹരമായിട്ടുള്ള

0: ആ ഒരു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ട്, നീ എത്ര ധന്യാന്ന് മൂവിയിലത്തെ പാട്ട്, നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ദാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാട്ട് കൊടുക്കുകയാണേ. റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ കോള്? കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താ സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ അന്വേഷണം പറഞ്ഞോളൂ അവരോട് കേട്ടോ. ഓക്കെ, ഇതാ പാട്ട്. ആ ഓക്കെ, അപ്പൊ നന്ദിയുണ്ട്, വിളിച്ചതിന് സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: നിനച്ചുപോയി. ആകാശവാണി FM റെയിൻബോ.
1: ഒരു മണി കഴിഞ്ഞ് 45 മിനിറ്റ് കേട്ടോ, ഇനി 15 മിനിറ്റ് കൂടിയേ ശേഷിക്കുന്നുള്ളൂ യുവർ ചോയ്സിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനായിട്ട്. 0484242281 നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇഷ്ടഗാനം ചോദിക്കാൻ. അടുത്തതായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത്? ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ.
2: മുരളീധരൻ.

0: വിളിച്ചാൽ മതി ഇഷ്ടഗാനം ചോദിക്കാൻ. അടുത്തതായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത്?
1: ഹലോ
0: ഹലോ, ആ പറഞ്ഞോളൂ. മുരളീധരൻ, ഒരു എന്തോ ഒരു ഒരു ക്ലിയർ അല്ല ട്ടോ സംസാരിക്കുന്നതിനെ, എന്തോ ഒരു ക്ലിയർ അല്ല, ഒരു പ്രശ്നം, റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം മുരളീധരൻ വയലാറ് അല്ലേ? താങ്കൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഓ, ട്യൂഷൻ ടീച്ചറാണ് അല്ലേ? റിട്ടയേർഡ് ആയിട്ട് ട്യൂഷൻ എടുക്കുന്നതാണോ അതോ? കുറെ വർഷമായിട്ടല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും വൈകുന്നേരങ്ങളിലാണ് അല്ലേ ക്ലാസ് ഇപ്പോ അല്ലേ? ഓൺലൈനായിട്ടൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഏത് പാട്ടാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾക്കേണ്ടത്? താളവട്ടത്തിലെ കൂട്ടിൽ നിന്നും അല്ലേ? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, അങ്ങനെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ചേർത്തല വയലാർ ആ ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടോ നമ്മുടെ പാട്ടൊക്കെ? നന്നായിട്ട് റെയിൻബോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെ അല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു എന്തോ അതെ അല്ലേ, നല്ല പ്രോഗ്രാം പറഞ്ഞേക്കാ കേട്ടോ അവൾ ചെയ്യുന്നവരോടൊക്കെ. ആ അതെ അതെ, കേക്കുന്നുണ്ട് അല്ലേ, ഓക്കെ. നല്ല പ്രോഗ്രാമാണ് അല്ലേ, ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ കേക്കേണ്ടത് താളവട്ടം മൂവിയിലത്തെ നല്ലൊരു പാട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പ്രിയദർശൻ മൂവിയിലെ യേശുദാസിന്റെ പാട്ടുകൾ നമുക്ക് അപൂർവമാണെന്ന് പറയാം. എം ജി ശ്രീകുമാർ ആണ് കൂടുതൽ പാടിയിട്ടുള്ളത് അല്ലേ ഈ പ്രിയദർശൻ മൂവിയില്? അതെ അതെ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു പാട്ട് യേശുദാസിന്റെ എന്ത് ഹിറ്റാണ് ആ ഒരു ഫിലിമിൽ. എത്ര കേട്ടാലും മതി വരാത്ത ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. അതിലെ രഘുകുമാറിന്റെയാണ് എല്ലാ സംഗീതവും കൊടുത്തത്. പക്ഷെ ഈ ഒരു പാട്ട് സംഗീതം ചെയ്തിരിക്കുന്ന രാജാമണിയാണ്, തുവച്ചൽ ഖാദറിന്റെ രചനയിൽ. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും റേഞ്ചിനൊക്കെ പ്രശ്നമുണ്ട്, നമുക്ക് പാട്ടിലേക്ക് പോവാട്ടോ. വിളിച്ചതിന് സന്തോഷം. ഓക്കെ ഓക്കെ.

0: അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഓടി ഓടി പോയി കുറേ നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ യുവർ ചോയ്സിൽ എല്ലാവരും വിളിച്ച് ചോദിച്ചിരുന്നു. അടുത്ത കോളർ ഇനി ഇന്നത്തെ യുവർ ചോയ്സിലെ ലാസ്റ്റ് കോളർ ആണോ എന്നെനിക്കറിയില്ല, കാരണം പാട്ടിന് ഇനി സമയം കുറവാണ്. ഒരു പാട്ടൊക്കെ കേൾക്കാനുള്ള സമയമൊക്കെ ഉള്ളൂ. അടുത്ത കോളറിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ. ഹലോ, ആരാണിത്? പറഞ്ഞോളൂ. അജിത് കുമാർ തൃപ്പൂണിത്തുറ അല്ലേ? തൃപ്പൂണിത്തുറ എവിടെയാണ്? പൂർണത്രയീശന്റെ അമ്പലത്തിന്റെ അടുത്താണോ? അതെ അല്ലേ. ഓക്കെ, അപ്പം കൃത്യമായിട്ട് ആ ചമ്പക്കരയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അല്ലേ? നമ്മൾ ആ വഴിയൊക്കെ എപ്പോഴും ആ വഴിയൊക്കെ സഞ്ചരിക്കുന്നതാണ്. അപ്പോ നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ റേഡിയോയിലൂടെ സംസാരിച്ചാലും അല്ലേ. ചിലപ്പോ തിരിച്ചറിയുന്നില്ല എന്നതേ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ ഒക്കെ. ആ എസ് എൻ ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോ എന്ത് തിരക്കുള്ള സ്ഥലമാണ്, അതിൽ കൂടിയൊക്കെ എപ്പോഴും പോകുന്നതല്ലേ സഞ്ചരിക്കുന്നതല്ലേ. അപ്പൊ എന്തായാലും വേഗം പാട്ട് പറഞ്ഞോളൂ കേട്ടോ. യുവർ ചോയ്സിലെ ലാസ്റ്റ് കോളർ ആണ്. നല്ല പാട്ട്, നല്ല പാട്ട്. എപ്പോഴും നമുക്ക് നിത്യഹരിതം എന്ന് പറയാം അല്ലേ. പി ഭാസ്കരൻ, ജി ദേവരാജൻ, പി മാധുരി, ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട് ഏത് സമയത്തും, ഒരു സമയമില്ല ഇതിന്, രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒക്കെ എപ്പോഴും കേൾക്കാം. അത്ര ഒരു നിത്യഹരിതമായിട്ടുള്ള ഒരു ഗാനം
1: തന്നെയാണ്.
0: പഴയ പാട്ടുകളിലാണെങ്കിൽ തന്നെ നമുക്ക് ചില പാട്ടുകളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പം എന്തായാലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും. അതെ അതെ, എന്നാ എല്ലാവരും നല്ല നല്ല പാട്ടുകളാണ് ചോദിച്ചത്. അപ്പൊ ഈ ലാസ്റ്റ് പാട്ട് വിളിച്ചിട്ട് കിട്ടാത്തവർക്കും കൂടിയായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, താങ്ക് യു. ദാ പാട്ടിലേക്ക് പോകാം.

ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡെല്ലി റിലേ.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

0: 107.5 MHz, musically yours.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
2: News Rainbow.
3: നമസ്കാരം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡെറാഡൂണിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ തീരത്ത് വീണ്ടും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യുഎസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രാദേശിക മാധ്യമ ശില്പശാല വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കരിങ്കുന്നം പുത്തൻപള്ളിയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഇരുചക്രവാഹന യാത്രികൻ മരിച്ചു. വെള്ളത്തൂവൽ ശല്യംപാറ സ്വദേശി എൽദോസ് മത്തായിയാണ് മരിച്ചത്. ഇടുക്കി വികസന പാക്കേജ് പ്രകാരം നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇടുക്കി

0: പാക്കേജ് അവലോകന യോഗത്തിൽ തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡുകൾ അറ്റകുറ്റപ്പണിക്കായി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് അവഗണിച്ച ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
1: ന്യൂസ് റെയിൻബോ. No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: ഹാ, അപ്പോ ഈ പാട്ടൊക്കെ ഇട്ട് ഇല്ലാത്ത മഴ വിളിച്ചു വരുത്തും എന്നാണ് പറയുന്നത്.
1: കാരണം മഴ എന്ന് പറയുന്നത് പാട്ടിട്ടാൽ ചിലപ്പം ഒരുപാട് രീതിയിൽ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
0: അതെ അതെ, ചിലപ്പോൾ മാറി നിന്നാലോ, മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഴയുടെ പാട്ടിട്ടത്. മഴയ്ക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു.
1: പക്ഷെ എത്ര മഴ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ എല്ലാവരും ഒരേ ഒരു ഓളത്തിലാണ്, ഡൈ ഡൈ ഡൈ എന്ന് പറഞ്ഞിട്ട് അവിടെ പന്തുള്ള ഉരുളുന്നുണ്ട്. അപ്പൊ ആ സംഭവത്തില് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും കാത്തിരിക്കുന്നത് ഓരോ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ്. ഫുട്ബോളിന്റെ ഇപ്പൊ രാത്രി എന്നില്ല, രാവിലെ എന്നില്ല, എല്ലാം ഫുട്ബോൾ ആവേശത്തിലാണ്.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും അതെ. പക്ഷേ വലിയ ഫുട്ബോളിനെ കുറിച്ചിട്ട് എനിക്കാകെ ഗോൾ വീഴുമ്പോൾ വലകിലെങ്ങും നല്ല മാത്രം അറിയാവുന്നത് കൊണ്ട് ഞാൻ അത് അതോട് കടക്കാറില്ല. അതാണ് സത്യം.
1: അതെന്താ സമ്മതോസേമോ, സാധാരണ ഇപ്പൊ ഈ കൊച്ചുകുട്ടികളടുത്ത് പോലും നിലച്ചു വെച്ച് ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ഒരു ഒന്നര മണിക്കൂർ ഈ കളി നടക്കുന്നതിന് മുമ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിച്ച് പറയാം. അങ്ങോട്ട് അലയടിച്ച് മെക്സിക്കൻ തിരമാലകളിൽ അസ്റ്റെക്ക സ്റ്റേഡിയം ഇരമ്പി ലോകം സ്വപ്നങ്ങളുടെ വാതിൽ തുറന്നു. ലോകം വീണ്ടും കാൽപന്തിന് പിന്നാലെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നേരത്തെ പറയും. കനവറിയുമോ, ഒന്നര മണിക്കൂർ അതിനു മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ വർണ്ണാഭമായ കാഴ്ചകളായിരുന്നു. അതിനുശേഷമായിരുന്നു മെക്സിക്കോ വിജയിച്ച മത്സരം, ആദ്യ മത്സരം.
0: അത് ഞാൻ കണ്ടായിരുന്നു, വർണ്ണാഭമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അതിനുശേഷം രണ്ട് ഗോൾ അടിച്ച കാര്യമൊക്കെ എനിക്കറിയാം, പിന്നെ മൂന്ന് ചുമപ്പ് കാർഡ് കാണിച്ചു, ഇതൊക്കെ എനിക്കറിയാം.
1: അപ്പൊ ഇന്ന് രാവിലത്തെ കളിയിൽ ആരാണ് വിജയിച്ചത്?
0: രാവിലെ ആരൊക്കെ തമ്മിലായിരുന്നു കളിച്ചത്? അറിയില്ലായിരുന്നു. മെക്സിക്കോ ജയിച്ചിട്ടുണ്ട്.
1: മെക്സിക്കോ ഇന്നലെ രാത്രി നടന്ന കളിയിലാണ് ജയിച്ചത്.
0: സൗത്ത് കൊറിയയുടെ കളി ഉണ്ടായിരുന്നില്ലേ?
1: അതെ അതെ അതെ.
0: ആരായിരുന്നു ജയിച്ചത്? ഇവിടെ നോക്കാനൊരു പുസ്തകം പോലും, ഒരു പേപ്പർ
1: കഷ്ടം. നാളെ രാവിലെ മാത്രമേ പത്രം വരത്തുള്ളൂ, പ്രിന്റ് വരത്തുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ കേട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾ കേട്ടാൽ മാത്രമേ കൃത്യമായിട്ട് കാര്യം അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ കളി ഉണ്ടായിരുന്നില്ല. ചെക്ക് റിപ്പബ്ലിക്കും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയുമായിരുന്നു മത്സരം. അതിൽ ആര് ജയിച്ചു എന്നറിയാമോ? ദക്ഷിണ കൊറിയ ജയിച്ചു.
0: എനിക്കറിയാമായിരുന്നു, ഞാൻ പറയാതിരുന്നിട്ടാ
1: വേറെ. ആദ്യമേ പറഞ്ഞു ദക്ഷിണ കൊറിയയുടെ പേര് പറയുന്നുണ്ട്. സോ എല്ലാവരും ഇങ്ങനെ ഓരോരോ ടീമിന്റെ കാര്യങ്ങളായിട്ട് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർ എവിടെ തിരിഞ്ഞു നോക്കിയാലും, കാരണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ബോർഡ് കാണാം. ഏറ്റവും കൂടുതൽ ബോർഡ് കാണുന്നത് ഏത് രാജ്യക്കാരുടെയാണെന്ന് അറിയാമോ?
0: അർജന്റീന ആയിരിക്കും.
1: അർജന്റീന, ബ്രസീല്, എല്ലായിടത്തും എല്ലാം മെയിൻ ആൾക്കാർക്കെല്ലാം വേണ്ടി ഫാൻസ് ഉണ്ട്. പോർച്ചുഗലിനുണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുക,

0: അയലിന്റെ നടുക്ക് വരെ ഫ്ലെക്സുകളൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചെന്തരത്തിലും
1: ശരിക്കും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ആവേശമല്ലേ?
0: ഉറപ്പായിട്ടും, കാരണം 4 വർഷത്തിന് ശേഷം വീണ്ടും വരുമ്പോഴേക്കും അതുപോലെയല്ലേ നമ്മൾ എല്ലാവരും അതിനെ സ്നേഹിക്കുന്നത്. തിരിച്ചെന്തരത്തിലും അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിന്റെ.
1: സത്യത്തിലല്ലേ ഒന്നും അറിയാൻ പാടില്ലാത്ത ചില ഈ സ്ത്രീകൾക്ക് പൊതുവെ ഇതിനെ കുറിച്ചിട്ട് വലിയ പിടിയൊന്നുണ്ടാവില്ല, എല്ലാവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആണെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് അല്ലെങ്കിൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, എല്ലാവരുടെയും കൂടെ ഒരു ഓളത്തിൽ പോകുമ്പോഴത്തേക്കും ഭയങ്കര ആവേശമായിരിക്കും സ്ത്രീകൾക്കും.
0: സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തുടങ്ങിയപ്പോ തന്നെ ഇന്നലെ തന്നെ ഡാഡ എന്നുള്ള ഗാനം ആലപിച്ചത് ഷക്കീറായിരുന്നു. പിന്നെ നൈജീരിയൻ ഗായകനായിട്ടുള്ള ബെർണാബോയും ചേർന്നാണ് ഇന്നലെ ആലപിച്ചുകൊണ്ട് തുടങ്ങിയത്. പിന്നെ അവർ ആ സംഗീത പരിപാടിയിൽ ഒരുപാട് പേര് പങ്കെടുത്തു. പിന്നെ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് 48 ടീമുകളാണ് പങ്കെടുക്കുന്നത് ഈ ടൂർണമെന്റിൽ. ഫൈനൽ ഉൾപ്പെടെ 104 മത്സരങ്ങളും ഉണ്ട്. അപ്പൊ 104 മത്സരങ്ങളാണ്. പിന്നെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും അർജന്റീന, ഫ്രാൻസ് അതുപോലെ ബ്രസീലൊക്കെ ഇറങ്ങുമ്പോഴേക്കും ആവേശം അങ്ങ്
1: കൂടും. അപ്പൊ എന്തായാലും നമ്മളുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. സമയം 5 മണി കഴിഞ്ഞിട്ട് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയമാണ്. അപ്പോ
0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ പ്രതീഷ് ശേഖർ, എന്നോടൊപ്പം
1: സിമി.
0: അപ്പൊ രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും ഒപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി കുറെ നല്ല പാട്ടുകളുമായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവും. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാം.
1: അതെ, ഒപ്പം തന്നെ നിങ്ങളുടെ ഫുട്ബോൾ ആവേശങ്ങളും വിളിച്ചറിയിക്കാം കേട്ടോ.
0: അതെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജായ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്നുള്ള പേജിൽ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ പ്രോഗ്രാമിന് താഴെയുള്ള ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ അതിന് താഴെ പോസ്റ്റ് കമന്റ്, നിങ്ങൾ എന്താണ് ഫുട്ബോളിന്റെ ആവേശം, എന്താണ് നിങ്ങൾ ഏത് ടീമിന്റെ ഫാനാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്.
1: ഒപ്പം തന്നെ വിളിക്കാവുന്നതാണ് 0484-242-8101
0: 0444-242-8101.
1: അതെ, അപ്പൊ എല്ലാ തരത്തിലുള്ള സോഴ്സസും ഞങ്ങൾ തന്നിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: 5 മണി കഴിഞ്ഞിട്ട് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്.
1: ഇന്നത്തെ ദിവസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം ലോക ബാലവേല വിരുദ്ധ ദിനം കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ചിലപ്പം കാണുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ബാലവേല എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കേരളത്തിലും അന്യ സംസ്ഥാനത്തുനിന്നുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോഴേക്കും പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് നേടാറുണ്ട്. ഏത് സംസ്ഥാനത്തിലായിരുന്നാലും ഏത് കുട്ടികളായിരുന്നാലും
0: അതെ. ഇന്നുപോലും പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടായിരുന്നു. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു അത്. വളരെ വിഷമം തോന്നി അത് കണ്ടിട്ട്, ആ ഒരു വാർത്ത കേട്ടിട്ട്. അപ്പോൾ അതുപോലെ ബാലവേല എന്ന് പറയുന്നത് പണ്ടേ നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ അറിയാതെയൊക്കെ ആണെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും ഇത് ഇപ്പോഴും ആ ഒരു രീതി തുടരുന്നുണ്ട് പല ആൾക്കാരും.
1: അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, പല സാഹചര്യങ്ങൾ കാരണം ബാലവേല ചെയ്യേണ്ടി വന്ന കൂട്ടുകാരെ പറ്റിയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ കണ്ടിട്ടും ഉണ്ടാകും. പക്ഷേ പേടി കൊണ്ടോ നിസ്സംഗത കൊണ്ടോ ഒന്നും അത് മുതിർന്നവരോട് പറയാറില്ല, അധികാരികളോടൊന്നും ചെന്ന് പറയാറില്ല. മൂത്തവരോടൊന്നും പറഞ്ഞിട്ട് അതിന് എന്തിനു നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നൊരു അവസ്ഥ വരും.
0: പ്രായം അങ്ങനെയാണല്ലോ, അവർക്ക് ഭയമായിരിക്കുമല്ലോ എല്ലാവരും.
1: അതെ അതെ അതെ. അപ്പൊ ഈ എല്ലാ വർഷവും June 12 ഈ ദിനം ആചരിക്കുന്നത്. 2002 രാജ്യാന്തര തൊഴിൽ സംഘടന ILO ഈ ദിനം ആചരിക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് ILO. ബാലവേലയ്ക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി സർക്കാരുകൾ, തൊഴിലുടമകൾ, പൊതുജനങ്ങൾ എന്നിവരെ അണിനിരത്തുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഈ ബാലവേലയുടെ സാഹചര്യം നിങ്ങളിപ്പോൾ നേരിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് അനുഭവിച്ചറിയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ 1098 എന്ന നമ്പറിലോ വിളിച്ച് പറയാവുന്നതാണ്. കാരണം അവരുടെ ഒരു ജീവിതം നല്ല രീതിയിൽ ആവാൻ വേണ്ടി, കാരണം ആ കുട്ടികളെ ചിലപ്പം തട്ടിക്കൊണ്ടുവന്നാകാം, വേറെ എന്തെങ്കിലും
0: അറിയാതെ അവിടെ നിന്നുള്ളൊരു മോചനം നമ്മളുടെ കൈകൊണ്ടാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമാണ്.
1: അപ്പം ആ ഒരു കാര്യം കാണുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇങ്ങനെ ബാലവേല കാണുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ 1098 എന്ന നമ്പറിലോ വിളിച്ച് നിങ്ങളത് പറയുക. കാരണം അതിൽ കണ്ണടക്കരുത്. കാരണം പലപ്പോഴും ചിലപ്പം ആ ഒരു കുട്ടിയുടെ നന്മ അല്ലെങ്കിൽ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, നല്ലൊരു ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും.

0: പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് സാധാരണ വീട്ടമ്മ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരും. ഇപ്പം ഇത് സാധാരണ ഇപ്പം പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത് ഹൗസ് വൈഫ് എന്നുള്ള,
1: ഇപ്പോഴും ആ വിളിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല.
0: പക്ഷേ അതൊക്കെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്.
1: ഇപ്പം മാറ്റം പറയൂ.
0: കുടുംബനാഥയുടെ സേവനത്തിന്റെ മൂല്യം എത്രയാണ് കണക്കാക്കുന്നത്? ഇപ്പം ഞാൻ കുടുംബനാഥയാണ്, സെമി ഇപ്പൊ കുടുംബനാഥയാണ്. അപ്പം എന്റെ സേവനത്തിന് വീട്ടില് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എത്ര രൂപയാണ് കണക്കാക്കുന്നത് ഒരു മാസം?
1: ആര്
0: തരുന്നില്ല, എന്നാലും കണക്കാക്കുന്നത് എത്രയാണ്
1: ഒരു മാസം?
0: എത്ര രൂപയുടെ ജോലി ചെയ്യും എന്നുള്ളതാണ്.
1: അതിപ്പോ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോവുള്ളൂ.
0: അല്ല, എന്തായാലും പറയൂ ഒരു എക്സാമ്പിൾ. ഇപ്പൊ ശ്രോതാക്കൾക്ക് അവരുടേതായ അഭിപ്രായമുണ്ട്.
1: മിനിമം ഒരു ഒരു ഒരു 20 രൂപ, 20,000 രൂപ എങ്കിലും തരേണ്ടതല്ലേ?
0: തീർച്ചയായും. കാരണം വീട്ടിൽ കുടുംബനാഥയുടെ സേവനത്തിന്റെ മൂല്യം പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപയെങ്കിലും വേണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു അപകട മരണ കേസായിരുന്നു ആ കേസിൽ. ഇതിനകത്തിരുന്നിട്ട് വളരെ തുച്ഛമായ ഒരു തുകയാണ് ആദ്യം കൊടുത്തിരുന്നത്. പക്ഷെ അത് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മാറ്റിയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി, കാരണം 30,000 രൂപ കണക്കാക്കി കൊണ്ടുള്ള ഒരു കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾക്ക് പണപരമായ മൂല്യം നിശ്ചയിക്കുന്നതിനപ്പുറം അതിനെ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതാക്കാനാണ് കോടതിയും ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മനോഭാവങ്ങളിൽ മാറ്റം വന്നിട്ടുള്ളതിന്റെ ഒരു കാര്യമാണ്. വീട്ടുകാര്യങ്ങൾ നിർവഹിക്കുന്ന വിവാഹിതയെ ഇപ്പോൾ ഹൗസ് വൈഫ് എന്നല്ല ആക്ച്വലി വിളിക്കേണ്ടത്,
1: പിന്നെന്താണ്
0: ഹോം മേക്കർ എന്നാണ് വിളിക്കേണ്ടത്. ഇനി ആരെങ്കിലും ഹൗസ് വൈഫ് എന്നെങ്ങാനും വിളിച്ചാലോ? ഹൗസ് വൈഫ് അല്ലേന്ന് ചോദിച്ചാൽ ഹോം മേക്കർ എന്ന് പറയണം തിരിച്ച്. അപ്പം ഇതില് സംഭവം നടന്ന സംഭവം വെച്ചാൽ 2001 വാഹനാപകടത്തിൽ മരിച്ച ഒരു 35-കാരിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുക 8.43 ലക്ഷം രൂപയിൽ നിന്ന് 62.77 ലക്ഷമാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് സുപ്രീം കോടതി. ഇതൊരു വാഹനാപകടത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവം. അതിന് ഈ ഒരു പ്രതിമാസം ചുരുങ്ങി 30,000 രൂപ കണക്കാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഒരു വീട്ടുജോലി പോലെ അല്ല, നമ്മുടെ ഹോം വർക്കേഴ്സ്. കാരണം നമ്മളെ ഹോമിനെ തന്നെ നന്മയുള്ള ഒരു പ്രതീകമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദരിക്കപ്പെടേണ്ടതാണ്. അപ്പം എല്ലാ ഹോം മേക്കേഴ്സ് ഇനി ആ ഒരു ഹൗസ് വൈഫ് അല്ലേ എന്നുള്ള വിളി മാറ്റിയിട്ട്
1: കേട്ടിരിക്കുന്ന വീട്ടമാരെല്ലാരും ശ്രദ്ധിച്ചോളൂ കേട്ടോ, നമ്മള് ഹൗസ് വൈഫ് അല്ല
0: ഇനി മുതൽ, നിങ്ങൾ ഹോം മേക്കേഴ്സ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പേര് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക.
1: പുരുഷന്മാർ അംഗീകരിക്കുവോ എന്തോ,
0: എല്ലാവരും അംഗീകരിക്കും. നമ്മൾ പറയുമ്പോൾ കാഴ്ചപ്പാട് മാറ്റിയില്ല, സ്ത്രീ പുരുഷ ഭേദമന്യേ. കാരണം നമുക്കിപ്പം എല്ലാവരും അമ്മയാണ് നന്മ എന്ന് കരുതുന്നവർ തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീക്ക് ആ ഒരു ജോലി ചെയ്യുന്നത് അതങ്ങനെ ഒരു പുരുഷനും അത് അംഗീകരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും
1: അംഗീകരിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഒരു പുരുഷന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം.
0: ശരി, അപ്പം നമുക്ക് എന്തായാലും ഹോം മേക്കർ അടുത്ത ഗാനത്തിലേക്ക്.
1: ആ ഗാനം പറയുന്നതിന് മുമ്പ് നമ്മളുടെ ഗെയിം പറയണ്ടേ?
0: ആ ഗെയിം തയ്യാറാണോ? പറഞ്ഞോളൂ.
1: അപ്പോ ഗെയിം വേറൊന്നും അല്ല, നമ്മള് സാധാരണ ചോദിക്കാറുള്ളത് പോലെ തന്നെ ക്വിസ് ആണ്, കറന്റ് അഫേഴ്സ് ആണ്. കുറച്ച് നല്ല നല്ല ചോദ്യങ്ങൾ ഉണ്ടാവും, വളരെ എളുപ്പമാണ്. അപ്പോ അതിന് ചോദിക്കാം. ചോദിക്കുമ്പോ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ട് വിളിക്കണം.
0: ഇവിടെ വിളിക്കേണ്ട നമ്പർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാട്സപ്പിൽ ഇങ്ങോട്ട് മെസ്സേജ് വന്നു, സിമി അല്ലേ, ഞങ്ങൾക്കറിയാം പ്രശ്നം ഒത്തിരി എളുപ്പമുള്ളതെന്ന് പറഞ്ഞിട്ട് അവസരം പാടുള്ളതെല്ലാം ചോദിക്കാൻ വേണ്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വാട്സപ്പിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ട, ഇത്തവണ എല്ലാ സിമി അല്ല, ഈ സിമി അത് വേറെ സിമി.
1: ഞാൻ പാവമാണ്, അവർക്ക് അറിയാം ഞാൻ പാവമാണ്.
0: വളരെ ചെറിയ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് സിമി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിക്കേണ്ടത്, ഈ ഒരു പ്രശ്നം ഒത്തിരി പങ്കെടുക്കാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറാണ്.
1: അതെ, 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
0: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: അപ്പൊ ഒരു പൂരത്തിന്റെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്, ഒരു പൂരാഘോഷം തന്നെയായിരുന്നു.
1: തീർച്ചയായും പല ലിസണേഴ്സും അതുപോലെ തന്നെ നമുക്കിപ്പോൾ അയച്ചിട്ടുണ്ട്. കാരണം ഈ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട റേഡിയോയിലൂടെ കേൾക്കുമ്പോഴേക്കും വളരെയധികം സന്തോഷം എന്നുള്ളത്.
0: നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയ. ഒരു ഉത്സവത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് ആ ഒരു വൈബ് മുഴുവനും ആസ്വദിക്കാൻ പറ്റി എന്നാണ് പറയുന്നത്.
1: തീർച്ചയായും, കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഈ മഴക്കാലാകുമ്പോഴേക്കും ഈവനിങ് ഒരു ഒരു ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ, അതിനോടൊപ്പം നല്ല എന്തെങ്കിലും സാധനങ്ങൾ, സ്നാക്സ്.
0: അയ്യോ, നമ്മൾ ചായ കുടിച്ചില്ല.
1: ചായ കുടിച്ചില്ല. ഞാൻ വന്നപ്പോഴേക്കും നമ്മുടെ സുന്ദരൻ ചേട്ടൻ പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ വടാപ്പാവ് കഴിച്ചിട്ടുണ്ടോ?
0: ആ വടാപ്പാവ്, എനിക്ക് വടാപ്പാവ് എന്ന് പറയുമ്പോ മറ്റേ പുതിയ സിനിമ ഉണ്ടല്ലോ നമ്മുടെ സർവമായയിലെ, അതില് ഒരു ഡയലോഗുണ്ട് നിവിൻ പോളി എന്നായിരുന്നു അതിനൊരു ഒരു രസമായിരുന്നു. അത് വടയിൽ ഈ വടാപ്പാവ് എന്നായിരുന്നില്ല അതിൽ
1: പറയുന്നത്. പാവമായിട്ടുള്ള വടയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, വടാപ്പാവ് എന്ന് പറയുന്ന
0: ഇത് പറയൂ, ഇത് പറയൂ.
1: ഇത് വളരെ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയാം. നമ്മളെ വടാപ്പാവ്, ഇന്ത്യയിലെ വടാപ്പാവ്, അതായത് ആ വടാപ്പാവിന് രാജ്യാന്തര തിളക്കമാണ് ലഭിച്ചിട്ടുള്ളത്. ആ വടാപ്പാവിന് രാജ്യാന്തര തിളക്കം കിട്ടിയിട്ടുണ്ട്. അതായത് 20 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു വടാപ്പാവ് കഴിക്കാൻ വേണ്ടി. ബോംബെ പോയാല് വടാപ്പാവ് ഭയങ്കര ഫേമസ് ആണ് തിരിച്ചെടുത്തിട്ട്. അപ്പം അത് രാജ്യാന്തര പട്ടികയിൽ കയറിയിരിക്കുകയാണ്. പ്രശസ്ത ഫുഡ് ഗൈഡ് ടേസ്റ്റ് അറ്റ്ലിസ്റ്റ് തയ്യാറാക്കി ലോകത്തെ ഏറ്റവും മികച്ച സാൻഡ്വിച്ചുകളുടെ പട്ടികയിലാണ് ഈ ദാദറിലുള്ള ഒരു കടയിൽ ഉണ്ടാക്കുന്ന ഈ വടാപ്പാവ് 25 സ്ഥാനം നേടിയത്. ഉരുളക്കിഴങ്ങ് മസാല ചേർത്ത് മുരിച്ചെടുത്ത ഉരുണ്ട പോലെ ഒരു ബോണ്ട പോലുള്ളൊരു ഭാഗമാണ് വടാപ്പാവിലെ വട. മൃദുവായ പാവാണ് ഈ അവിടെ ഉണ്ടാക്കുന്ന, ബോംബെയിൽ ഉണ്ടാക്കുന്ന വടാപ്പാവിന്റെ പ്രത്യേകത. ക്യാരറ്റ് വെളുത്തുള്ളി ചട്നി കൂടി അതിന്റെ കൂടെ തരും. അപ്പം രുചി അതിദ്രോ കേട്ടോ.
0: അല്ല വായിക്കണം എന്നില്ലാന്ന് പറഞ്ഞു.
1: ഇത്രയും കൊണ്ടാണ് തോപ്പിച്ച ആരെന്നറിയാമോ, തുർക്കിയുടെ ടോമ്പിക് ഡോണ്, വിയറ്റ്നാമിന്റെ ബാൻമി തുടങ്ങിയ വില കൂടിയ സാൻഡ്വിച്ചുകളോടാണ് 20 രൂപയുടെ വടാപ്പാവ് നേട്ടം ഉണ്ടാക്കിയത്. ഈ 1966 ഇവിടെ ഈ ബോംബെയിലെ അശോക് നഗറില് ഈ ഒരു കട വടാപ്പാവ് സ്റ്റാൾ ആരംഭിച്ചത്. ഈ മില്ലുകളിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഫസ്റ്റ് ഇത് തയ്യാറാക്കിയത്. ആ ഒരു പലഹാരം ജനപ്രിയമായതോടെ 6 പതിറ്റാണ്ടിടെ വടാപ്പാവിനൊപ്പം ആ സ്റ്റാളും വളർന്നു. ഇപ്പം വിദ്യാർത്ഥികളും സെലിബ്രിറ്റികളും ഒക്കെ എപ്പോഴും ഈ വടാപ്പാവ് കഴിക്കാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ രാജ്യാന്തര തിളക്കമുള്ള വടാപ്പാവാണ്
0: ഇത്. എന്നോട് പറയണ്ടായിരുന്നു ഈ അവസരത്തില്, പറയണ്ടായിരുന്നു.
1: അല്ല, അത് ആ വടാപ്പാവ് ഒന്ന് കഴിച്ചു നോക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ,
0: ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറയണ്ടായിരുന്നു പറഞ്ഞത്.
1: ഈ സമയം അല്ല, ഇന്നലും അങ്ങനെ ഇത്രയൊക്കെ ഉള്ള ഇത്രയും ചട്നി, വെളുത്തുള്ളി അതുപോലെ തന്നെ ക്യാരറ്റ് ഉള്ള ചട്നി.
0: ഇത് കേട്ടിരിക്കുന്ന പലർക്കും കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ ട്രാവൽ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ വിശന്നിരിക്കുകയാണെങ്കിൽ നമുക്കും കഴിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും.

0: അപ്പൊ അങ്ങനെ ടെൻഡൻസി ഉണ്ടെങ്കിൽ വേഗം പോയി കഴിച്ചോളൂ
1: കേട്ടോ. ഒപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ഇവിടെ തയ്യാറാണ്. വിളിക്കേണ്ട നമ്പർ
0: 04-24-24-2-01-01. അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് നേരത്തെ കട്ടായിപ്പോയി തോന്നുന്നു, അതുകൊണ്ടാണ് പിന്നെ കണക്ട്.
1: രണ്ടുപേരും വിളിക്കുമ്പോ എല്ലാരും കൂടി ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൂട്ടിമുട്ടി
0: ക്ലാഷായി
1: പോകുന്നതാണ്. അപ്പൊ നിങ്ങള് വിളിക്കേണ്ടത് കൃത്യമായി വിളിക്കുക, കാരണം വിളിക്കേണ്ട നമ്പറില് 04-84-24-2-01-01 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അപ്പൊ വിളിച്ചിട്ട് നമ്മുടെ കൊച്ചു കൊച്ചു ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങള് സപ്പോർട്ട് ചെയ്ത് ഉത്തരം പറയുക. നിങ്ങൾ ചെറിയ ചെറിയ ചെറിയ ക്ലൂ ഒക്കെ
0: തരാം, ചോദിച്ചാ മതി, തരും.
1: പിന്നെ ഇപ്പം ഈ വീക്കെൻഡ് ആണ്, വീക്കെൻഡ് ആകുമ്പോൾ തന്നെ ഒത്തിരി ചിത്രങ്ങൾ റിലീസിന് വരുന്നുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങളും ഇപ്പം ഒ ടി ടിയിലേക്ക് എത്തുന്നുണ്ട്. അതിലിപ്പം ഹിറ്റായ ചിത്രങ്ങളുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സന്റെ ഒരു പടം വരുന്നുണ്ട്. യുവാക്കളുടെ മനസ്സിൽ ബൂൺവാക്ക് ചെയ്ത് കയറിയതുപോലെ ബോക്സ് ഓഫീസിൽ ഒരു ഭയങ്കര പ്രകമ്പനം തന്നെ തീർത്തതാണ് മൈക്കിൾ ജാക്സന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമ മൈക്കിള്. എനിക്കൊന്ന് $700 million അപ്പുറമാണ് ഇതിന്റെ ഇതുവരെയുള്ള ഒരു കളക്ഷൻ തന്നെ പോയിരിക്കുന്നത്. അതിപ്പോ ഒ ടി ടിയിൽ വരുന്നുണ്ട്, അതിനുവേണ്ടി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ തമിഴ് ചിത്രവും മലയാള ചിത്രവും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതിനൊക്കെ നമ്മൾ വെയിറ്റിംഗ് ആണ്.
0: അതിനോടൊപ്പം തന്നെ നമുക്കൊരു കോളും എത്തിയിട്ടുണ്ട്.
1: ശരി, ആരാണ് ആ കോളർ എന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്, ആരാണിത്?
0: ആരാണ്? ജോസഫ്. എവിടുന്ന വിളിക്കുന്നേ? അരൂർ. ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ അരൂര്? ആണോ? ഇന്ന് തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നില്ലേ പൊതുവേ? പിന്നെയും ഇടക്കിടക്ക് എന്നാലും തുണി ഉണങ്ങാനായിട്ട് ഉണങ്ങി കിട്ടാനുള്ള ഒരു സമയം തരുന്നുണ്ടല്ലോ അല്ലെ? ശരിക്കും മഴക്കാലമായ ഒരു കലാപരിപാടിയാണല്ലേ ഇത്. നല്ല എക്സസൈസാ അല്ലെ?
1: ജോസഫ് എന്താ ചെയ്യുന്നേ? അരൂരെന്ന് കേൾക്കുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ സമയം, നമ്മൾ ഏറ്റവും അവസാനം ഞാൻ ആലപ്പുഴയിൽ നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴേക്കും അരൂർ എത്തുന്നതിന് മുമ്പ് 2 kilometers എത്തുന്നതിന് മുമ്പ് മൊത്തം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാലും റെഡ് അലേർട്ട് തന്നെ ആയിരിക്കും തിരിച്ച് ആ ഒരു 2 sides നിന്ന് വരുമ്പോഴേ. ഇപ്പൊ എങ്ങനെ ബ്ലോക്കൊക്കെ ഇപ്പൊ കുറഞ്ഞു? അതില് വാഹനങ്ങൾ വേറെ റോഡിൽ നിന്നും അപ്രോച്ച് റോഡിൽ നിന്നും കയറി വരുന്നതിന്റെ ഒരു ഇതും കൂടി ഉണ്ടല്ലേ. അപ്പൊ എത്രയും പെട്ടെന്ന് അവിടുത്തെ ബ്ലോക്കൊക്കെ മാറട്ടെ, നമ്മളും പ്രാർത്ഥിക്കാം. ഇവിടെ സിമി കുറച്ച് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ അത് ചോദിച്ചോട്ടെ.
0: ഞാൻ ചോദിച്ചോട്ടെ, എളുപ്പമാണ്. 2025 ഇക്കു തൊട്ടടുത്ത ഇക്കഴിഞ്ഞ 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർ? രക്ഷയില്ല. ഞാനൊരു ക്ലൂ തരട്ടെ, തമിഴിലാണ്. അദ്ദേഹത്തിന്റെ ഒത്തിരി പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്, പാട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, തമിഴിലാണ്. പറയാൻ പറ്റുമോ? ജ്ഞാനപീഠ പുരസ്കാരം ഈ അടുത്ത, ഈ കഴിഞ്ഞ 2025 അല്ല അല്ല അല്ല അല്ല അല്ല അല്ല അല്ല ഇത്രയും ഞാൻ പറയട്ടെ. വൈരമുത്തു. അയ്യടാ, ഇപ്പൊ കേട്ടിട്ടുണ്ടെന്നല്ലേ? ആ ചിരിയിൽ എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തായാലും ഞാൻ വൈരമുത്തിന് ഒരു നല്ല പാട്ട് വെച്ചുതരട്ടെ. അപ്പൊ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, വിളിക്കാറുണ്ടല്ലോ. ഞങ്ങളോടൊപ്പം ഉണർന്ന് ഞങ്ങളോടൊപ്പം ഉറങ്ങുന്ന ആളാണ് അല്ലേ? ഞാൻ ഉറങ്ങില്ല, നിങ്ങളെ പിറ്റേ ദിവസം വിളിച്ചുണർത്താൻ ഞാൻ ഇവിടെ ഇരിക്കും.
1: ഒത്തിരി സന്തോഷം ജോസഫേട്ടാ, ഇനിയും വിളിക്കുക, ഇനി നമ്മളോടൊപ്പം കൂട്ടുകൂടുക.
0: ഒറ്റയ്ക്കല്ലോ, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ. ഓക്കെ,
1: ഞങ്ങളുടെ റേഡിയോയുടെ ഒപ്പം എന്തായിരുന്നാലും ജോസഫേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടല്ലോ, നമ്മളും കൂടെ ഉണ്ടല്ലോ ജോസഫേട്ടനോടൊപ്പം.
0: ഓക്കെ, അപ്പൊ ഇടയ്ക്കിടക്ക് ഇടയ്ക്കിടക്ക് സംസാരിക്കാം കേട്ടോ.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും
0: ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് കൊടുത്തേനെ, വരുമ്പോ എന്തായാലും വിളിച്ചു പറഞ്ഞേക്കാം അല്ലെങ്കിൽ. ഓക്കെ,
1: താങ്ക് യു ജോസഫ് ഏട്ടാ.

0: ജോസഫേണാണ് വിളിച്ചത്. എന്തായിരുന്നാലും വൈരമുത്തു എന്നുള്ള ഉത്തരം അദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റിയില്ല. എന്തായിരുന്നാലും എവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്?
1: വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ കിട്ടുന്നത്. എല്ലാരും വിചാരിക്കും ഞാൻ ഭയങ്കര ബുദ്ധിമതിയാണ്, പക്ഷെ അല്ല. ഞാൻ ഒരു ബുദ്ധിമതിയും അല്ല.
0: ഇനി എത്ര ചോദ്യങ്ങളാണ്
1: കയ്യിലുണ്ട്? ഇഷ്ടം പോലെ
0: ചോദ്യം വെറുതെ ചോദ്യം ഞാൻ പറയുമ്പോ കേട്ടപ്പം നമുക്ക് ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നത് വളരെയധികം നല്ല കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, 0484-24-2-8-1-0-1 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു കോളർ ഇപ്പോൾ നമ്മൾ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ,
0: അതെ അതെ അതെ അതെ,
1: ആരാണ്?
2: ഞാൻ സായി കൃഷ്ണ.
1: സായി കൃഷ്ണ, എവിടുന്ന വിളിക്കുന്നേ?
2: തൃശ്ശൂർ ജമ്പുച്ചേവാകം.
0: ആ സായി കൃഷ്ണ, എന്ത് ചെയ്യുന്നു മോനെ?
2: പഠിക്കുന്നു.
0: എത്രാം ക്ലാസ്സിലാണ്?
2: 9th.
0: ഓക്കെ, എങ്ങനെ സ്കൂളൊക്കെ തുറന്നിട്ട് അടിച്ചു പൊളിയാണോ?
2: ആ കുഴപ്പമില്ല.
0: ഒരുപാട് പഠിക്കാനുണ്ടോ ഇപ്പോ?
1: പിന്നെ
0: ഏത് സിലബസാ? ഏത് സിലബസാണ് പഠിക്കുന്നേ? സ്റ്റേറ്റ് തന്നെയാണ്. ഓക്കെ,
1: എന്നാ നീ എന്താ പഠിച്ചത്? ഇന്ന് എന്താ പഠിച്ചതെന്ന് പറയ്. നീ കൊറേ പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, പറ.
0: ടീച്ചറാണ്
2: പ്രതിരിക്കുന്നത്.
1: മലയാള സെക്കൻഡ് പഠിച്ചു. എന്താ പറഞ്ഞ, എന്തായിരുന്നു അത്? പാടെന്തായിരുന്നു, പറ. കത്തുണ്ടാക്കിയോ? നാളെ എന്റെ അഡ്രസ്സിലേക്ക് അയക്കണം ഇവിടുത്തെ. പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി. ആഹാ, അത് കൊള്ളാം. അച്ഛനും വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും കത്ത് എഴുതി. നാളെ ഇനിയപ്പോ അവർക്ക് തന്നെ കിട്ടും. അപ്പൊ നിന്നെ കൊണ്ട് തന്നെ പഠിച്ചു വായിപ്പിക്കും അത്. അത്
2: കൊള്ളാം.
1: ആണോ? അടിപൊളിയാണല്ലോ, നല്ല പ്രവർത്തനങ്ങളൊക്കെ ആണല്ലോ.
0: തീർച്ചയായും, കാരണം നമ്മള് കത്ത് എന്നുള്ള സംഭവമേ ഇപ്പൊ പുതിയ ആൾക്കാർ കൂടുതലൊന്നും ഉപയോഗിക്കാതിരുന്നില്ല. എല്ലാവരും വാട്സപ്പും അല്ലാത്ത രീതിയിലൊക്കെ വിളിക്കുമ്പോഴേക്കും ഇമെയിലൊക്കെ അയക്കുമ്പോഴേക്കും കത്തിന് ആ ഒരു പ്രയോജനം നൽകുന്ന രീതിയിൽ ടീച്ചർമാര് എന്തായാലും കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ടീച്ചർമാർക്ക് വലിയൊരു കൈയടി.
1: അത്രേ ഉള്ളൂ. അതെ അതെ അതെ, കറക്റ്റ് ആട്ടോ.
0: അപ്പം മോനെ, സായി, മഴയുണ്ടോ അവിടെ തൃശ്ശൂര്? മഴക്കാറുണ്ട്. ആ
1: പറഞ്ഞു വിടണോ മഴയെ? നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. മഴ ഉണ്ടെങ്കിലേ, നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ചെലപ്പോ തരൂ കേട്ടോ, പേടിക്കണ്ട. ആടോ,
2: 4 മണിക്ക് 10 മണിക്ക്
1: പാവം. ഇപ്പൊ കേക്കണ്ടാവെങ്കിൽ പാവം കളക്ടറിന്. നിനക്ക് ഇനി നാളെ തരൂ കേട്ടോ മഴ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഈ ചോദ്യം ഞാൻ പറയട്ടെ. ഈ ആറളം വന്യജീവി സങ്കേതം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലേ? അത് ഇനി തൊട്ട് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് അതിന്റെ പേരെന്ന് പറയാമോ? പുതിയതായിട്ട് അറിയപ്പെടുന്നത് ഏത് പേര്? ആ കേട്ടിട്ടുണ്ട്. ആ അയ്യോ, സമയം എടുത്തു മതി, വിഷമിക്കണ്ട, പേടിക്കണ്ട, എങ്ങും പോകും.
0: ആലോചിച്ച് പറഞ്ഞാ മതി. ആറളം വന്യജീവി സംഗീതം ഇനി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: അത് വേറൊരു പേരിലാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. ആലോചിച്ചോ. അല്ല, ഫോൺ കട്ട് ചെയ്തിട്ട് ആലോചിക്കാൻ പോവാണോ?
0: ടീച്ചറും കുട്ടിയും കൂടി രണ്ടുപേരും കൂടി ആലോചിച്ച് തീർന്നിരുന്നെങ്കിൽ ഇതിനൊരു ഉത്തരം കിട്ടുമായിരുന്നു.
1: ഞാനൊരു പാട്ട് കേട്ടിട്ടൊക്കെ വരായിരുന്നു.
0: ആറളം,
1: ആരവല്ല, ആറളം. പോട്ടെ, ഞാൻ ആ ചോദ്യം വിട്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് ഏത് ജില്ലയാണെന്ന് നീ പറഞ്ഞാ മതി. ഒരു എക്സ്ക്യൂസ് വന്നു നിനക്ക്. ആരുമില്ല അവിടെ സഹായിക്കാനായിട്ട്, പാവം. മിടുക്ക, അത് കണ്ണൂരാണ്. ആര് പറഞ്ഞു വന്നു അറിയാമോ? പേരൊക്കെ അറിയില്ല. അയ്യടാ, ആ കുഴപ്പമില്ല കുഴപ്പമില്ല. അതേ കണ്ണൂരാണ് ആറളം. അത് പുതിയതായിട്ട് ഇനി അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സംഗീതം എന്നാണ്. അതന്നെ അതന്നെ അതന്നെ അതന്നെ. പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടിയില്ല അല്ലേ? സാരില്ല, ഇനിയിപ്പം

0: മറക്കരുത്. ഓക്കെ,
1: കുഴപ്പമില്ല സായി കൃഷ്ണ. എന്തായിരുന്നു ഇപ്പം കാര്യം?
0: എന്തോ
2: എത്ര വാച്ചിങ് ഉണ്ടെന്ന്
0: മനസ്സിലായില്ല. എത്ര
2: വാച്ചിങ്
1: വ്യക്തമായില്ല സായി.
0: എത്ര ലൈവില് എത്ര വാച്ചിങ്ങോ? ഇത് ലൈവിൽ പോണ വേറൊന്നുമല്ല, ഇത് റേഡിയോ ആണ്.
1: ആ, ഇത് പ്രക്ഷേപണം നടക്കുമ്പോഴേക്കും എത്ര ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പം എന്റെ ഇത് എത്ര പേര് കേട്ടോണ്ടിരിക്കുന്നു, എത്ര ശ്രോതാക്കൾ കേട്ടോണ്ടിരിക്കുന്നു സായി ഉദ്ദേശിക്കുന്നത്?
0: ആ, പ്രക്ഷേപണമല്ല ഇത് നമ്മളുടെ.
1: അപ്പം അതായിരിക്കും കാരണം. അപ്പൊ ആ ലൈവിൽ എത്ര പേരാണെന്നുള്ള സംഭവമാണ് ഇന്നെ തിരഞ്ഞിട്ട് നോക്കുന്നത് തിരിച്ച്. അപ്പൊ നമ്മുടെ റേഡിയോ ശ്രോതാക്കൾ ഇപ്പം ഡയറക്റ്റ് റേഡിയോ വഴി കേൾക്കുന്നുണ്ട്, ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് വഴി കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഡാറ്റ കിട്ടൂ. എന്തായിരുന്നാലും സായി, അതൊക്കെ കിട്ടുമ്പോൾ അടുത്ത തവണ കോൾ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇനിയും വിളിക്കണം കേട്ടോ, മെഡിക്കലായിട്ട് പഠിക്കുക. ഇനിയും വിളിക്കുക.
0: ചെമ്പരത്തിയോ? എന്തായാലും ഞാൻ പാട്ട് വെച്ച് തരാം, നോക്കട്ടെ കേട്ടോ. ചെമ്പരത്തിയൊക്കെ ഞാനൊന്ന് തപ്പി പിടിച്ചെടുത്തിട്ട് വരാം.
1: ശരി സായി, ഓക്കെ, വീണ്ടും വിളിക്കാം.
0: ഓക്കെ.
1: എന്തായിരുന്നാലും സായിന്റെ അടുത്ത് ആറളത്തിന്റെ കാര്യം ചോദിച്ചിട്ട് ഇരുന്നിട്ട് മൊത്തം ചെമ്പരത്തി വെക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ ടീച്ചർ ഇനി ചെമ്പരത്തി വെക്കുമെന്നുള്ളൂ.
0: ഞാൻ മിക്കവാറും ചെവിയിൽ ചെമ്പരത്തി വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. എന്തായാലും അവൻ പറഞ്ഞത് എനിക്ക് മുഴുവനായിട്ടും കിട്ടിയില്ലെങ്കിലും ചെമ്പരത്തിലെ പാട്ട് എന്തായാലും തപ്പി പിടിച്ച് കൊടുക്കാവുന്നതാണ് അല്ലെ?
1: അതെ, തീർച്ചയായും. അപ്പം ഇനിയും നമ്മുടെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0484 2428 1 0 1 എന്ന നമ്പറിലേക്ക്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: ആറ് മണി കഴിഞ്ഞിട്ട് 17 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫുട്ബോൾ ഒക്കെ എല്ലാവരും കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു മലയാളി കൂടി ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിന്റെ
0: ഭാഗമാകുന്നു.
1: അതിന്റെ പേര്
0: തഹസിൻ. ഖത്തറിനാണ് കളിക്കുന്നതെന്ന് എനിക്കറിയാം.
1: ഓക്കെ, അതെ അതെ അതെ അതെ.
0: ഈ അടുത്ത്

0: ായിട്ട് എല്ലാവരും പറയുന്നത് കണ്ടായിരുന്നു, കേട്ടായിരുന്നു, വായിച്ചായിരുന്നു, അറിഞ്ഞായിരുന്നു.
1: അങ്ങനെ ലോകകപ്പിൽ കളിക്കാൻ ആദ്യമായിട്ട് ഒരു മലയാളിയും കൂടി കിട്ടിയിരിക്കുകയാണ്. ഖത്തറിന്റെ 26 ഫുട്ബോൾ ലോകകപ്പ് ടീമിലെ കണ്ണൂരുകാരൻ തഹ്സീൻ മുഹമ്മദും ഇനി ഇറങ്ങുന്നുണ്ട്. അപ്പം ഖത്തറിന്റെ കളിയാണെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് മലയാളിക്ക് അഭിമാനമാണ് അങ്ങനെ ഒരാൾ കളത്തിൽ ഇറങ്ങുന്നത്. തീർച്ചയായും കാരണം
0: തീർച്ചയായിട്ടും
1: പക്ഷേ ഇതൊക്കെ നമുക്കിത് പറയുമ്പോഴേക്കും ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ടീം ലോകകപ്പ് കളിക്കുന്ന ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ?
0: ഫുട്ബോൾ അല്ലേ? ഓ, എത്ര എത്ര ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് അതല്ലേ? നമ്മളുടെ എന്നത്തെയും ഒരു സ്വപ്നമാണത്.
1: പക്ഷേ എന്നത്തെ സ്വപ്നം എന്ന് പറഞ്ഞാല് അതിനകത്തൊരു കഥയുണ്ട്. ആക്ച്വലി ഇന്ത്യ കൈവിട്ട ഒരു ലോകകപ്പുണ്ട്. ലോകകപ്പിന് ഇന്ത്യക്ക് യോഗ്യത കിട്ടിയിട്ടുണ്ടായിരുന്നു. യോഗ്യത നേടിയിട്ടും ഇന്ത്യൻ ഫുട്ബോൾ ടീം 1950 ലോകകപ്പ് കളിച്ചിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ആ ഫിഫ ലോകകപ്പിലേക്ക് ദേശീയ ടീമിനെ അയക്കുക എന്നത് ഫുട്ബോൾ പ്രേമികളായ ഇന്ത്യക്കാരുടെ ഇതുവരെ നടക്കാത്തൊരു സ്വപ്നമാണ്. പക്ഷെ അത് 1950 അങ്ങനെ ഒരു ചാൻസ് കിട്ടി, ഒരു അസുലഭ അവസരം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രസീലായിരുന്നു ആ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത്. ഒരു അനിശ്ചിതത്വം നിറഞ്ഞതായിരുന്നു അക്കാലം. പല ടീമുകളും യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് പിന്മാറുകയും പല ടീമുകളും ഉൾപ്പെടുകയൊക്കെ ചെയ്തു. ആ ലോകകപ്പില് ഇന്ത്യ ഫൈനൽ റൌണ്ടിൽ ഇടം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റലി, സ്വീഡൻ, പരാഗ്വേ എന്നിവരുൾപ്പെട്ട ഗ്രൂപ്പിലായിരുന്നു സ്ഥാനം. എന്നാൽ ഇന്ത്യൻ ടീം ബ്രസീലിലേക്ക് പോയില്ല. അത് തന്നെ അതിനെപ്പറ്റി കുറെ അഭ്യൂഹങ്ങൾ, ഒരുപാട് കഥകൾക്കുമൊക്കെ അത് വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ബൂട്ടിടാതെ കളിക്കാൻ ഫിഫ അനുവദിക്കാത്തതിലാണ് ഇന്ത്യ പിന്മാറിയതെന്നായിരുന്നു വ്യാപകമായി പ്രചരിച്ച കഥകളിൽ ഒന്ന്. 1948 ഒളിമ്പിക്സ് ഉൾപ്പെടെ ചില രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ബൂട്ടിടാതെയാണ് കളിച്ചിരുന്നത്. ഇതിനാൽ തന്നെ ഈ കഥയ്ക്ക് ഭയങ്കര വിശ്വാസമായി. പലരും പല കഥകൾ പറയുന്നുണ്ടെങ്കിൽ ഈ കഥയ്ക്ക് വിശ്വാസമായി. പക്ഷേ ഇന്ത്യ ലോകകപ്പിൽ പങ്കെടുക്കാത്തതിന് ഇതല്ല പ്രധാന കാരണമെന്നാണ് സ്പോർട്സ് പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. അന്ന് പോവാത്തത്, അതിന്റെ പിന്മാറ്റത്തിന്റെ പിന്നിൽ കാതലായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ബ്രസീലിലേക്കുള്ള യാത്രയ്ക്ക് ഭീമമായ ചെലവുണ്ട്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നട്ടതിരിയുന്ന ആ കാലഘട്ടമാണ്. ആ തയ്യാറെടുപ്പിലെ ആശങ്കകൾ, യാത്രാ ക്രമീകരണങ്ങളുടെ അപര്യാപ്തത, പിന്നെ ബ്രസീലിലെത്താൻ ആവശ്യമായ ദൈർഘ്യമേറിയ കപ്പൽ യാത്ര എന്നിവയാണ് ആ പിന്മാറ്റത്തിന് വഴിവെച്ചത്. ഇന്നുള്ള പ്രൗഢി ലോകകപ്പിന് അന്നുണ്ടായിരുന്നില്ല. അപ്പൊ അല്ലെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെയായിരുന്നാലും, കാരണം നമ്മൾ എല്ലാരും കൂടി ചേർന്നിട്ടാണെങ്കിലും ഇന്ത്യ അവിടെ കളിച്ചു. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ എല്ലാ ഗവൺമെന്റും എല്ലാം അത്രയും ശക്തമായതുകൊണ്ട് അവിടെ എത്തിച്ചിരിക്കും, അത്രയും ഫെസിലിറ്റി കൊടുത്ത് അവരെ എത്തിച്ചിരിക്കും. പക്ഷെ അന്ന് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ട്
0: കാലഘട്ടം എത്രയോ പുറകോട്ട് പോകണം ആലോചിച്ചു.
1: ആ അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് അന്ന് കിട്ടിയില്ല. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ 1950 നമ്മൾ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി അനിവാര്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് പിന്നെയും പിന്നെയും പിന്നെയൊക്കെ വരാനുള്ള
0: വെച്ചിട്ട് ബാക്കിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോഴേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമുക്കിപ്പോ മഴക്കാലമൊക്കെ ആണല്ലോ, നമുക്ക് ശരിക്കും മഴക്കാലം വരുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി വരുന്നത് ഈ മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടലൊക്കെയാണ്. അതൊരു ഭീകരാവസ്ഥ നമ്മള് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതില് ആ ഒരു മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തടയാനായിട്ട് ഒരു സാങ്കേതിക വിദ്യയുമായിട്ട് ഉള്ള മലയാളി ഗവേഷകർക്ക് പേറ്റന്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു സാങ്കേതിക വിദ്യയിൽ.
1: ഓക്കെ,
0: എന്താന്ന് വെച്ചാല് കേരളത്തിൽ തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന ഉരുൾപൊട്ടലുകൾക്കും മൺതിട്ടയുടെ ഇടിയലുകൾക്കും പരിഹാരമായിട്ടാണ് ഈ മലയാളി ഗവേഷകർ വന്നിരിക്കുന്നത്. ചരിഞ്ഞ പ്രദേശങ്ങളിലെയും റോഡ് വശങ്ങളിലെയും മണ്ണും കുന്നുകളും ഇടിഞ്ഞു പോകാതെ ശക്തിയോടെ നിലനിർത്തുന്നതിനുള്ള മെംബ്രെയിൻ കൺഫൈൻഡ് പ്രഷർ ഗ്രൗട്ടഡ് സോയിൽ നെയിൽ. ഓ, ഒരു വലിയൊരു വാക്കാണ്. എന്തായാലും ആ ഒരു ക്ഷമിക്കണം, ആ ഒരു ഇതിന് നൂതന സംവിധാനത്തിന് ഇന്ത്യക്ക് പേറ്റന്റ് കിട്ടിയിരിക്കുകയാണ്. അത് IIT പാലക്കാട് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ TK സുധീഷ്, കോതമംഗലം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സിവിൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ആൽഫ ലൂക്കോസ് എന്നിവരാണ് ഈ ഒരു മികച്ച നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോ സാധാരണ മൺതിട്ടകൾ ഇടിയാതിരിക്കാൻ മണ്ണിലേക്ക് ഇരുമ്പ് കമ്പികൾ ഇറക്കി അതിലേക്ക് സിമന്റ് മിശ്രിതം കടത്തിവിടുന്ന സോയിൽ നെയിലിംഗ് രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. പലപ്പോഴും മണ്ണിലെ വിടവുകളിലൂടെ ഈ മിശ്രിതം ഒലിച്ചു പോവുകയും ബലം കിട്ടാതെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് ഗവേഷകർ പ്രത്യേക തുണിത്തരങ്ങൾ കൊണ്ടുള്ള ഒരു കവചം ഈ ഒരു ഇരുമ്പ് കമ്പികൾക്ക് ചുറ്റും ഘടിപ്പിച്ചിട്ടുള്ളത്. പോളിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു കവചത്തിനുള്ളിലേക്ക് ഉയർന്ന സമ്മർദ്ദത്തിൽ സിമന്റ് മിശ്രിതം പമ്പ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് ഒലിച്ചു പോവാതെ ഒരു ബലൂൺ പോലെ വികസിക്കും. ഇത് മണ്ണിനടിയിൽ വലിയൊരു കോൺക്രീറ്റ് കുമിള രൂപപ്പെടുത്തുകയും ചുറ്റുമുള്ള മണ്ണിലേക്ക് നല്ല മർദ്ദം ചെലുത്തി അതിനെ കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഷർ ഗേജുകൾ ഉപയോഗിച്ചിട്ട് ഈ മർദ്ദം കൃത്യമായിട്ട് നിരീക്ഷിക്കാനും സാധിക്കും. മലയോര പാതകളിലെ മൺതിട്ട ഇടിഞ്ഞു വീഴുന്നത് തടയാനും റെയിൽവേ ലൈനുകളുടെ വശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ ഈ ഒരു നേട്ടം വളരെയധികം പ്രയോജനപ്പെടുമെന്നാണ് പറയുന്നത്.

0: ഡ്രൈവ് ടൈം മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ശ്രോതാക്കളും, ഇപ്പൊ മഴക്കാലമാണ്, നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും ഈ ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറയുന്നത്, ഡ്രൈവ് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. കാരണം എന്താ സംബന്ധിച്ചാൽ പലയിടത്തും കുഴികളുണ്ട്. ഞാൻ ഇന്നലെ ഒരു കുഴിയുടെ സംഭവത്തിലേക്ക് പോയപ്പോഴെന്നറിയാമോ, ഇടതുകാല ടു വീലർ ആയിരുന്നു, ഇടതുകാല് താഴേക്ക് വെച്ചാലും വലതുകാല് താഴ്ച വെച്ചെങ്കിലും കുഴിയിലാണെന്ന് വ്യക്തമാണെന്ന് മനസ്സിലായിട്ട് അപ്പുറത്ത് നോക്കി ഒരു ചേച്ചി ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേക്കും വലത്തെ സൈഡ് വഴി കയറിപ്പോയി. കാരണം ഞാൻ ചോദിച്ചു എങ്ങനെ വലത്തെ സൈഡ് വഴി അവിടെ ഇതില്ലെന്നറിയാം. അപ്പൊ എന്നോട് പറയുക അത് ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. ഇന്നലെ പോയപ്പോഴേക്കും മഴയില്ലായിരുന്നു, അപ്പൊ ഇവിടുത്തെ കുഴികളൊക്കെ ഞാൻ മനസ്സ് കണ്ടിട്ടാ പോയത് തിരിച്ച്. അതുകൊണ്ടാണെന്നുള്ളത്, കാരണം മഴ കാരണം ഒന്നും നമുക്ക് പണികളൊന്നും പെട്ടെന്ന് തീർത്തെത്താൻ പറ്റത്തില്ല. അപ്പൊ അത് കാരണം ചില ബുദ്ധികളൊക്കെ ഉപയോഗിച്ച് സൈഡിലുള്ള സമയത്ത് നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് പോവുക. റോഡിലാണെന്നുണ്ടെങ്കിലും ചെറിയ റോഡിലാണെങ്കിലും ഓക്കെ, പിന്നെ മറ്റുള്ള വാഹനങ്ങൾക്കും അത്യാവശ്യമായിട്ട് വരുന്ന വാഹനങ്ങൾക്കും ഒക്കെ സൈഡ് കൊടുത്ത് അല്പം ഒന്ന് ദേഷ്യം ഒന്നും കാണിക്കാതെ
1: ഒന്ന് സ്ലോയിൽ പോകുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ രണ്ട് വീഡിയോസിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ഒരു ഓവർടേക്ക് ചെയ്യാൻ പോയതാണ്, രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞത്.
0: ഓവർടേക്ക് ചെയ്യാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ തന്നെ ഞാൻ വണ്ടി ഒന്ന് ഇതിൽ കൊടുക്കുമ്പോഴും ഞാൻ ചെന്നപ്പോൾ ഒരു ഓയിൽ മാറ്റുന്ന സംഭവത്തിലേക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വർക്ക്ഷോപ്പിൽ. അപ്പോഴേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞത് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളിനോട് പറഞ്ഞു തിരിച്ച്, ചേട്ടാ ഇത്രയും ബ്രേക്ക് മതി. ഞാൻ മറ്റേ അത് പറ്റി അല്ല ചേട്ടാ, ഇത് നമ്മൾ ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ്, കാരണം സ്കിഡിങ് കൂടുതലാവും, അതുകൊണ്ട് നമ്മൾ സാധാരണ ഇരുന്നിട്ട് ബ്രേക്ക് ഒന്ന് നല്ല ടൈറ്റാക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ പിടി വിടരും, അത് വണ്ടി സ്കിഡാവും, അത് അപകടങ്ങൾക്ക് ചാൻസും കൂടുതലാണ്.
1: ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് വണ്ടി സ്കിഡായി
0: പോകുന്നു,
1: ബസിന്റെ അടിയിലേക്കാണ് ആള് പോയത്, ഒന്നും പറയാനില്ല. അപ്പൊ പേടിയാണ്, ഇങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ എന്തൊക്കെയോ പഴക്കം പാഞ്ഞ് ഓടുകയാണ്.
0: അവിടെ ഓടുന്നതിനിടയിൽ നമ്മുടെ വാഹനത്തിന്റെ ആണെന്നുണ്ടെങ്കിലും ടയറിന്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കണം, കാരണം മഴക്കാലമാണ്, നല്ല ടയറുകളായിരിക്കണം, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. നമ്മളെ മാത്രം നോക്കാതെ നമ്മുടെ വാഹനത്തിനെയും ഒന്ന് പരിചരിക്കണം, ഒപ്പം മറ്റുള്ളവരെയും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുക. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അടുത്ത ഗാനം വരുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
1: ഒപ്പം തന്നെ വിളിക്കാവുന്നതാണ് 0484 242 8101. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇവിടെ റെഡിയാണേ.

0: Rainbow FM presents Giant of Waves. Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. It is the World Cup time. It is the World Cup time. 13th പുലർച്ചെ 12:30 കാനഡ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, രാവിലെ 6:30 USA വേഴ്സസ് പരാഗ്വേ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

0: പ്രതീക്ഷ
1: ഓ
0: എവിടെ നോക്കിയിരിക്കുന്നു.
1: അല്ല ഞാൻ ഫുട്ബോളിന്റെ ആവേശമേ,
0: നമ്മുടെ ദൈവമേ, ഫുട്ബോൾ എപ്പോ തുടങ്ങി അപ്പൊ തൊട്ടുകൂടെ ഫുട്ബോൾ ഫുട്ബോൾ എന്റെ ചെവി തിന്നോണ്ടിരിക്കുക ഇവിടെ.
1: അല്ല, ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇപ്പം നമ്മുടെ ഇപ്പൊ ഈ പ്രമോ ശ്രദ്ധിച്ചു കാണും, കാരണം ഫുട്ബോളിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 FM അവരോടൊപ്പം ശ്രോതാക്കൾക്കായിട്ട് അവരോട് കൂടെയുണ്ട് ഓരോ അപ്ഡേറ്റ്സുമായിട്ട്. അപ്പം അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ കാര്യം അറിയാം, നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രക്ഷേപണത്തിലൂടെയും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പം എല്ലാവരും കേട്ടിട്ട് ഒപ്പം നിങ്ങളും നിങ്ങളുടെ കളികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെയുള്ള സംഭവങ്ങളും നമുക്ക് നേരെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് ഏത് മത്സരമാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന മത്സരം ഇനിയും മാത്രമേ വരാനുള്ളൂ. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ
0: വരുമ്പോഴേക്കും
1: മൊത്തം ആര് ജയിക്കും, നിങ്ങൾക്കൊരു ആവേശം ഉണ്ടല്ലോ, അതെല്ലാം നമ്മളെ അറിയിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ കൂടെ ഉണ്ട്, നമ്മുടെ റേഡിയോ നിങ്ങളുടെ കൂട്ടിലുണ്ട്, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കൂടെയുണ്ട്.
0: അപ്പോഴേ ഒരു കോളർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി.
1: ആരാണ് ഈ കോളർ? ഹലോ, ആരാണിത്?
0: ഹലോ,
1: സുമലത കൊടുങ്ങല്ലൂരിൽ നിന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, ഇത്രയും നേരം ഈ ശ്രോതാവിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്.
0: ഞാനല്ല കേട്ടോ, പ്രതീക്ഷ പ്രതീക്ഷ പ്രതീക്ഷ
1: പ്രതീക്ഷയോടെ കാത്തിരുന്നതിന് ഒത്തിരി നന്ദി. കൊടുങ്ങല്ലൂർ എന്തുണ്ട്
2: വിശേഷം?
0: ചായ കുടിച്ചോ?
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: ചായ കുടിച്ചിട്ട് ഒരു ഉഷാറാവണില്ലല്ലോ അങ്ങോട്ട്. ഏ കഴിക്കാൻ

0: ഒന്നുമില്ലല്ലേ.
1: കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു.
0: ആ എന്നിട്ടും അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ.
2: ഒരു എനർജി എന്ന് പറ്റി
0: ആ
2: വൈകുന്നേരം ഒരു ഒരു എനർജി കിട്ടുന്നില്ലല്ലോ
1: ചെറിയ
2: നീ.
1: പനി പോലെ ഉണ്ടതാ.
2: ആ
0: അയ്യോടാ
2: ഇപ്പോഴത്തെ പനിയൊക്കെ സൂക്ഷിക്കണം, നല്ല രീതിയിൽ ചൂടുവെള്ളം ഒക്കെ കുടിക്കണം, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കണം. കാരണം ഒരുപാട് വൈറൽ ഫീവേഴ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നെ തിരഞ്ഞിട്ട്, ഒരുപാട് രോഗങ്ങളും ഇപ്പം അല്ലാത്ത രീതിയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ, കെയർ ചെയ്യണം കേട്ടോ.
0: മരുന്ന് വാങ്ങിയോ?
1: ആ മരുന്ന് വാങ്ങി.
0: ആ അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിക്കുക, വിശ്രമിക്കുക.
2: അതെ,
0: ഏറ്റവും ഉഷാറായിട്ട്
2: അതിനോടൊപ്പം
0: എഴുന്നേറ്റ് കിടക്കുക. ഓക്കെ.
2: അതെ. അപ്പം ഈ പനിയുടെ സമയത്ത് ഏറ്റവും നന്നായിട്ട് ഉള്ളൊരു ചോദ്യം എന്താ വരുന്നുണ്ട് അവിടെ നിന്ന്. സിമി ഒരു നല്ലൊരു ചോദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്,
0: ചോദിച്ചോട്ടെ?
2: അത് കേട്ടിട്ട് പനി കൂടിയെന്ന് മാത്രം പറയരുത്.
0: ചോദിച്ചോട്ടെ, സിനിമ കാണാറുണ്ടോ? പഴയ സിനിമകളാണോ ഇഷ്ടം?
1: പഴയത് പുതിയതൊക്കെ
0: ഇഷ്ടമാണ്. ഓക്കെ. നോവൽ വായിക്കാറുണ്ടോ?
1: അധികം വായിക്കാറില്ല.
0: എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസി വിഭാഗത്തിൻ്റെ ജീവിതം അനാവരണം ചെയ്ത പി വത്സലയുടെ ഒരു നോവലുണ്ട്. ഹമ്പടാ, എനിക്ക് സന്തോഷമായിട്ടാ. നെല്ല് ആ സിനിമ കണ്ടിട്ടുണ്ടോ? അടിപൊളി പടമാണല്ലേ, നല്ല പാട്ടുമല്ലേ. ആ മിടിക്കുക മിടിക്കുക.
2: അല്ല, പനിയാണെങ്കിലും കൃത്യമായ ഉത്തരം പടേ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ്. കാരണം ഒന്നും അമാന്തിക്കാതെ തന്നെ പടേ എന്ന് പറഞ്ഞൊരു ഉത്തരവാണ് നമ്മുടെ ശ്രോതാവ് സുമലത നൽകിയിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ് കേട്ടോ സുമലത.
0: ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? എന്നാ ചിരിച്ചേ, എന്നാ ചിരിച്ചേ. ഓക്കെ, അപ്പൊ വീണ്ടും
2: കേട്ടോ, ഇനിയും വിളിക്കാം. അപ്പം സുമലത കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വിളിച്ചത്, ശരി ഉത്തരം പറഞ്ഞു. കാരണം ഇത്രയും ഇപ്പം എനിക്ക് ഏറ്റവും ഹാപ്പിയില്ലേ ഹാപ്പിയില്ലേ എന്ന് സുമലതയുടെ അവിടെ നിന്ന് വലിയ ഹാപ്പി കിട്ടിയില്ലെന്നുണ്ടെങ്കിലും അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന അർജി അവിടെ ഇരുന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഉത്തരം കിട്ടിയോണ്ട് എന്നുള്ളതിൽ. ഈ സുമലതയുടെ കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം പറയാൻ വേണ്ടി, അല്ല നടി സുമലതയുടെ കാര്യമല്ല, ഒരു സുമ വെച്ചിട്ടുള്ള സംഭവം, സുമതി വളവ് എന്നൊരു ചിത്രം ഇറങ്ങിയിട്ടിറങ്ങിയിട്ടായിരുന്നു. അപ്പം പലരും ഈ പാലോട് തിരുവനന്തപുരം ഭാഗത്തുള്ള കല്ലറ വനാന്തര സൈഡിലാണ് ഈ സുമതി വളവുള്ളത്, പ്രേതം ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുള്ളത്. ഞാൻ അതുവഴി പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ പോകുന്ന വഴിക്ക് പണ്ടും ഇങ്ങനെ പറഞ്ഞറിയാം ഇതാണ് സുമതി വളവ് എന്നുള്ളത്. പക്ഷേ ഇനി ആർക്ക് പോയാലും സുമതി വളവ് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അത് ഔദ്യോഗികമായിട്ടുണ്ട്, സുമതി വളവ് ഒഫീഷ്യലായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വാഹനം ഓടിക്കുന്നവര് ഇനി ഔദ്യോഗികമായി നമുക്ക് പേടിക്കാം.
0: ഇനി അറിയാത്തവരാണെങ്കിലും അറിഞ്ഞുകൊണ്ട്
2: പേടിക്കാം. എന്തായിരുന്നാലും ആ ഒരു ഭയപ്പെടുന്ന കെട്ടുകഥകൾ നിറഞ്ഞ സുമതി വളവ് എന്ന സ്ഥലത്തിന് ഔദ്യോഗികമായിട്ട് ആ പേര് നൽകി പൊതുമരാമത്ത് വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. സ്ഥലവാസികൾ അല്ലാത്തവർക്ക് ഈ റോഡിൽ എവിടെയോ ആണ് സുമതി വളവ് എന്നെ അറിയാനുണ്ടായിരുന്നു. കാരണം ഏതൊരു വളവ് വരുമ്പോൾ ഇവിടെ സുമതി അവിടെ സുമതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഈ സ്ഥലം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പം കൃത്യം സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി നാമഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ദുരന്തകഥയിലെ നായിക സുമതിക്ക് ആദരാഞ്ജലി കൂടിയായിട്ടാണ് ഈ ബോർഡ്. 1953 ജനുവരി 23-നാണ് സുമതി കൊല്ലപ്പെടുന്നത്. അപ്പം ആ ഒരു ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഒരുപാട് ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കഥകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, സിനിമ വന്നിട്ടുണ്ട്, അതിന്റെ അത് ചെറിയ ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
0: ലൈവായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്.
2: അപ്പൊ ഈ റോഡ് സുമതിയെ കൊന്നതിന് ശേഷം നല്ല റോഡ് ആയെങ്കിലും പക്ഷെ ഈ വളവ് ഒരു വെള്ള വസ്ത്രധാരിയായി ഒരു സ്ത്രീ വരുന്നുണ്ടെന്നും ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ ബ്രേക്ക് ഇടാതെ നിൽക്കുന്നു തുടങ്ങി പല കഥകളും പ്രചരിക്കുന്നുണ്ട്. രാത്രി കാട്ടിൽ മരം മുറിക്കാനും മൃഗവേട്ടയ്ക്ക് എത്തുന്നവർ കെട്ടിച്ചമച്ചവരെന്നും ഒക്കെ പറയുന്നുണ്ട് ഈ കഥ തിരിച്ചെന്തായിരുന്നാലും. എന്തായാലും ഇനി സുമതി വളവിൽ പോകുമ്പോൾ ഒന്ന് പേടിക്കും. അവിടെ ഒരു ബോർഡും വന്നിട്ടുണ്ട്, ഇതാണ് സുമതി വളവ്, രാത്രി കാലത്ത് ഇനി ഒന്ന് സുമതി വളവിൽ.
0: ഞാനൊരു ആശ്വസിച്ചിരുന്നു. കാരണം എന്താണെന്നറിയാമോ, ഞാനൊരു ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ ഇനി എങ്ങാനും ഈ സ്ഥലത്തൊക്കെ കൂടി പോവുകയാണെങ്കിൽ എനിക്കറിയില്ലല്ലോ ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത് അറിയില്ലല്ലോ.
2: പക്ഷെ അവിടെ പ്രത്യേകം വേറൊരു ബോർഡും കൂടി ഞാൻ വയ്ക്കുന്നുണ്ട്, സുമതി വളവിൽ സുമി പേടിക്കേണ്ടതില്ല.
0: ഇപ്പൊ അതിന്റെ ആ ഒരു കാര്യത്തിന് തീരുമാനമായി.
2: സിമി അതിന്റെ കാര്യത്തിൽ പേടിക്കാണ്ട്, ഈ സാമച്ച് തുടങ്ങുന്ന ആരും പേടിക്കാതെ അങ്ങോട്ട് പോവാം തിരിച്ചെടുത്തിരുന്നിട്ട്. അപ്പം സിമി സുമലത സിമി എല്ലാവർക്കും അങ്ങോട്ട് പോകുന്നതാണ് തിരിച്ചെടുത്തിരുന്നിട്ട്.
0: ഓക്കെ, നിഴലായി എന്നുള്ളൊരു പാട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ യോജിച്ചത്.
2: ശരി, അപ്പൊ നമുക്ക് എന്തായിരുന്നാലും
0: സുമതി വളവിലെ തന്നെ ഒരു
2: പാടാൻ വേണ്ടി പോവാണോ? ശരി,
0: ഒരിക്കലും പാടില്ല.
2: അപ്പൊ എന്തായിരുന്നാലും അഭിലാഷ് പിള്ളയുടെ രചനയിൽ വിഷ്ണു സംവിധാനം ചെയ്ത, രഞ്ജിൻ രാജ് മ്യൂസിക് ഡയറക്ട് ചെയ്ത സുമതി വളവിലെ ഗാനം
0: മധു ബാലകൃഷ്ണനും സംഘവും പാടിയത്. യെസ്.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പതിമൂന്നാം തീയതി പുലർച്ചെ 12:30 കാനഡ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, രാവിലെ 6:30 USA വേഴ്സസ് പരാഗ്വേ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: സമയം 7 മണി കഴിഞ്ഞ 2:03 ആയിരിക്കുകയാണ്. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പോ പ്രതീക്ഷ എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നേരത്തെ ജനറോളജി ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നു സിമി.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: നമ്മുടെ കോളേജ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്.
0: അവരെ കടത്തി വിടണം എന്നല്ലേ പറഞ്ഞു? തീർച്ചയായും. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: ഇതാരാണ്?
1: പേരെന്താണ്?
2: മുകേഷ്.
1: സിനിമ നടൻ മുകേഷ് ആണോ?
0: പോയോ സിനിമ നടന്ന് കേട്ടപ്പോ പോയോ?
1: മുകേഷ് എന്ത് ചെയ്യുന്നു? മുകേഷ് ഓക്കെ. അപ്പൊ ഇന്റീരിയർ വർക്കിനൊക്കെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ.
0: ആണോ?
1: ഓക്കെ,
0: വലിയ പുള്ളിയാ.
1: ഇന്റീരിയർ വർക്ക് ആകുമ്പോഴേ അവർക്കും മഴയെ പേടിക്കണ്ട, ഇന്റീരിയർ അല്ലേ.
0: അതെ,
1: അകത്തുള്ള പരിപാടിയില്ല, അതുകൊണ്ട് അവർക്ക് ജോലി ഡബിളൊക്കെ എടുത്തുതന്നെ ചെയ്യേണ്ടി വരും തിരിച്ച്. നമ്മളെപ്പോഴും ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഫ്ളാറ്റിനാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഒരു വീടിന്റെ ഒരു ലിവിംഗ് റൂമിലേക്ക് നമ്മളെപ്പോഴും ഇന്റീരിയർ ഒരുപാട് ചെയ്യുന്നതാണോ നല്ലത്, അതോ മിനിമം ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്?
2: നമ്മള് സിമ്പിൾ ആയിട്ട് നല്ലത്,
1: അതിനാണ് കാണാൻ ഭംഗി അല്ലേ.
2: പിന്നെ അതായിരിക്കും ഒരു എലഗന്റ് ലുക്ക് ആയിരിക്കും.
0: ഈ രാജാ പാട്ടൊക്കെ പോലത്തെ ചെയ്യുന്നതിലും നല്ലത് അതായിരിക്കും അല്ലേ.
2: പിന്നെ നമ്മൾ വെറുതെ ഒരുപാട് കാശ് ചെലവാക്കി ഭയങ്കര ലാവിഷായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
0: അമ്മോ, ഒരു ഇന്റീരിയർ വർക്ക് ആളുടെ തന്നെയാണ് ഈ പറയുന്നത്, ആലോചിച്ച് നോക്കട്ടോ.
1: അപ്പൊ ഇന്റീരിയർ വർക്ക് ഇപ്പം
0: അതെ സത്യാട്ടോ. അത്
1: മുകേഷ്, ഇതിപ്പം അവരുടെ ഇപ്പം വീട്ടുകാരുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ടതാണോ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അതോ നിങ്ങളും കൂടി നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് ആ റൂം കണ്ടതിനു ശേഷം പറയുമോ?
2: ഇല്ല, നമ്മൾ ആദ്യം നമ്മുടെ ക്ലയന്റിന്റെ ഒപ്പീനിയൻ നമ്മൾ എടുക്കും, അതിനുശേഷം നമ്മുടേതായ സജഷൻസ് നമ്മൾ വെക്കും.
1: ഓക്കെ, അടിപൊളി. അപ്പം എന്തായിരുന്നാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോകുന്നു. ഇപ്പൊ ഡബിള് ഇപ്പൊ തിരക്കിട്ട് പണി ചെയ്യുന്നതിന്റെ ഇടയിലാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്.

0: ചെയ്യുന്നത്.
1: അതിനിടയിൽ ഞാനൊന്ന് വിളിച്ചതാണ്.
0: ശരി, അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ചോദ്യം ഇവിടെ തയ്യാറാണ് സിനിയുടെ പക്കല്. ചോദിച്ചോട്ടെ,
2: എന്ത് ചോദ്യമാണ്?
1: എളുപ്പമാണ്
0: അപ്പോഴേക്കും.
1: എന്നാ ചോദിച്ചോട്ടെ. പത്രം വായിക്കാറുണ്ടല്ലോ അല്ലേ, അപ്പൊ കിട്ടും പെട്ടെന്ന്. അങ്ങനെ പറയരുത്, അതിനെ ഞാൻ എതിർക്കുന്നു, ഞാൻ ഒമ്മതിക്കില്ലോ. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ആ പത്രം വായിക്കണം, പത്രം വായിക്കണം, നല്ല കുട്ടികൾ പത്രം വായിക്കും. ഓക്കെ, ഞാൻ ചോദിക്കണേ, കേരളത്തിലെ ആദ്യത്തെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അധ്യാപികയുടെ പേരെന്താണെന്ന് അറിയാമോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഈ അടുത്തായിരുന്നു അത് വന്നത്.
2: കേരളത്തിലെ ആദ്യത്തെ
1: അധ്യാപിക, ടീച്ചർ,
2: അധ്യാപിക,
1: പേര് പറയൂ, പേര് പറയൂ കുട്ടി.
2: അറിയില്ല കേട്ടോ.
1: ആ എന്നാ ഞാൻ പറഞ്ഞോട്ടെ.
2: പറഞ്ഞു.
1: ഐറിസ്, ഐറിസ് എന്നാ പേര്, IRIS, ഐറിസ്,
2: ഐറിസ്,
1: ഐറിസ്. ആ ഇപ്പൊ മനസ്സിലായില്ലേ പത്രം വായിക്കാത്തതിന്റെ കുഴപ്പം? ഇടക്കിടക്ക് വായിക്ക്, എല്ലാ ദിവസം വായിച്ചില്ലെങ്കിലും. ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ, താങ്ക് യു.
0: അപ്പൊ മുകേഷ് ആണ് വിളിച്ചത്. അപ്പൊ എന്തായിരുന്നാലും മുകേഷ് അവിടെ പണിത്തിരക്കിലാണ്, അതിനിടയിലാണ് AI ഈ ചോദ്യം ചോദിച്ചത് തിരിച്ചിട്ട് തന്നിട്ട്. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് സിമി, പത്രത്തിൽ നിന്നാണോ കണ്ടുപിടിക്കുന്നത്?
1: ഞാൻ നന്നായിട്ട് പത്രം വായിക്കും, എനിക്കിഷ്ടമാണ്.
0: ഇത് ഏത് പത്രത്തിൽ വന്നു?
1: എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു.
0: ഗൈസ്, നിങ്ങളിപ്പോ എന്തായാലും ചോദ്യങ്ങൾ കേൾക്കുന്നത് സിമി തന്നെ ഉണ്ടാക്കിയ ചോദ്യങ്ങളാണ്. പത്രങ്ങളുടെ പേര് പറഞ്ഞതെങ്കിലും അല്ലാതെ
1: നമ്മളൊരു പരിപാടി ഏറ്റിട്ട് പിന്നെ അറിയില്ല എന്നൊന്നും പറയാൻ പാടില്ലല്ലോ. പിന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും.
0: ഗൈസ്, ഇതാണ് ഗൈസ്, ഗൈസ് ഗൈസ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ഗേസ് ഗേസ് ഗേസ് ഗേസ് എന്നുള്ള സംഭവത്തിനകത്ത് നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ, പ്രയോഗങ്ങൾ, ബ്രാൻഡ്, അതിന്റെ പേരുകൾ ഒക്കെ ഒരു വന്നതിന്റെ സംഭവം എന്താണെന്ന് അറിഞ്ഞാൽ വളരെയധികം ഇതായിട്ട് മാറും. ഇപ്പൊ പിള്ളേരൊക്കെ ന്യൂ ജനറേഷൻ ഗേസ് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും 1605 ലണ്ടനിലെ പാർലമെന്റ് അവിടെ ഒരു പ്രശ്നം നടക്കാൻ വേണ്ടി ഒരു വിഫല ശ്രമം നടന്നു, ഒന്ന് തകർക്കാൻ വേണ്ടിയൊക്കെ. അപ്പം ഗേ ഫോക്സ് എന്ന പടയാളിയായിരുന്നു ഇതിന്റെ ആസൂത്രകൻ. ജെയിംസ് രാജാവിനെ വധിച്ച ഇംഗ്ലണ്ടിൽ സ്വന്തം ആളെ വാഴിക്കാൻ ലക്ഷ്യമിട്ട പ്രൊവിൻഷ്യൽ ഇംഗ്ലീഷ് ഒരു സംഘാംഗമായിരുന്നു അദ്ദേഹം. അപ്പൊ ഒരു ഊമക്കത്ത് പ്രകാരം നടത്തിയ തെരച്ചിലില് ഈ അവിടുത്തെ പാർലമെന്റിലെ നിലവറയിൽ ശേഖരിച്ച വൻ വെടിമരുന്ന് ശേഖരം കണ്ടെത്തിയതോടെ ഈ ഗൂഢാചരണമൊക്കെ പൊളിഞ്ഞു. അത് നടന്നില്ല. പക്ഷേ വിഫലമായ ഈ ആക്രമണത്തിന്റെ വാർഷികം ബ്രിട്ടീഷുകാർ ഗെയ് ഫോക്സ് നൈറ്റ് എന്ന പേരിൽ ആഘോഷിച്ചിരുന്നു. രാത്രി ഗെയ്സ് എന്ന് പേരിട്ട കോലങ്ങൾ കത്തിക്കും, ഒപ്പം വൻ വെടിക്കെട്ടും ഉണ്ടാവും. ഈ വികൃത കോലങ്ങളിൽ നിന്നാണ് ഗെയ്സ് എന്ന വാക്കിന്റെ പിറവി. അതാണ് അതിന്റെ ഒരു കഥയുണ്ട്. ആദ്യകാലങ്ങളിൽ വികൃത വേഷധാരികളെയും കൃക്കന്മാരെയും ഗെയ്സ് എന്ന് വിളിച്ചിരുന്നു. പിന്നീട് ആൾ, പുരുഷ വ്യക്തി എന്നീ അർത്ഥങ്ങളുണ്ടായി. ഇപ്പം ലിംഗഭേദമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പൊതുവാക്കാണ് ഗെയ്സ്.
1: ഇനി ഞാൻ വിളിക്കില്ല.
0: അപ്പൊ എല്ലാരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഗെയ്സ്, പക്ഷെ അതിനിങ്ങനെ ഒരു അർത്ഥമൊക്കെ ഉണ്ട് തിരിച്ച് പല കാര്യങ്ങളിലേക്കും തേടി പോകുമ്പോഴേക്കും.
1: ഞാനേ പ്രതീക്ഷ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നമ്മള് ചോദ്യം ചോദിച്ചില്ലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ് എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോ അതിന് കുറച്ചൊരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതില് തിരുവനന്തപുരത്തെ കല്ലമ്പലം KTCT ഹയർ സെക്കൻഡറി സ്കൂളിലെ മേക്കർ ലാബ്സ് എഡ്യൂടെക് ആണ് ഈ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിക് അധ്യാപികയെ അവതരിപ്പിച്ചത്. അതിന്റെ ശരിക്കും രൂപവും പ്രവർത്തനവും ഒക്കെ എന്താന്ന് വെച്ചാല്, പരമ്പരാഗത രീതിയിൽ സാരി ധരിച്ച ഈ ഒരു റോബോട്ടിന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും വിദ്യാർത്ഥികളായിട്ട് സംവദിക്കാനും ക്ലാസ് മുറിയിൽ സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട്. ഇനി ഇതിന്റെ പഠന രീതി എങ്ങനെയാണെന്ന് വെച്ചാല്, AI ജനറേറ്റീവ് AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ അധ്യാപികയ്ക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളില് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നഴ്സറി മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആകർഷകമായ രീതിയിൽ പഠനം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ AI അധ്യാപികയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കിയില്ലേ?
0: ഈ AI എന്ന് പറഞ്ഞിട്ട് കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ AI അധ്യാപികയുടെ കാര്യം ഇപ്പം പറഞ്ഞു, പക്ഷേ AI സിമ്പിൾ ആണ്, പക്ഷെ പവർഫുള്ളും ആണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സംബോധനയെ കുറിച്ചിട്ട് പലപ്പോഴും വളരെ തുച്ഛമായിട്ടുള്ള പൈസ കൊടുത്തിട്ടുള്ള കോഴ്സ് നടക്കുന്നുണ്ട്, ഒപ്പം ഫ്രീ ആയിട്ടുള്ള കോഴ്സൊക്കെ നടത്തുന്നുണ്ട്. രാജ്യത്ത് AI തൊഴിലവസരങ്ങളും പഠന കോഴ്സുകളും പ്രോത്സാഹിപ്പിക്കേണ്ട ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ, IIT, IIM തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും ചേർന്നിട്ട് അംഗീകൃത ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് ഐ ടി മന്ത്രാലയത്തിന്റെ മീഡ് വൈ കീഴിലുള്ള ഇന്ത്യ എ ഐ മിഷൻ, യുവ എ ഐ എന്നിവയും യു ജി സി അംഗീകൃതമായ സ്വയം, എൻ പി ടി ഇ എൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ലഭ്യമാണ്. അപ്പം ഇതിനൊക്കെ

ഒക്കെ തന്നെ പഠിച്ചിട്ട് ഇതിൽ ചിലതൊക്കെ സൗജന്യവുമാണ്, ചിലതിനെ പരീക്ഷാ ഫീസ് മാത്രം അടച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കൂടുതൽ AI കുറിച്ചുള്ള അറിവ് നേടുക. കാരണം പലപ്പോഴും ഇതിന്റെ അകത്ത് ആ മെത്തേഡ്സ് എങ്ങനെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്ത് സാധനം എടുക്കുന്നതാണ് മിടുക്ക് എന്ന് പറയുന്നത്. സിമ്പിളാണ്, നമുക്കിപ്പോ ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് ഇങ്ങനെയാക്കി തരും ഇങ്ങനെയാക്കി തരും എന്നൊരു സംഭവം കൊടുക്കാം. പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ ഇതായിട്ട് കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അതിനെക്കാട്ടിയും സൂപ്പർ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വർത്തായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന്റെ കോഴ്സുകൾ ലഭ്യമാണ്. ഈ പരീക്ഷ ഫീസ് മാത്രം അടച്ചിട്ടൊരു നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള സംഭവം ഞാൻ ഇപ്പൊ പറഞ്ഞ സൈറ്റ് ഒക്കെ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യുക. AI കാലത്തിൽ നമുക്ക് AI കൂടുതൽ അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കാം. നമുക്ക് കേൾക്കാം അടുത്ത ഗാനം.

0: Rainbow FM presents Giant of Waves. Giant of Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. പതിമൂന്നാം തീയതി പുലർച്ചെ 12:30 കാനഡ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന, രാവിലെ 6:30 USA വേഴ്സസ് പരാഗ്വേ. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ സി സി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ 2-ാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7-ാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും യു എസ് നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് യു എസ് നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് 2-ാം തവണയാണ് ഇന്ത്യ യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 3 മുതൽ ഓഗസ്റ്റ് 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ

0: ഇന്ത്യക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NIH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NIH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114th അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ, ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KCB ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1st SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷ സമയം 180 നിന്നും 195 ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തൽ അടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ.

0: 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,00,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, ഒപ്പം നിങ്ങളുടെ കോളുകൾ, നമ്മൾ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കുറച്ച് നേരം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൂടുതലൊക്കെ നമുക്കിനി 4 വർഷം കഴിഞ്ഞ് കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലോകകപ്പ് ഫുട്ബോൾ, ആ ഫുട്ബോളിൻ്റെ ആവേശം ചോരാതെ തന്നെ നിങ്ങളിലേക്ക് ഓരോ അപ്ഡേറ്റ്സും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FM നിങ്ങൾക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ, ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും, ഈ തവണത്തെ ഫുട്ബോളിൻ്റെ ഒരു പന്ത് അതൊരു ചെറിയൊരു പന്തല്ല കേട്ടോ, അതൊരു പന്തല്ല. അതിൻ്റെ പേര് ട്രിയോണ്ട എന്നാണ്. ഈ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരാണ് ട്രിയോണ്ട എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷം എന്ന് പറയുന്നത്, അഡിഡാസ് ട്രിയോണ്ട വെറുമൊരു പന്തല്ല, അതിനൂതന സാങ്കേതിക വിദ്യകളുടെ സമന്വയമാണത്. 3 ആതിഥേയ രാജ്യങ്ങളെ പ്രതികരിക്കുന്ന ട്രൈ, സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നതാണ് ട്രിയോണ്ട എന്നുള്ള പേര്. തുന്നലില്ല, 4 പാനലുകളാണ് അതിനുള്ളത്. വെറും 4 പാനലുകൾ ചേർത്തുള്ള നിർമ്മാണമാണ് ട്രിയോണ്ടയുടെ പ്രധാന സവിശേഷത. അതായത് ചൂടുപയോഗിച്ച് ബന്ധിപ്പിച്ച തെർമലി ബോണ്ടഡ് 4 വലിയ പോളിയുരിത്തീൻ പാനലുകൾ മാത്രമാണ് ട്രിയോണ്ടയിൽ ഉള്ളത്. തുന്നലുകളും ഈ പന്തിലില്ല. പന്തിന് കൂടുതൽ മിനുസവും കൃത്യമായ ഗോളാകൃതിയും ഇതുവഴി ലഭിക്കും. ഒപ്പം ഇതിന് മികച്ച ഗ്രിപ്പാണുള്ളത്. പന്തിന്റെ പുറം ഘടനയാണ് മറ്റൊരു ആകർഷണം. കളിക്കാർക്ക് പന്തിനുമേൽ മികച്ച ഗ്രിപ്പ് ലഭിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കളിക്കാർക്ക് മികച്ച സ്പിന്നും നിയന്ത്രണവും ഒക്കെ കിട്ടും. ഈ ഡിസൈൻ പന്തിന് ചുറ്റുമുള്ള വായുപ്രഭാവത്തെ സ്ഥിരപ്പെടുത്തുകയും സ്പിൻ നൽകുമ്പോൾ വളഞ്ഞു പോകാനുള്ള കഴിവ് നിലനിർത്തുകയൊക്കെ ചെയ്യുന്നു. ഒപ്പം കൃത്യമായ ട്രാക്കിംഗ്, ഈ കണക്ടഡ് ബോൾ ടെക്നോളജിയുടെ മെച്ചപ്പെടുത്തിയ പതിപ്പ് ട്രിയോണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പന്തിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു മെഷർമെന്റ് യൂണിറ്റ് സെൻസർ സെക്കൻഡിൽ 500 തവണ എന്ന കണക്കിൽ പന്തിന്റെ ചലനങ്ങൾ രേഖപ്പെടുത്തും. പന്തിന്റെ സ്ഥാനം, വേഗം, സ്പർശം എന്നിവ

നമ്മുടെ തത്സമയ വിവരങ്ങളെ സെൻസർ കൈമാറിക്കൊണ്ടിരിക്കും. ഒപ്പം ഡിസൈനും അടിപൊളിയാണ്. അപ്പം US, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളൊക്കെ പ്രതികരിക്കുന്ന നീല, ചുവപ്പ്, പച്ച നിറങ്ങളിലുള്ള തിരമാലകളുടെ ഡിസൈനിൽ ഈ പന്തിലുണ്ട്. അപ്പം ഈ ഒരു പന്ത് എന്ന് പറയുന്നത് നമ്മളെ പേര് കേട്ടിട്ട് ഇത്രയും ഡീറ്റെയിൽസ് അതിനുണ്ട്. ട്രിയോണ്ട, അപ്പോൾ ട്രിയോണ്ടയുടെ കാര്യം മറക്കണ്ട. ട്രിയോണ്ട ചലിച്ച് തുടങ്ങുമ്പോൾ എന്താണെന്ന് അറിയാമല്ലോ, ഓരോ കളിയും ഓരോ ആവശ്യം തന്നെയാണ്. എന്തായാലും ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ അടുത്തൊരു ഗാനം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ തേടിയെത്തുകയാണ്. എൻജോയ്.

ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് ഒരു പ്രിയപ്പെട്ട ശ്രോതാക്കളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ് 50:33. അപ്പോൾ നമ്മുടെ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 FM ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. ആ കമന്റ്സുകൾ ഞാനൊന്ന് വായിക്കാം. സുനിത ഉണ്ണികൃഷ്ണൻ ഒരുപാട് സ്നേഹം വാരിക്കൂരി തന്നിട്ടുണ്ട്. സെബിൻ ജെയിംസ് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഡിയർ RJS മിസ്റ്റർ പ്രതീഷ്, ഡിയർ RJ മിസ് സിമി. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം അനുപമ അലൗകിക സൗരഭം ആശംസകൾ ചാർലി KV. താങ്ക് യു ചാർലി. ഒപ്പം ഫൗസിയ മൻസൂർ തോട്ടുങ്കൽ, ഗുഡ് ഈവനിങ് ഫൗസിയ. ആശ ബാബുരാജ് മറ്റത്തിൽ സ്നേഹം തന്നിട്ടുണ്ട്. മനോജ് തെന്നിലപ്പുറം സ്മൈലി സ്നേഹം അയച്ചിട്ടുണ്ട്. സ്വപ്നക്കൂട് റേഡിയോ സൗഹൃദ കൂട്ടായ്മ സ്നേഹം വരെ അയച്ചിട്ടുണ്ട്. MD അമീർ ഹൗസൈൻ അമീർ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അമീർ. അപ്പോൾ എല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കൂട്ടുകൂടുന്ന എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി. നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ചില സമയങ്ങളിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ ചിലപ്പം പാടായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്, ഈ പാറ്റകൾ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രോതാക്കളിൽ ചേട്ടപ്പം ആ പാറ്റകൾ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ അല്ലാത്ത ഒറിജിനൽ പാറ്റയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്പാനിഷിലെ പാറ്റയാണ് കുക്കരാച്ച എന്ന് പറയുന്നത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ഈ വാക്ക് ഇംഗ്ലീഷിലെത്തി. പക്ഷേ ഒരു പ്രശ്നം, എത്ര പറഞ്ഞിട്ടും ഈ കുക്കറാച്ച ഇംഗ്ലീഷുകാരുടെ നാവിന് വഴങ്ങുന്നില്ല. ഒടുവിൽ ഇത് പറയാനൊരു സൂത്രപ്പണി അവർ ഒപ്പിച്ചിട്ടുണ്ട്. വാക്ക് വഴങ്ങിയില്ലെങ്കിൽ വഴങ്ങുന്ന രീതിയിൽ വാക്കിനെ മാറ്റുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. അവർക്ക് സുപരിചിതമായ രണ്ട് വാക്കുകളായിരുന്നു കോക്ക്, പൂവൻ കോഴി, അതുപോലെ തന്നെ റോച്ച്. അതൊരു ദിനം ശുദ്ധജല മത്സ്യത്തിനാണ് പറയുന്നത് റോച്ച് എന്നുള്ളത് എന്നിവ. അപ്പം ഇവ രണ്ടും ചേർത്തപ്പോൾ സംഗതി എളുപ്പമായി. അപ്പം നമ്മുടെ എന്തായിരുന്നു ആ വാക്കെന്നറിയാമോ? കുക്കുറാച്ച, അവസാനം കോക്രോച്ച് ആയി. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ പിറന്നതാണ് നമ്മുടെ കോക്രോച്ച്, പാറ്റയുടെ കോക്രോച്ച്. അപ്പം ഈ ഉച്ചാരണമൊക്കെ മാറ്റുന്നത് എങ്ങനെയാണ്, മാറുന്നത് എങ്ങനെയാണെന്നൊക്കെ പിടികിട്ടില്ലേ? അപ്പോൾ എന്തായാലും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ അടുത്ത മനോഹരമായ ഒരു ഗാനം പ്രിയപ്പെട്ട ശ്രോതാക്കളെ തേടിയെത്തുന്നു. എൻജോയ്.

0: ലവ്യാത്രി എന്ന മൂവിയിലെ ഒരു അടിപൊളി പാട്ടായിരുന്നു. ഈ പാട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പൊ പകുതിയെ പോയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വഴക്ക് പറഞ്ഞു, മോശമായിപ്പോയി സിമി ആ പാട്ട് വലിച്ചത് എന്ന് പറഞ്ഞു.
1: പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾ തന്നെ ഇത് എന്റെ പാട്ട് നല്ലൊരു ആസ്വദിച്ച് വന്നപ്പോഴേക്കും ആ പാട്ട് എന്തിനെ പ്രക്ഷേപണത്തിന്ന് നിങ്ങളത് മാറ്റിയും ചോദിച്ചു. അപ്പൊ അത് ന്യൂസ് വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു ക്ഷമാപണം. ആ പാട്ട് ഇപ്പോ നിങ്ങളെ വീണ്ടും കേൾപ്പിച്ചിട്ടുണ്ട്.
0: പ്രതീക്ഷ സമയം 7 മണി കഴിഞ്ഞിട്ട് 57 മിനിറ്റ് ആയിരിക്കും.
1: ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം അവസാനിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നു. കാരണം അതിനകത്ത് ഇടയ്ക്ക് ഒരാൾ വിളിച്ച് പറഞ്ഞാണ് കൃത്യമായിട്ട്, അതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കുകയാണ്. ലോകകപ്പ് കളിച്ചൊരു ഇന്ത്യക്കാരനുണ്ട്. നമ്മളൊരു മലയാളി കളിക്കാൻ പോകുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഫുട്ബോൾ ലോകകപ്പിൽ കളിച്ചൊരു ഇന്ത്യൻ വംശജരുണ്ട്. ഫ്രാൻസിന് വേണ്ടി കളിച്ച വികാസ് ദുരാസു, ഫ്രഞ്ച് മിഡ്ഫീൽഡിലെ വിശ്വസ്തനായിരുന്നു ദുരാസു. 2006 ലോകകപ്പിൽ സാക്ഷാൽ സിനദൻ സിനദനൊപ്പമാണ് കളിക്കാൻ ദുരാസു ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ നേരത്തെ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം നമ്മൾ ഇന്ന് കുറെ സ്പെഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ മെസ്സേജ് അയച്ചവരും വിളിച്ചവരും, ഞാൻ നേരത്തെ മെസ്സേജ് അയച്ചവരുടെ പേരുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ അപ്ഡേറ്റ്സ് നമ്മൾ തന്നു. പിന്നെ പ്രശ്നോത്തരി ഉണ്ടായിരുന്നു അല്ലേ?
0: ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. സമയം 7 മണി കഴിഞ്ഞിട്ട് 57 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 7:58 ഫിഫ വേൾഡ് കപ്പിന്റെ അപ്ഡേറ്റ് കേൾക്കാനുണ്ട്. അപ്പൊ അതിലേക്ക് വഴി മാറിക്കൊടുക്കാം. അപ്പോ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സിമിയാണ്, എന്റെ കൂടെ
1: ഞാൻ പ്രദീപ് ശേഖർ.
2: യേ ഹേ ആകാശവാണി ഓർ ആപ് സുൻ രഹേ ഹേ FM റെയിൻബോ.
3: Football update from the BBC. Hello, I'm Sophia Hartley at the BBC Sports Centre with the latest World Cup news. After wins for the co-host Mexico, the other two host nations are in action later. Canada face Bosnia and Herzegovina in their opening match in Toronto. Canada will be without their captain Alphonso Davies of Bayern Munich, who is injured. Here's their head coach Jesse Marsch.
4: I've felt a real momentum behind this team and behind this moment. Canada has become more and more multicultural, and I think for so many different nations to be here in North America and in Canada and to be playing all of the greatest players in the world and some of the greatest coaches, there's real excitement behind what this will be. And so for us as a team, we just want to put our best performances together, stay calm, show our quality, our character, show our togetherness.
3: South Korea also won their first match in Group A. Elsewhere, the United States of America take on Paraguay in their first match of the World Cup in Los Angeles. The USA manager and former Tottenham boss Mauricio Pochettino

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 15 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വൈദ്യുതി പരാതികൾക്ക് പരിഹാരം കാണാൻ നിയോജകമണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. KSEB യുടെ ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ മന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം മുണ്ടിയാത്ത് റോഡിൽ വാടക കെട്ടിടത്തിൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന 7 അതിഥി തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും.
2: ന്യൂസ് റെയിൻബോ.
3: സ്മോൾ ഹാൻഡ്സ് ദാറ്റ് വർ മെന്റ് ടു ഹോൾഡ് ഡ്രീംസ് ആർ ട്രാപ്ഡ് ഇൻ ദ ഗ്രൈൻഡിംഗ് ഓഫ് എൻഡ്ലെസ് സ്കീംസ് ദ ഫീൽഡ്സ് ആൻഡ് ദ ഫാക്ടറീസ് കോൾ ദ നെയിം ബൈൻഡിംഗ് ദ യൂത്ത് ഇൻ ആൻ അൺസീൻ ചെയിൻ June 12th ഇസ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആസ് ദ വേൾഡ് ഡേ അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ. Launched by the International Labour Organization, the ILO, today is the day that is observed in India and worldwide to raise awareness about the exploitation of children and to advocate for their right to education and safe working conditions. I'll tell you more about it, but first let's listen to the track by Phil Collins, Another Day in Paradise, coming up just for you. This is Lumasani joining you from Akashwani Kochi FM Rainbow 107.5. Stay tuned.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന ദ്വിദിന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് തിങ്കളാഴ്ച രാവിലെ 10 മുതൽ പ്രവേശനം സാധ്യമാകും വിധം പ്രസിദ്ധീകരിക്കും. ആദ്യ ലിസ്റ്റ് പ്രകാരമുള്ള വിദ്യാർത്ഥി പ്രവേശനം ഈ മാസം 15 മുതൽ 17 വൈകിട്ട് 5 വരെ നടക്കും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ക്വാറന്റൈനിലുള്ള 3 നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 അറസ്റ്റ് ചെയ്തു. 175 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാവ് മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമ പ്രചാരണവും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പെട്രോളിംഗ് വർദ്ധിപ്പിക്കും. ന്യൂസിലാന്റ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 വർഷത്തിലേറെ നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ അവസാനിച്ചു. ന്യൂസ് റെയിൻബോ.

are listening to Rainbow FM 107.0.

0: സമയം 10 മണി കഴിഞ്ഞിട്ട് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മുടെ അരികയുടെ സമയമാണ് ഇനിയുള്ള 1 മണിക്കൂർ നേരം. ഇന്ന് അരികയിൽ ചേരുന്നത് ഞാൻ സിമി,
1: ഞാൻ പ്രദീപ് ശേഖർ.
0: അപ്പോഴേ പ്രദീഷ്, ഇന്ന് നമ്മളുടെ അരികയുടെ ടോപ്പിക് എന്താണ്?
1: എപ്പോഴും ഓർമ്മകൾ ഉള്ളത് ഒരു കാര്യത്തിനാണ്. ആ കാര്യം നമുക്ക് ഓർത്തു വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാട്ട് കേൾക്കാം. ഒരു പാട്ട്, 1000 ഓർമ്മകൾ.
0: കൊള്ളാം. 1 പാട്ട് 1000 ഓർമ്മകൾ. അതായത് നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ചില ചില ഓർമ്മകൾ ഓടിയെത്തും, അല്ലേ?
1: തീർച്ചയായും.
0: അതിപ്പോൾ ബാല്യമാവാം, സ്കൂൾ കാലഘട്ടമാവാം, കോളേജ്, സൗഹൃദം, പ്രണയം, കുടുംബം, യാത്രകൾ, നഷ്ടങ്ങൾ, വിജയങ്ങൾ തുടങ്ങി തുടങ്ങി അങ്ങനെ എത്ര എത്ര ഓർമ്മകളാണ് ഓരോ പാട്ടുമായിട്ട്, ജീവിതത്തിലെ ഓരോ പല നിമിഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലേ?
1: അതെ. ഓർമ്മകൾക്ക് ഒരു ഭാഷയുണ്ടെങ്കിൽ അത് പലപ്പോഴും പാട്ടായിരിക്കും. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ മറന്നുപോയ അനേക നിമിഷങ്ങൾ ഒരു പാട്ടിൻ്റെ 2 വരി കേൾക്കുമ്പോൾ വീണ്ടും മനസ്സിലേക്ക് വിരിയാറുണ്ട്. അതുകൊണ്ടാണ് ഒരു പാട്ട് വിനോദം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്മരണ പുസ്തകമാണെന്ന് പോലും പറയുന്നത്.
0: തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഈ കേൾക്കുന്ന ലിസണേഴ്സിനുണ്ടാവും, നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവും 1 പാട്ടും 1 ഓർമ്മയും, അല്ലേ?
1: ഉറപ്പായിട്ടും. ഒരു കുഞ്ഞ് ജനിച്ച സമയം മുതൽ അമ്മയുടെ താരാട്ട് പാട്ടിലൂടെയാണ് ലോകത്തെ ആദ്യമായി കേൾക്കുന്നത്. വളരുമ്പോഴാണെങ്കിലും സ്കൂൾ കലോത്സവത്തിലെ ഗാനങ്ങളും കോളേജ് കാലത്തെ സൗഹൃദ ഗാനങ്ങളും പ്രണയത്തിൻ്റെ മൗനങ്ങൾക്ക് കൂട്ടായി കേട്ട ഗാനങ്ങളും ജീവിതത്തിലെ വിജയ പരാജയങ്ങളുടെ പശ്ചാത്തല സംഗീതങ്ങളും എല്ലാം നമ്മുടെ ഓർമ്മകളിലുണ്ട്.
0: അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ അല്ല, ലിസണേഴ്സിൻ്റെ സമയമാണ്.
1: തീർച്ചയായും. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അരികയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101.
0: 04842428101.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കോളുകൾക്കായി വെയിറ്റ് ചെയ്യുന്നു. ഉടനെ നിങ്ങൾ വിളിക്കുക അരികെ ഇന്ന് 1 പാട്ട് 1000 ഓർമ്മകളിലൂടെ.

0: അപ്പോഴേ നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്.
1: ഓക്കെ,
0: ഹലോ
2: ഹലോ,
0: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം.
1: പേരെന്താണ്?
2: എൻ്റെ പേര് ടി ടി പൗലോസ് പഴന്തോട്ടം.
1: ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പാട്ട് 1000 ഓർമ്മകൾ, ഏത് പാട്ടായിരുന്നു, എന്താണ് ആ ഓർമ്മ?
0: അതെ,
2: കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികളിലെ കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള പാട്ട്. ഞാൻ 1994 SSLC ബാച്ച് ആണ്, 1994.
1: ഓക്കെ,
2: അപ്പോ ആ കാലഘട്ടത്തിലെ ഈ ഓട്ടോഗ്രാഫ്, SSLC ഓട്ടോഗ്രാഫിലൊക്കെ മിക്കവാറും 94, 93, 92 സമയത്തൊക്കെ ഈ ഓട്ടോഗ്രാഫിൽ എല്ലാവരും എഴുതുന്ന ഒരു വരിയുണ്ട്, കണ്ണാന്തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നുള്ള വാക്കുകള്. അപ്പോ ആ വരികളും ആ പാട്ടും ഒക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ, ആ ഓട്ടോഗ്രാഫ് ഇപ്പോഴും ഉണ്ട്. 94 SSLC ഓട്ടോഗ്രാഫ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അധ്യാപകനാണ്. അപ്പോ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയി വറക്കുന്ന സമയത്ത് ഈ പാട്ട് കൂടി കേൾക്കുമ്പോ ആ എൻ്റെ SSLC കാലം, ഞാൻ പഠനത്തിലൊക്കെ വളരെ പിന്നാക്കക്കാരനായ ഒരാളായിരുന്നു ആ സമയത്ത്.
0: എന്നിട്ടും അധ്യാപകനായില്ലേ?
2: ആ, ആർക്കും അധ്യാപകനാവാലോ. അപ്പോ
0: അങ്ങനെയല്ല കേട്ടോ,
2: ആ അങ്ങനെയല്ല, അധ്യാപകന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. പിന്നീട് പ്രീ ഡിഗ്രി, ഡിഗ്രി, TPC ഒക്കെ നന്നായിട്ട് പഠിച്ചു. പിന്നെ എന്നെ ഒരുപാട് പേര് സഹായിച്ചു, പഠിക്കാൻ സഹായിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അധ്യാപകനായത്. പഠിച്ചു, പിന്നീട് നന്നായിട്ട് പഠിച്ചു. അപ്പോ ഈ പഠന കാലയളവിലെല്ലാം ഈ പാട്ട് എപ്പോഴും, ഞാൻ ഇന്നും എന്റെ മകൻ ഇപ്പൊ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തേക്കാണ്. അപ്പൊ ഇന്നും ഞാൻ ഇന്ന് അവനോട് പറഞ്ഞോളൂ, കുറച്ചു മുമ്പ് നമുക്ക് കാക്കുത്താവിലെ അപ്പൂപ്പൻതാടികളിലെ ആ സിനിമ ഒന്ന് കാണാമെന്ന്. ആ പാട്ടും ആ സിനിമയും അതിലെ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. അപ്പൊ ഒത്തിരി സന്തോഷകരമായ ഒരു പാട്ടാണ് കാക്കുത്താവിലെ അപ്പൂപ്പൻതാടികളിലെ ആ പാട്ട്. FM-ൽ ഇങ്ങനെ കൂടി ചെയ്തപ്പോ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചതാണ്.
1: വളരെയധികം സന്തോഷം.
0: അങ്ങനെയാണെങ്കിൽ ആ ഓർമ്മകൾ ഒന്നുകൂടി അയവിറക്കാം. ഓക്കേ,
2: ഓർമ്മകൾ ഒന്നുകൂടി അയവിറക്കാം. എന്തായാലും സന്തോഷം.
0: ഓക്കേ,
1: തീർച്ചയായും സന്തോഷം.
0: ഓക്കേ.

0: അപ്പോൾ നമ്മളുടെ അടുത്ത കളർ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം.
2: എന്റെ പേര് ജയൻ.
1: എവിടെന്നാ വിളിക്കുന്നത്?
2: ഞാൻ യു എസ് എന്നാണ്.
1: യു എസ് എന്നാണ്? ഓക്കെ. അപ്പൊ നമ്മുടെ ആപ്പ് വഴിയാണ് ഇപ്പൊ പരിപാടി കേൾക്കുന്നത് അല്ലേ?
2: അതെ അതെ, ഞാൻ മിക്കവാറും കേൾക്കുന്നതാണ്. പലപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത് ഫേവറേറ്റിൽ ഇട്ടിരിക്കുകയാണ്.
1: സന്തോഷം.
0: ഓ സന്തോഷം, താങ്ക് യു. പറയൂ.
2: സിമി എന്റെ പ്രതീക്ഷ അല്ലേ?
1: അതെ അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പാട്ട് 1000 ഓർമ്മകൾ, അപ്പൊ ഏത് പാട്ട് കേൾക്കുമ്പോഴാണ് കൂടുതൽ ഓർമ്മകൾ വരുന്നത്?
2: എന്റെ പൊതു സ്വഭാവം വെച്ച് എനിക്ക് ഒത്തിരി ഓർമ്മകളോട് താല്പര്യമില്ലാത്ത ആളാണ്. പലതും ഓർത്തെടുക്കാൻ താല്പര്യമില്ലാത്തതാണ്.
1: എന്നാലും പലപ്പോഴും കുഴിച്ചുമുട്ടിയിരിക്കുകയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ഒരു പാട്ട് കേട്ടാൽ അറിയാതെ ഓർത്തു പോകുമല്ലോ.
2: നമുക്ക് അങ്ങനെ കുറെ ഉണ്ട്. ഓരോ നമ്മുടെ ഓരോ കാലഘട്ടങ്ങളായിട്ട് വേണം പറയാം അല്ലെ. ചെറുപ്പകാലം മുതല് സ്കൂൾ കാലഘട്ടവും കോളേജും പിന്നീടുള്ള പല ഘട്ടങ്ങളിലും നമുക്ക് ചിലപ്പോ ഓരോ പാട്ടുകളുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും പല ഓർമ്മ.
1: തീർച്ചയായും തീർച്ചയായും.
0: ഇന്നിപ്പോ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം? ആ ഓർമ്മ പറയാലോ.
2: ആ എനിക്ക് അക്ഷര തെറ്റുന്നില്ലാത്ത ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത ഒരു ഗാനം. അതിന്റെ ഓർമ്മ എങ്ങനെയാണെന്ന് ചോദിച്ചാല്, എന്റെ നാട്ടിലെ എന്റെ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്ക് ഞാന് അന്ന് ഈ കത്തെഴുതി കൊടുത്തതാണ്. മുമ്പാണ്. അപ്പോ ഈ കവിത എഴുതാനായിട്ട് അപ്പൊ ഒന്നും അറിയില്ല. അപ്പൊ സിനിമയിലെ ഒരു പാട്ടായിക്കോട്ടെ എന്ന് ഓർത്തു. കാരണം അതിനു മുമ്പ് എന്തോ എഴുതി കൊടുത്ത് അത് കുറച്ച് അക്ഷരത്തെറ്റുണ്ടായിരുന്നു. അതുകൂടെ ചെറിയ ഓർമ്മ. എന്തായാലും
0: ഈ ഒരു പാട്ട് കേൾക്കാം നല്ലേ. ഒപ്പം തന്നെ പഴയ ഓർമ്മകള് ഓർത്തുകൊണ്ട് കേൾക്കാം.
1: പിന്നെ യൂസ് എന്ന് വിളിച്ചതിന് വളരെ നന്ദി. ഇനിയും കേൾക്കുക നമ്മുടെ പ്രോഗ്രാംസ്.
0: ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്.
1: തീർച്ചയായും
2: തീർച്ചയായും. കാരണം ഇവിടെ എനിക്കത് ഏതാണ്ട് ഒരു ഉച്ച സമയമാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കേൾക്കുന്നതിന്.
0: ഓക്കെ ശരി എന്നാ. അപ്പൊ ഞാൻ പാട്ട് വയ്ക്കട്ടെ.
2: തീർച്ചയായും തീർച്ചയായും.
1: ഈ മലയാള സിനിമയുടെ ചരിത്രം നോക്കിയാലും കഥകളെക്കാൾ കൂടുതൽ കാലം ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് അതിൽ ഗാനങ്ങൾ തന്നെയാണ്. ഒരു സിനിമയുടെ ദൃശ്യങ്ങൾ മറന്നാലും അതിലെ ഒരു നല്ല ഗാനം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മനസ്സിൽ മുഴങ്ങും. അതാണ് സംഗീതത്തിന്റെ അത്ഭുതം.
0: അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പാട്ടിലേക്ക് പോവാം.
1: തീർച്ചയായും.

0: പത്ത് മണി കഴിഞ്ഞിട്ട് 29 മിനിറ്റ് ആയിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് അരികയാണ്. ഞങ്ങളുണ്ട്,
1: ഞാൻ പ്രതീക്ഷേഖർ.
0: ഞാൻ സിമി.
1: വീണ് കിടക്കുന്ന ഇലകളെ കാറ്റ് വീണ്ടും തൊടുന്നത് പോലെ മറന്നുപോയ ഹൃദയത്തെ ഒരു പാട്ട് വീണ്ടും ഉണർത്തും. ഒരു പാട്ട്, 1000 ഓർമ്മകൾ.
0: അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പാട്ടോർമ്മകളെ കുറിച്ചിട്ട് പറയാനായിട്ട് വിളിക്കാം. വിളിക്കുന്ന നമ്പർ ഇതാണ്, 04 84 2 4 2 8 1 0 1.
1: സീറോ ഫോർ 84 24 28 101.
0: അതെ,
1: ഈ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് അതിന് നിറമുണ്ടെങ്കിൽ അത് സന്ധ്യയുടെ ചുവപ്പായിരിക്കും. മണമുണ്ടെങ്കിൽ

0: ിൽ അത് നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധമായിരിക്കും. ശബ്ദമുണ്ടെങ്കിൽ അതൊരു പാട്ടായിരിക്കും. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സംഗീതം കേൾക്കുന്നില്ല, നമ്മുടെ ജീവിതം തന്നെ വീണ്ടും കേൾക്കുകയാണ്. കാലം മുന്നോട്ട് നടക്കുന്നു, പക്ഷേ ഓർമ്മകൾ പിന്നിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് നമ്മളെ. ഒരു കയ്യിൽ ഒരു ഗാനമുണ്ടെങ്കിൽ യാത്ര ഒരിക്കലും ഏകാന്തമാകുന്നില്ല.
1: നമുക്കൊരു കോളർ തീരണം തോന്നുന്നു. ഹലോ
2: ഹലോ
1: ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ ജിഷയാണ്, ജിഷ ജോൺസൺ.
0: എവിടെ നിന്ന് വിളിക്കുന്നേ?
2: ഞാൻ തിരുമുപ്പം.
0: ഓക്കേ,
1: നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്,
0: പക്ഷേ
1: വിളിക്കാറില്ല അല്ലേ?
2: ഞാൻ വിളിക്കൽ കുറവാണ്,
1: വാട്സാപ്പിൽ എപ്പോഴും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, എന്താണ് ആ ഒരു പാട്ട് ഓർമ്മ എന്ന് പറയാമോ?
0: ജിഷയുടെ ഒരു ശ്രോതാവ് എന്നുള്ള നിലയിൽ, നമ്മുടെ സ്ഥിരം ശ്രോതാവ് എന്നുള്ള നിലയിൽ, ഒരു പാട്ട് ഒരായിരം ഓർമ്മകൾ എന്നുള്ള ഈ ഒരു വിഷയത്തിൽ എന്താണ്, ഏത് പാട്ടാണ്, എന്താണ് ഓർമ്മ?
2: പാട്ട് ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ പാട്ടും നമുക്ക് ഓരോ ഓർമ്മകളാണ്. കൂടുതലും എനിക്ക് എന്റെ അപ്പച്ചനും അമ്മച്ചിയും പിന്നെ എന്റെ ഫ്രണ്ട്സും അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ ഓർമ്മകളുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോ പറയാൻ പോണത് എന്റെ അമ്മച്ചി, ഞാൻ കുഞ്ഞായിരിക്കും. കുഞ്ഞെന്ന് വെച്ചാ എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് എന്റെ അമ്മച്ചിയൊക്കെ, അമ്മച്ചിയും എന്റെ തൊട്ട് പടിഞ്ഞാറെ വീട്ടിലെ സഭയത്ത് ചേച്ചി, പിന്നെ തെക്കേ വീട്ടിലെ അനുചേച്ചി, അങ്ങനെ മൂന്നാല് ചേച്ചിമാരുണ്ട്. അമ്മച്ചിയുടെ അമ്മച്ചി അവരെല്ലാവരും കൂടെ ഉച്ച നേരമാകുമ്പോഴേക്കും അവരൊരു ഉച്ച ഇത് എന്താ പറയണ, ജോലിയെല്ലാം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഞങ്ങള് ഞങ്ങള് കൊച്ചുങ്ങളുടെ തലയില് പേണോക്കാൻ ആ സമയത്ത് ഇരുന്ന് ഈ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷങ്ങള്, ആരുടെയെങ്കിലും കുറ്റങ്ങൾ അല്ലെങ്കിൽ തലേന്ന് ഇങ്ങനെയൊക്കെ
1: പറഞ്ഞുകൊണ്ടിരിക്കും.
2: അപ്പൊ ഞാനൊക്കെ ചെറുതാണല്ലോ. അപ്പൊ ഞാൻ ചെറുതായത് എന്റെ ഓർമ്മയില്, പക്ഷെ എല്ലാം എനിക്ക് പെട്ടെന്ന് എല്ലാം പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് എല്ലാം പെട്ടെന്ന് ഓർമ്മയിലേക്ക്
1: വരും.
2: അപ്പൊ ഇവര് അമ്മച്ചി ഇങ്ങനെ ഇവര് എല്ലാവരും കൂടെ ഇരുന്നു കൊണ്ട് ഓരോന്ന് പറയുമ്പോ അങ്ങനെ പറയണതിലെ ഒരു ഓർമ്മയാണ് എനിക്ക് എപ്പോഴും. അവരിരുന്ന് തലേ ദിവസം അവര് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോയി, എന്റെ അപ്പത്തിന് ഇവിടെ ഇല്ല, ഗൾഫിലായിരുന്നു. അപ്പോ അമ്മച്ചിയും പടിഞ്ഞാറ് അവരെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകും. ഞങ്ങൾ അമ്മൂമ്മയുടെ അടുത്ത് ആക്കിയിട്ട് അവര് സിനിമയ്ക്ക് പോകും. അങ്ങനെ ഒരു സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അന്ന് തലേന്റെ നോക്കണ ദിവസം. അപ്പൊ അത് പറഞ്ഞേച്ചത് നമ്മുടെ ഒരു കുടക്കീഴിൽ എന്നുള്ള ഒരു സിനിമയുണ്ടല്ലോ. അമ്മച്ചിക്കാണെങ്കിൽ വേണുനാഗുളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ
0: അമ്മച്ചിങ്ങനെ
2: അവരിരുന്ന് ഈ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ മാധവീനെ കുറിച്ച്, എനിക്ക് അന്ന് മാധവിയാണ് വേണുനാഗുളിയാണ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവരിങ്ങനെ ഈ നായികനെ ഭയങ്കര കുറ്റം പറയല് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട്, എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവള് മരിച്ച് ഹസ്ബൻഡ് മരിച്ചതിന്റെ അങ്ങനെയൊക്കെ പറയണു, അവനെ കുറിച്ച് ഭയങ്കര കുറ്റം പറിച്ചില്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വലുത് അപ്പൊ എനിക്ക്, എനിക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ അമ്മച്ചിക്ക് ഒരാളോട് വെറുപ്പാകുമ്പോ നമുക്കൊരു ഇഷ്ടം കേടുവരുമല്ലോ. അപ്പൊ എനിക്കും ആ നായികനോട് എന്തൊരു കുശുംബത്തിയാണ് ആ പെണ്ണെന്നൊക്കെ അങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വർഷങ്ങൾ പോയി കഴിഞ്ഞപ്പോഴാണ് ടിവിയിൽ ഒരു കുടക്കീഴിൽ വന്നപ്പോഴാണ് എനിക്ക് ഈ കഥ അമ്മച്ചി അന്ന് പറഞ്ഞത് ഓർമ്മ വന്നതും ആ സന്ദർഭം ഓർമ്മ വന്നതും ഒക്കെ. അപ്പൊ പിന്നെ എനിക്ക് വേണുനാഗുളിനെ അതോടുകൂടി ഭയങ്കര
1: ഇഷ്ടമാണ്.
2: റേഡിയോയിൽ ഇപ്പൊ അമ്മച്ചിക്ക് വേണ്ടി പാട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വേണുനാഗുളിയുടെ പാട്ടോ, അല്ലെങ്കിൽ അമ്മച്ചി സുഹാസിനെ ഇഷ്ടമായിരുന്നു അപ്പൊ സുഹാസിനിയുടെ പാട്ട്, അവരോട് മൂന്നുപേരുടെയും പാട്ടാ ഞാൻ ചോദിക്കണേ. അപ്പൊ ഇപ്പൊ എനിക്ക് അത് തന്നെ തന്നാ മതി, അനുരാഗിണി എന്നുള്ള പാട്ട് തന്നെ.
0: അതിപ്പോ
2: എന്റെ അമ്മച്ചിക്കും എന്റെ അമ്മച്ചിയില്ല അപ്പച്ചനും ഇല്ല, ഈ പറഞ്ഞ സഭയത്തേച്ചി മാത്രമേ ഉള്ളൂ. ഇപ്പൊ അനുചേച്ചി റോസ് ചേച്ചി എല്ലാവരും പോയി.
0: ഉറപ്പായിട്ടും അവരുടെ എല്ലാ ഓർമ്മകൾക്ക് മുന്നിൽ
2: ഓർമ്മകളെന്ന് പറഞ്ഞാൽ എന്നെ പറയണത് ഏറ്റവും കെട്ടിയോ പറയണത് എപ്പോഴും ഇങ്ങനെയാ, നീ പാസ്റ്റിൽ ജീവിക്കണം അങ്ങനെ പറയൂ.
1: എല്ലാ മനുഷ്യർക്കും ഉണ്ടാവൂലേ ഓരോരോ പാസ്റ്റുകള്, മറക്കാൻ എല്ലാം പറ്റില്ലല്ലോ നമുക്ക്,
0: ചിലതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ.
2: അതെ അതെ അതെ, എല്ലാ പാട്ടുകളും ഓരോരോ പാട്ട് കേൾക്കുമ്പോഴും ആ ഓർമ്മ ഓരോരോ
1: ഓർമ്മകളായിട്ട്.
2: അതെ,
1: പാട്ടിലേക്ക് പോവാം നമുക്ക്.
2: ശരി ശരി, ഗുഡ് നൈറ്റ്.
1: താങ്ക് യു, ഗുഡ് നൈറ്റ്.
2: താങ്ക് യു.

0: മനോഹരമായ പാട്ടോർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ,
1: തീർച്ചയായും.
0: അപ്പോൾ നമുക്ക് അടുത്ത കോളർ ഉണ്ടെന്ന് തോന്നുന്നു.
1: ഒരു പാട്ട് 1000 ഓർമ്മകൾ പങ്കുവെക്കാനായി ആരാണ് വിളിക്കുന്നത്?
0: ഹലോ,
1: പേരെന്താണ്?
2: ഹലോ,
0: ആ പേര് പറ എൻസൺ.
2: ആ
0: എൻസൺ, എൻസൺ എൻസൺ എവിടെന്നാ വിളിക്കുന്നേ?
2: എറണാകുളം.
0: എറണാകുളം.
1: എൻസൺ, ഏത് പാട്ടാണ്, എന്താണ് ആ ഓർമ്മ, നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാവോ?

0: കൂട്ടുകാരായിട്ടുള്ള കറക്കങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും.
1: ഏത് ഏത് പാട്ടിനാണ്, ഏത് പാട്ട് പറയുമ്പോഴാണ്, ഏത് പാട്ട് ഓർക്കുമ്പോഴാണ്?
2: യാത്രകളാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? യാത്രകളാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ പാട്ട് കേൾക്കുന്നതാണോ?
0: യാത്രകൾ ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്.
2: ഓക്കെ, അതായത് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു പാട്ട് അതിന് 1000 ഓർമ്മകൾ അല്ലെങ്കിൽ 1 ഓർമ്മയെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു പാട്ട് പറയാൻ വേണ്ടിയുണ്ടോ? ശരി, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്.
1: എന്താണ്?
0: പാട്ടുകളായിട്ടുള്ള ഓർമ്മകളൊന്നും ഇല്ല.
2: ശരി ശരി,
1: എനിക്കൊന്നും അറിയാതെ വഴി തെറ്റി വന്ന് പാട്ട് കൊടുക്കുന്നുണ്ട് വിചാരിച്ചു വന്നത്.
2: അപ്പൊ എന്തായാലും അരികയോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. അപ്പം എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കുക. കാരണം വീണ് കിടക്കുന്ന ഇലകളെ കാറ്റ് വീണ്ടും തൊടുന്നത് പോലെ മറന്നുപോയ ഹൃദയത്തെ ഒരു പാട്ട് വീണ്ടും ഉണർത്തുമെന്നാണ്. അപ്പൊ ഒരു പാട്ടല്ല, എല്ലാ പാട്ടുകളും ഉണർത്തിക്കൊണ്ടേയിരിക്കുക.
1: എല്ലാവരും നമുക്ക് കേൾക്കുന്ന നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകൾക്കെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ഓർമ്മകളും നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും.
2: തീർച്ചയായും, ജീവിതം എന്ന് പറയുന്നത് ഒരു നദിയാണെങ്കിൽ പാട്ടുകൾ എന്ന് പറയുന്നത് അതിലൂടെ ഒഴുകുന്ന വെളിച്ചമാണ്. ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ പാട്ടുകൾ അതിൽ മടക്കി വെച്ച പൂക്കളാണ്. ചിലപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ചിലർ ജനലടയ്ക്കും, ചിലർ കുട തുറക്കും, പക്ഷെ ചിലർ ഒരു പഴയ പാട്ട് തേടും. കാരണം മഴയേക്കാൾ കൂടുതൽ നനയ്ക്കുന്നത് ആ ഓർമ്മകളാണ്.
1: അയ്യോ, വല്ലാതെ നമ്മൾ ചിന്തിച്ച് കാടുകയായിരുന്നു അല്ലേ?
2: തീർച്ചയായും. അപ്പം ഇനി അരികയോടൊപ്പം നിങ്ങൾക്ക് ഒരു പാട്ട് 1000 ഓർമ്മകൾ പറയാനുണ്ടെങ്കിൽ, ഒരു പാട്ട് അതിൽ അതിൻ്റെ ഓർമ്മ പറയാനുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-242-1
1: എന്നതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഗിരിജ.
1: ഓക്കെ,
2: അപ്പം നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലേ? ആ ഓക്കെ, സന്തോഷം.
1: വിളിക്കാറില്ലാന്ന്?
0: ഓക്കെ,
1: അപ്പൊ ഇന്ന് എന്താണ് പറയാനുള്ളത്? പറയൂ.
2: അറിയാലോ, ഇന്ന് ഒരു പാട്ട് അതിന്റെ ഓർമ്മ.
3: അത് എനിക്ക് ചേച്ചി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ അച്ഛൻ ഒരു പുസ്തകാച്ഛൻ എടുത്തു, ചേച്ചിയുടെ പഠിക്കണ വസ്തു കൊടുത്തു. അതിനകത്ത് ഇങ്ങനെ പ്രാണസാക്ഷി ഞാൻ വെറും ഒരു പാമരന പാട്ട് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു.
1: അച്ഛൻ പിടിച്ചു,
3: ആരാടിയതെന്ന് ചോദിച്ചു അച്ഛൻ, അങ്ങനെ ഒച്ച കൊടുത്തു.
1: പാവം, ഒരു പാട്ട് എഴുതിയതിന് അച്ഛൻ വീട്.
3: അച്ഛനേ, അച്ഛൻ ഒച്ച എടുത്തു.
1: ഓ, മനസ്സിലായി. ഒരു പാട്ട് എഴുതി വെച്ചതിനല്ലേ?
3: ആ, പാട്ട് എഴുതി വെച്ചതിനാണ് അച്ഛൻ ഒച്ചെടുത്തത്.
1: അച്ഛൻ തെറ്റിദ്ധരിച്ചു അല്ലേ?
3: തെറ്റിദ്ധരിച്ചു.
1: പിന്നീട് ആ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോഴും പേടിയാണ്.
3: അത് കേൾക്കുമ്പോ അല്ല, ചേച്ചി മറ്റു 3-4 വർഷമായി.
1: ഓ ഓ, ശരി ശരി.
2: അതിനുശേഷം അച്ഛൻ കാര്യം പറഞ്ഞായിരുന്നു, കാരണം പാട്ടിന്റെ പേരാണ് എഴുതിയത് എന്നുള്ള പറഞ്ഞായിരുന്നു.
3: അച്ഛനോട് പറഞ്ഞായിരുന്നു പാട്ടിന്റെ പേരാ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒന്നും വേണ്ടിയില്ല അച്ഛൻ.
2: ചിലപ്പോ പാട്ടിന്റെ വരികളൊക്കെ എഴുതി വരുമ്പോഴേക്കും പെട്ടെന്ന് അച്ഛൻ ഇരുന്ന ആ ഒരു ഇത് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും വേറെ വല്ല രീതിയിൽ എടുത്തു. കാരണം പാട്ടാണെന്ന് പെട്ടെന്ന് ചിലപ്പം നോക്കുമ്പോ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ.
1: മാത്രല്ല, കോളേജിൽ പഠിക്കുന്ന പെൺമക്കളല്ലേ, അച്ഛനൊരു കരുതലുണ്ടാവുമല്ലോ കൂടുതല്.
2: തീർച്ചയായും, മക്കളോടുള്ള സ്നേഹം അച്ഛൻ എപ്പോഴും ഉള്ളതാണ്, ആ കരുതൽ എപ്പോഴും ഉള്ളതാണ്. അപ്പൊ പെട്ടെന്ന് ആ ഒരു സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമായിട്ട്.
1: അപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
2: അത് തന്നെ വെച്ചാൽ മതി
1: എന്നാ കേട്ടോളൂ.
2: ശരി,
1: ഓക്കെ,
2: താങ്ക് യു.

0: കഴിഞ്ഞ കാലത്തെ ഓർമ്മകളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരു പാട്ട് കേട്ടുകൊണ്ട് ഓർത്തെടുക്കുന്ന ആ ഒരു ഓർമ്മകളെല്ലാം പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: നമസ്കാരം, ആരാണ്?
2: ഹലോ
0: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: എൻ്റെ പേര് സ്മുദാബായി.
1: ഓക്കെ, എവിടെയാണ് വിളിക്കുന്നത്?
0: കൊടുങ്ങല്ലൂർ.
1: കൊടുങ്ങല്ലൂർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം കേട്ടല്ലോ, ഒരു പാട്ട് 1000 ഓർമ്മകൾ. ഏത് പാട്ടാണ് ആ ഓർമ്മകൾ സമ്മാനിച്ചത്?
2: പാട്ടുകളുണ്ട്, പക്ഷെ നല്ല പ്രത്യേകിച്ച് ഇപ്പം സിനിമകളോട് പറഞ്ഞു, ഞാൻ ഈജി സിനിമയിലത്തെ കഥ പറഞ്ഞു വെച്ചു. സൈക്കിൾ ഔട്ട് പിടിക്കാൻ ഭയങ്കര മോഹമായിരുന്നു.
0: സൈക്കിൾ ഔട്ട് പിടിക്കാൻ
2: ഇന്നും ആ ഒരു മോഹം മരിക്കുന്നതിനുള്ളിൽ മാറില്ല. അത്രയ്ക്ക്
0: ആ സിനിമയിൽ സൈക്കിൾ ചവിട്ടുന്ന രംഗം ഉണ്ട്, അങ്ങനെയല്ലേ? വിധി സിനിമ കണ്ടോണ്ടിരുന്ന കണ്ടപ്പോ അതിൽ കുറച്ച് പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്ന രംഗമുണ്ട്. അപ്പോ അമ്മയ്ക്ക് അന്ന് തൊട്ടേ ചെറുപ്പത്തിൽ, അമ്മയുടെ ചെറുപ്പത്തിൽ കണ്ടത്, അന്ന് തൊട്ടേ സൈക്കിൾ ചവിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: അമ്മ ഇപ്പൊ സൈക്കിൾ ചവിട്ടാറുണ്ടോ?
2: പിന്നെ
0: അയ്യോ, പിന്നെ പിന്നെ അവിടേക്ക് പോയില്ല?

0: ഒരു പ്രാവശ്യം
1: കൊണ്ടുപോയി.
0: അയ്യോടാ,
2: പക്ഷെ ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയാമോ, ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ പണിക്ക് പോകുന്നവരും അല്പം വയസ്സായവരും ഒക്കെ ഇപ്പോഴും സൈക്കിള് വെട്ടി പലയിടത്തും പോകുമ്പോഴേ, പ്രത്യേകിച്ച് സ്ത്രീകൾ സൈക്കിള് വെട്ടി പോകുമ്പോഴേക്കും ബാക്കി അവരുടെ ഇതൊക്കെ വെച്ച് പോകുമ്പോഴേക്കും അത് ഒരു കാഴ്ചാനുഭവം തന്നെയാണ്. കാരണം ഒരു എന്താ പറയുക, പുരുഷന് സ്ത്രീ അങ്ങനെ ഒരു സംഭവമില്ല. അതിനപ്പുറം രണ്ടുപേരും അവർ സൈക്കിളിലൊക്കെ പോകുന്നത്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എല്ലാവരും അല്ലേ, അതൊരു
0: ശരിയാണ് കേട്ടോ. അത് പക്ഷെ ഇങ്ങോട്ടൊന്നും അധികം കാണുന്നില്ല, പക്ഷെ ആ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലുണ്ട്.
2: ഞാൻ തിരിച്ച് ഇന്ന് ഇങ്ങോട്ട് വാഹനം ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴേക്കും വാഹനം അതായത് സൈക്കിള് ചവിട്ടുന്നത് ഒരു ചേട്ടനാണ്, പക്ഷെ പ്രായമായ ഒരു അമ്മ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട്. സി എപ്പോഴും ആ കാര്യത്തിൽ ആര് ചവിട്ടിയാലും, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും, ഈ സൈക്കിൾ യാത്ര വളരെയധികം ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്.
0: അപ്പൊ ഒരു സൈക്കിൾ പറഞ്ഞോളൂ.

0: ആ
1: അപ്പോൾ ഒരു
0: ഇന്നത്
1: സൈക്ക് പറഞ്ഞോളൂ.
0: ഇന്നും ഒരു മോഹം വൈകുന്നേരങ്ങളിൽ മാറണം എനിക്ക് തോന്നുന്നില്ല, നടക്കുമോ തോന്നില്ല.
2: അല്ല, ഇപ്പൊ ചവിടാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും കൂടെ എന്തെങ്കിലും ചെറുപ്പ ആരുടെങ്കിലും ബാക്കിലെങ്കിലും ഇരുന്ന് പോണം കേട്ടോ സൈക്കിളിൽ.
1: അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടാ പറിച്ചില്ല കേട്ടോ.
2: തീർച്ചയായും ഞാൻ സൈക്കിൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്.
0: ഇപ്പൊ സൈക്കിളല്ല, ഇപ്പൊക്കെ സ്കൂട്ടറല്ലേ.
2: ഒരിക്കലും ഇല്ല, ഞാൻ എൻ്റെ ഒരു സൈക്കിൾ ഉണ്ട്, അത് ഇടയ്ക്ക് ഉരുണ്ടടിച്ച് വീണാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ സൈക്കിൾ സവാരി ചെയ്യാറുണ്ട്. ഇന്നും പല സ്ഥലങ്ങളിലും നമ്മുടെ കൊച്ചിയിലും എല്ലായിടത്തും എല്ലാ ഭാഗങ്ങളിലും സൈക്കിൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. സൈക്കിൾ യാത്ര ഏറ്റവും സുഖകരമായ ഒന്നാണ്, ഏറ്റവും നല്ല വ്യായാമവും. എന്തെങ്കിലും ഞാൻ സൈക്കിൾ എടുത്തോണ്ട് വരുമ്പോ കാരിയർ ഉള്ള ഒരു സൈക്കിൾ വാങ്ങിക്കുമ്പോ ഞാൻ അമ്മയുടെ എവിടെയെങ്കിലും നമുക്ക് യാത്ര പോവാം.
1: ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പ്രതീക്ഷ പ്രതീക്ഷ പ്രതീക്ഷ തന്നിട്ടുണ്ട്. ഓക്കെ
2: എന്തായാലും വളരെയധികം നന്ദി.
1: ഒരു പാട്ട് വയ്ക്കാം കേട്ടോ. ഓക്കെ താങ്ക് യു.

0: പത്ത് മണി കഴിഞ്ഞിട്ട് 56 മിനിറ്റ് ആയിരിക്കും. അടുത്ത ആളെ വേഗം ഞാൻ കയറ്റി വിടുകയാണ്. ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: വയലാറിൽ നിന്നും മുരളീധരൻ.
0: മുരളീധരൻ,
2: മുരളീധരൻ
0: ഓക്കെ.
2: വയലാറിൽ നിന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു പാട്ട് 1000 ഓർമ്മകൾ. ഏത് പാട്ടാണ്, ഏതാണ് ഓർമ്മ?
0: എന്താണ്
1: എനിക്ക് വരുന്ന ഓർമ്മ? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഷാജി എന്നൊരു കൂട്ടുകാരനുണ്ട്.
2: ഓക്കെ.
1: അപ്പം ആ ഞങ്ങൾക്ക് വീക്കെൻഡിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പരിപാടിയൊക്കെ ലാസ്റ്റ് പീരീഡ് ഒരു പാട്ടൊക്കെ പഠിക്കും ടീച്ചർ. അപ്പൊ ഈ ഷാജി എപ്പോഴും പാടുന്നൊരു പാട്ടാണ് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തില്, സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ. അതാണ് എനിക്ക് ഓർമ്മ വന്നത്.
0: ഇനി അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, വിട്ടിരിക്കുന്നു.
2: സമയപരിമിതി
0: ചോദിക്കുന്നില്ല. ചുരുൾമുടി ആരുടെ ഒന്നും തിരക്കി പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഷാജി കേൾക്കുന്നുണ്ടോ ഈ പരിപാടി? ഷാജി മാത്രം കേട്ടാ മതി. അപ്പോ എന്തായാലും ഇപ്പൊ ഷാജിയുടെ ഭാര്യയാണെന്ന് വിചാരിച്ചേക്ക.
2: രാത്രി ഇപ്പൊ ആ സുന്ദരി ആരാണെന്ന് നമ്മൾ തപ്പിപ്പിടിക്കട്ടെ. എന്തായാലും ആ ഓർമ്മ
0: അതെ. ഓക്കെ, അപ്പൊ ആ പാട്ടിലേക്ക് പക്ഷെ മുഴുവനും കേൾക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്
2: സമയപരിമിതി കാരണം. എന്തായാലും വിളിച്ചതിൽ വളരെയധികം സന്തോഷം.
0: ഓക്കെ, താങ്ക് യു.
2: ഓർമ്മകൾ ഓർമ്മകൾ മങ്ങാം, ചിത്രങ്ങൾ പഴകാം, മനുഷ്യർ അകലാം, പക്ഷേ ഒരു നല്ല പാട്ട് കേൾക്കുന്ന നിമിഷം കാലം വീണ്ടും നമ്മെ ആ പഴയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. പാട്ടുകൾ കേൾക്കുക മാത്രമല്ല, അവയോടൊപ്പം ജീവിക്കുക. അരികയുടെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. അവസാന ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി.
0: ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സിമി,
2: ഞാൻ പ്രതീഷ് ശേഖർ.